സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 25, കൊല്ലവർഷം 1201, മിഥുനം 32, 2026 ജൂലൈ 16, വ്യാഴാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് കെ വിഷ്ണു നാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാപവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യചാലകം. എൻഡോമെട്രിയൽ ക്യാൻസറിനെക്കുറിച്ച് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺ സെലോസ് എഴുതിയ നോവൽ. ഹിന്ദി പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീച്ചേരി, ആയുരാരോഗ്യം. ആരോഗ്യം ആയുർവേദത്തിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം, ഷാജി CK. 7:50 സുംനാബാം മൾട്ടിറപ്പ് കായിക ലോകം, തയ്യാറാക്കിയത് ഷഹബാസ്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്, ഡോക്ടർ M വിനയ്കുമാർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തമണ്ണ. നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം, രചന ഡോക്ടർ TP മഹറൂഫ് രാജ്. 14:00 8:55 സസ്നേഹം, അക്ബർ കക്കട്ടലിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ സിത്താര അക്ബർ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ടവ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടി.

പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക് ഡയലേ സോങ് തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ, 4:55 മുതൽ 55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്.

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 20 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: Momentum of the partnership enabled by the India-EU FTA, Security and Defence Partnership and the Mobility Framework. The minister made this statement to the press after the third India-EU Trade and Technology Council meeting in Brussels yesterday. He said that India and the EU have a natural affinity. Commerce and Industry Minister Piyush Goyal also described the India-EU FTA as fair, equitable and balanced, which is a win-win agreement for every sector in both nations. Highlighting the discussions during the meeting, he said that they shared a vision for an innovation-driven, trusted and future-ready growth partnership. In football, defending champions Argentina defeated England 2-1 in the second semi-final at Atlanta Stadium in US to set up the title clash of the FIFA World Cup against Spain. The first half ended goalless, but Anthony Gordon scored the opening goal for England in the 55th minute. Argentina's Enzo Fernandez equalised in the 85th minute and Lautaro Martinez struck in the 90th minute to complete a dramatic 2-1 comeback victory for Argentina. Now Argentina will play against Spain in the final on Sunday night. In men's cricket, second one-day international of three-match series between India and England will be played at Sophia Gardens in Cardiff today. The match will start at 5:30 p.m. Indian time. Earlier, India defeated hosts England by 6 wickets in first ODI at Edgbaston in Birmingham on Tuesday to lead the series 1-0. And that is the end of this news bulletin.
1: Agashwani 102.7 Manjeri FM. സമയം 6 മണി കഴിഞ്ഞ് 10:02.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ.
3: ഗുണായന്തേ ദോഷാഹ സുജനവദനേ ദുർജനമുഖേ ഗുണാഹ ദോഷായന്തേ കിമിതി ജഗദം വിസ്മയപദം തഥാ ജീമൂദോയം ലവണജലതേർ വാരി മധുരം ഫണി പീത്വാ ക്ഷീരം വമതി ഗരളം ദുസ്സഹതരം. സുജനവദനേ ദോഷാഹ ഗുണായന്തേ, സുജനങ്ങളുടെ വദനത്തിൽ നിന്ന് വരുന്ന ദോഷാഹ ദോഷങ്ങൾ ഗുണായന്തേ ഗുണങ്ങളായി വരുന്നു. ദുർജനമുഖേ ദുർജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഗുണാഹ ഗുണങ്ങൾ ദോഷായന്തേ ദോഷങ്ങളായി ഭവിക്കുന്നു. ഇതി എന്നത് ജഗദാം ലോകത്തിൽ കിം വിസ്മയപദം വിസ്മയമല്ലേ. യഥാ അയം ജീമൂദഹ മേഘങ്ങൾ ജവണജലതേ വാരി ഉപ്പുവെള്ളം കലർന്ന് സമുദ്രത്തിലെ ജലം കഴിച്ചിട്ട് നൽകുന്നത് ശുദ്ധജലമാകുന്നു. മധുരം പണി മധുരമുള്ള പാല് ക്ഷീരം പീത്വ കഴിക്കുന്ന സർപ്പം ദുസ്സഹതരം ഏറ്റവും ദുസ്സഹമായ ഗരളം വിഷം വമതി വമിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ശരിയും തെറ്റും തിരിച്ചറിയാൻ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അത് മനസ്സിലാക്കി നാം ജീവിതത്തിൽ മുന്നേറണം എന്ന് വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സജ്ജനങ്ങളും ദുർജനങ്ങളും ചേർന്നതാണ് സമൂഹം. മനസ്സുകൊണ്ടും അതുവഴി വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ആരെയും ദ്രോഹിക്കാനും വിദ്വേഷിക്കാനും കഴിയാത്ത ശത്രുവിനു പോലും ആപത്തുണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്നവരാണ് സജ്ജനങ്ങൾ. എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം, ഇകഴ്ത്തിക്കാട്ടാം, മുറിപ്പെടുത്താം, പകരം ചോദിക്കാം എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥമതികളായ മനുഷ്യരെയാണ് നാം ദുർജനങ്ങൾ എന്ന് പറയുന്നത്. സജ്ജനങ്ങൾ പറയുന്ന കാര്യം പ്രത്യക്ഷത്തിൽ ദോഷമാണെങ്കിലും അത് പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ കേൾക്കുന്നയാൾക്ക് അത് ഗുണമായി രൂപാന്തരപ്പെടുന്നു. ഒരുപക്ഷെ ഉപദേശശുദ്ധി തന്നെയാകാം അതിനു കാരണം. എന്നാൽ ദുർജനങ്ങളുടെ കാര്യം ഇതിന് വിപരീതമാണ്. നല്ല കാര്യമാണ് പറഞ്ഞതെങ്കിലും അവ ദോഷമായി മാറുന്നതാണ് നാം കണ്ടുവരുന്നത്. ഒരുപക്ഷേ അത് അവസരത്തിനൊത്തുള്ള ഉപദേശമല്ലാത്തതാകാം കാരണം. സജ്ജനങ്ങളുടെ കാര്യത്തിൽ സ്ഥാനവും സന്ദർഭവും നോക്കി ഉപദേശിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നതാകാം കാരണം. പറഞ്ഞു വന്നത് സജ്ജനങ്ങൾ ദോഷമാണ് ഉപദേശിക്കുന്നതെങ്കിലും അത് ഗുണമായി

0: വരുന്നു. ഉദാഹരണത്തിനായി, സമുദ്രത്തിലെ ജലം ഉപ്പ് നിറഞ്ഞതാണല്ലോ. ഉപ്പുജലം സ്വീകരിക്കുന്ന മേഘം നമുക്ക് നൽകുന്നത് ഉപ്പുജലമല്ല, അവയെ ശുദ്ധീകരിച്ച് നല്ല ജലമാക്കിയിട്ടാണ് നൽകുന്നത്. അശുദ്ധമായ ജലം സ്വീകരിക്കുന്ന മേഘം നമുക്ക് നൽകുന്നത് ശുദ്ധജലമാണല്ലോ. ഇവിടെ മേഘത്തെ സജ്ജനങ്ങളോട് ഉപമിക്കുകയാണ് കവി. എന്നാൽ ദുർജനങ്ങൾ സർപ്പത്തെപ്പോലെയാണ്. അവരുടെ ഉപദേശം ദോഷമേ ചെയ്യൂ. ശുദ്ധമായ പാല് കുടിച്ചാലും പാമ്പിന് അതിൻ്റെ ഗുണം കാണുകയില്ല എന്ന് മാത്രമല്ല, അത് വിഷവർദ്ധനവിന് കാരണമായിത്തീരുകയും ചെയ്യും. അതുപോലെയാണ് ദുർജനങ്ങളുടെ കാര്യവും. നാം ഇടപെടുന്ന ആളുകളെക്കുറിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് സജ്ജനങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം അതൊട്ടേറെ ആപത്തുകൾ വരുത്തിവെക്കുമെന്നതിന് സംശയമില്ല. പാമ്പിനു പാൽ കൊടുത്തതുപോലെ എന്ന പഴമൊഴി ഓർക്കുന്നത് നന്ന്.
1: കെ വിഷ്ണുനാരായണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9846062804. നമ്പർ ആവർത്തിക്കാം, 9846062804. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM. പ്രഭാതഗീതം.
2: പ്രഭാതഗീതത്തിൽ ആദ്യം രഞ്ജിനി ജോസും സംഘവും പാടിയത്.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മംഗളൂരു മെയിൽ 6:28, 120.51 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44, 165.27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ഇന്ന് ജൂലൈ 16. 1954 ജൂലൈ 16 മയ്യഴി ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും മോചിതമായത്. കോലത്തുനാടിന്റെ ഭാഗമായിരുന്ന മയ്യഴി 18-ാം ശതകത്തിന്റെ മധ്യത്തോടെയാണ് വിദേശാധിപത്യത്തിന്റെ കീഴിലാകുന്നത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ഫ്രഞ്ച് ഭരണം തുടർന്നു വന്ന മയ്യഴിയിൽ ഉയർന്നുവന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭം

0: ഭാഗമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി എന്നും അറിയപ്പെടുന്ന മയ്യഴി.
1: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ബാങ്ക് ലോൺ വഴി ലഭ്യമാക്കി വായ്പകൾക്ക് പലിശയിൽ ഇളവ് നൽകുന്ന പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF എന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ 6% പലിശ നിരക്കിൽ ലോൺ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് ഒരു സംരംഭത്തിന് പരമാവധി 2 കോടി രൂപ വരെ ലഭ്യമാകും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺകൃഷി, ഹൈഡ്രോപോണിക് ഫാമിംഗ്, കൃത്യത കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപാദനം, കാർഷിക ഡ്രോണുകൾ, ഇ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല, സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം തുടങ്ങിയവയ്ക്ക് അനുവദിക്കുന്ന ലോണുകൾക്കാണ് പലിശയിൽ ഇളവ് നൽകുന്നത്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇതിനു പുറമെ കൃഷി വ്യവസായ വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി സബ്സിഡിയും ലഭ്യമാവും. കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ PM KUSUM, വ്യവസായ വാണിജ്യ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് മൂലധന നിക്ഷേപത്തിനുള്ള സബ്സിഡി, നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന ടെക്നോളജി മിഷൻ ഓൺ കോക്കനട്ട് തുടങ്ങിയ പദ്ധതികൾ AIF പദ്ധതിയുമായി ബന്ധിപ്പിക്കുമ്പോൾ പരമാവധി സബ്സിഡിക്ക് പുറമെ 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നു. ഈ പദ്ധതി 2026 സെപ്റ്റംബർ വരെയുള്ള ലോണുകൾക്കാണ് ലഭ്യമാകുന്നത്. നിലവിൽ കാർഷിക മേഖലയിൽ എടുത്തിട്ടുള്ള ലോണുകളും ഈ പദ്ധതിയിലേക്ക് മാറ്റാം. കൂടുതൽ വിവരങ്ങൾക്കും സബ്സിഡി ആനുകൂല്യത്തിനും കൃഷിഭവനുമായോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായോ ജില്ലാ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടാം. 7907430240 അല്ലെങ്കിൽ 81370081977 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ വീണ്ടും പറയാം. 7907430240 81370081977.
5: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് അതായത് തേനീച്ച വളർത്തൽ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SSLCയോ തത്തുല്യമോ ആണ് യോഗ്യത. 18-30 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 30,000 രൂപയാണ് കോഴ്സ് ഫീ. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ khadi.kerala.gov.in ൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഓർക്കുക, അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9747321760.

0: 0. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555024.
3: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായിരുന്നു. ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. നാളെ രാവിലെ വരെ ചില സ്ഥലങ്ങളിൽ മഴ പെയ്യും. ഇപ്പോൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്.

0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റിഹാൻ കണ്ണാശുപത്രി.
3: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
0: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
3: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
2: ദൃഷ്ടി.
4: കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാലയ്ക്ക് ടാറ്റ 10,000 കോടി നിക്ഷേപിക്കും. മലയാളിയായ ഡോക്ടർ അനിൽ മേനോനും റഷ്യൻ യാത്രികരും സുരക്ഷിതമായി ബഹിരാകാശ നിലയത്തിലെത്തി. വഖഫ് ബോർഡ് പ്രവർത്തനം താൽക്കാലികമായി തടഞ്ഞ് കേരള ഹൈക്കോടതി. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാടിന്റെ പിന്തുണ. മുഖ്യമന്ത്രി വിജയ് കേരളത്തിലെത്തും. സെക്രട്ടേറിയറ്റിൽ ഫയൽ നീക്കത്തിന് കേന്ദ്രീകൃത സംവിധാനം നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. കൂടംകുളം ആണവ നിലയത്തിൽ സുരക്ഷാ ഭീഷണിയായി വിവരങ്ങൾ ചോർന്നു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി വഴി നവീകരിച്ച മലപ്പുറം ജില്ലയിലെ തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകൾ നാളെ നാടിന് സമർപ്പിക്കും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം വികസനത്തിന് 90 കോടിയുടെ പദ്ധതികൾ ഉന്നതതല സംഘം ഈ മാസം 20 സന്ദർശിക്കും. US ഇറാൻ പോരാട്ടം രൂക്ഷമാകുന്നു. എണ്ണ നീക്കം പൂർണ്ണമായും തടയുമെന്ന് ഇറാൻ. ഇറാഖിൽ നിന്ന് US സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം സെപ്റ്റംബറോടെ. അവസാനിപ്പിക്കുന്നത് 23 വർഷത്തെ ദൌത്യം. കോംഗോയിൽ എബോള സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,000 കടന്നു. 754 മരണം. സ്പെയിനും അർജന്റീനയും ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 2 ഏകദിനം ഇന്ന്.
5: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റിഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-8852-664.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-1810000.
4: സ്വർണം പവന് 560 രൂപ കൂടി. 1,05,280 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,39,100 രൂപ. വെള്ളി കിലോയ്ക്ക് 2,77,000 രൂപ. റബ്ബർ RSS 4 കോട്ടയത്തെ വില 28,000. റബ്ബർ RSS 5 27,600 രൂപ. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,100, വടകര 25,030, മാനന്തവാടി 26,800. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,000, വടകര 15,500. തേങ്ങ പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 പാലക്കാട് 24,500. പൊന്നാനി 17,500. കോഴിക്കോട് 17,460. മഞ്ചേരി നാളികേരം കിൻഡലിന് 4,700. മാനന്തവാടി നാളികേരം കിൻഡലിന് 5,600. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂര് 6,000. കോഴിക്കോട് കൊയിലാണ്ടി 9,000. ഏലം പച്ച കിലോഗ്രാമിന് കോഴിക്കോട് 3,000. മാനന്തവാടി 3,600. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 പാലക്കാട് 3,750. പൊന്നാനി 4,000. കോഴിക്കോട് അടയ്ക്ക കിൻഡലിന് 7,000. മഞ്ചേരി അടയ്ക്ക കിൻഡലിന് 7,500. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 37,000. കോഴിക്കോട് പുതിയത് 37,000. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000. കോഴിക്കോട് നാടൻ 67,000. കോഴിക്കോട് ചേട്ടൻ 67,500. കോഴിക്കോട് വയനാടൻ 67,000. മാനന്തവാടി ചേട്ടൻ 69,500. മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500. കോഴിക്കോട് 26,000. മാനന്തവാടി 22,500. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 19,800. മാനന്തവാടി പുതിയത് 11,600. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,500. മാനന്തവാടി 2,200. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700. ശർക്കര കിൻഡലിന് പാലക്കാട് 4,200. കോഴിക്കോട് 5,400. മാനന്തവാടി പാണ്ടി 4,800. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000. ചിറ്റൂർ 16,500. കോഴിക്കോട് 13,500.

0: പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ലേലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 29 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104 2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി സേവനമനുഷ്ഠിച്ച് ജനപ്രതിനിധികൾ ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്നും പാർലമെന്റ് രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോൾ സംസ്ഥാന നിയമസഭകൾ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ആശങ്കകൾക്കും ശബ്ദം നൽകുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിലിന്റെ 3rd മന്ത്രിതല യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിരോധം, നിർമ്മിത ബുദ്ധി, അർദ്ധചാലകങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ സഹകരണത്തിന് യോഗം അംഗീകാരം നൽകിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ നവീകരണ ഫണ്ടിംഗ് പ്രോഗ്രാമിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഔദ്യോഗിക ചർച്ചയ്ക്ക് തുടക്കമിട്ടതായും ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഹരിയാനയിലെ ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 crore രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 6,600 crore രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന നരേന്ദ്രമോദി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൌകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5,470 crore രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ പുനർവികസിപ്പിച്ച ജലന്ധർ കാന്റ് ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 August വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഗവൺമെന്റ് നൽകുന്ന പാസ്സുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പരിസരത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ തുറമുഖ വികസന രംഗത്ത് അനന്ത സാധ്യതകൾ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം അതിവേഗം നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള സമുദ്രമിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ റോഡിലൂടെ നടത്തുന്ന ചരക്ക് ഗതാഗതം കടലിലൂടെ ആക്കിയാൽ ചെലവ് 4-1 കുറയ്ക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷവും വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവയെ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തും. കപ്പൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ സംസ്ഥാനത്തേക്ക് ടാറ്റ എത്തുമെന്നും വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കും കുത്തവകാശമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ നഗരമാക്കുന്നതിന് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും.

0: ണമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരളവും തമിഴ്നാടും യോജിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയിലെത്തിയത്. രഹസ്യവിവരങ്ങൾ കൈമാറുന്നതിനും അതിർത്തിയിൽ സംയുക്ത പട്രോളിംഗ് നടത്തുന്നതിനും തീരുമാനിച്ചു. ലഹരിയുടെ വേരറുക്കാൻ ഇരു സംസ്ഥാനങ്ങളും സഹകരണം തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് ഉമീദ് ആക്ട് പ്രകാരമല്ലെന്ന് ആരോപണമുന്നയിച്ച് 4 പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയിലുണ്ടായിരുന്നത്. ഹർജികൾ പരിഗണിച്ച് നിലവിലെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചതായാണ് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ഹംബി രാജൻ നർസിംഗൻ, സെർബിയൻ അംബാസഡർ സിനിസ പാവിക്, ഗയാന ഹൈക്കമ്മീഷണർ ധരംകുമാർ സീരാജ് എന്നിവർ കേരള നിയമസഭ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നിയമസഭാ ഹാളും സന്ദർശിച്ച ശേഷമാണ് വിദേശ പ്രതിനിധി സംഘം മടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പണം മോഷ്ടിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ നാളെ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ. രാമായണ മാസാചരണം കൂടിയായതിനാൽ ഇത്തവണ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനം നടത്തണം. യാത്രാ സൌകര്യമൊരുക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTC ബസ് സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 ബസ്സുകൾ സർവീസ് നടത്തും. ആറന്മുള, വള്ളസദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അപകട മേഖല വിലയിരുത്തുന്നതിനായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപൊലീത്തയായി ഡോ കുര്യാക്കോസ് മോർ തയോഫിലോസ് സ്ഥാനമേറ്റു. പുന്നൻ റോഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ ബിസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവായും മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവയും നേതൃത്വം നൽകി. സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ കത്തീഡ്രലിലെത്തി ആശംസകൾ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. അറ്റ്ലാന്റ് സ്റ്റേഡിയത്തിൽ രണ്ടാം സെമിയിൽ പുലർച്ചെ അർജന്റീന 1-2 രണ്ട് ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഒരു മഹാപോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പക്ഷെ ഒരു സ്വപ്നം ഇപ്പോഴും ജീവനോടെ തുടരുകയാണ്. അത് സഫലമാകണമെങ്കിൽ അർജന്റീനയും ആരാധകരും ഞായറാഴ്ച സ്പാനിഷ് കടമ്പ കടക്കണം. ഇന്നലെ രാത്രി അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ത്രില്ലർ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് തുടർച്ചെ 2 അർജന്റീനയുടെ വരവ്. അതും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 താരനിമിടമായി ഇംഗ്ലണ്ടിന്റെ വലയിൽ അടിച്ചു കയറ്റിക്കൊണ്ട്. 55 മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്ത് മെസ്സി പടയെ പിന്നിലാക്കി. ഗോൾ വീണതോടെ അർജന്റീനയുടെ ലെവൽ മാറി. ഇംഗ്ലണ്ട് ഹാഫിൽ കയറി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഗോൾ ശ്രമങ്ങൾ തകൃതിയാക്കി. അർജന്റീനയുടെ മുന്നേറ്റ നില ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തതോടെ ഹാരി കെയ്നും കൂട്ടരും മൈതാനത്ത് നിഷ്പ്രഭരായി. അധികം വൈകിയില്ല. 85 മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന് തകർപ്പൻ ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിന്റെ വലയിൽ പതിച്ചു. സമനില കൈവന്നതോടെ ഇഞ്ചുറി ടൈമിൽ ലൊറ്റാരോ മാർട്ടിനസും അർജന്റീനയ്ക്കായി ഗോൾ നേടി വിജയം ഉറപ്പാക്കി. ചാമ്പ്യന്മാർ സമ്മർദ്ദം വന്നപ്പോൾ തടന്നില്ല, അവസരം വന്നപ്പോൾ പാഴാക്കിയില്ല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ആരാധകർക്കായി ഒരു മിന്നും ജയം തന്നെ അവർ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ നഗരത്തിൽ താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം അടിയന്തരമായി സജ്ജീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ബീച്ച് സ്റ്റേഷൻ

0: പൂർണ്ണമായും മീഞ്ചന്തയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 46 ഗ്രാമോളം MDMA രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മഞ്ചല്ലൂർ സ്വദേശി വിപിൻ സജു എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടവകാശം വിനിയോഗിക്കുന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വീണ്ടും വിശ്വാസം ഉറപ്പിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉൾനാടൻ ജലഗതാഗത മേഖലയിലടക്കം ക്രൂയിസ് ഷിപ്പിംഗ് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട വൈകിട്ട് തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 15 സെക്കൻഡ്.

FM ശുഭദിന പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 2026-27 വർഷത്തെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഒന്നാംഘട്ട അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത അൺഎയ്ഡ് സ്കൂളുകളിൽ പഠിക്കുന്നവരും കുടുംബ വാർഷിക വരുമാന പരിധി 2,50,000 രൂപ വരെയുള്ളവരുമായ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 15-നകം അപേക്ഷിക്കണം. അപേക്ഷകൾ സ്കൂളിൽ നിന്ന് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഓൺലൈനായി നൽകണം. കൂടുതൽ വിവരങ്ങൾ അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പറുകളുണ്ട്: 0471-27-37-251, 27-37-252. ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ മാസം 19-ന് നടന്ന കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഹാൾ ടിക്കറ്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-23-24-396, മറ്റൊരു നമ്പർ 2560-327. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വിവിധ യുജി പ്രോഗ്രാമുകളുടെ 6 സെമസ്റ്റർ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 2023-24 ജനുവരി ഫെബ്രുവരി സെക്ഷൻ BCA പ്രോഗ്രാം പഠിതാക്കൾക്കും 2023-24 ജൂലൈ ഓഗസ്റ്റ് സെഷൻ വിവിധ യുജി പ്രോഗ്രാം പഠിതാക്കൾക്കും 6 സെമസ്റ്റർ രജിസ്ട്രേഷൻ ഇപ്പോൾ പൂർത്തിയാക്കാം. പിഴയില്ലാതെ 20 വരെയും 100 രൂപ പിഴയോടെ 21 മുതൽ 25 വരെയും 200 രൂപ സൂപ്പർ ഫൈനോടെ 26 മുതൽ 30 വരെയും രജിസ്റ്റർ ചെയ്യാം. സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർണ്ണമായും സർവകലാശാലയുടെ സ്റ്റുഡന്റ് പോർട്ടൽ മുഖേനയാണ് പൂർത്തിയാക്കേണ്ടത്. www.erp.sgou.ac.in. ഇ ഗ്രാൻഡ്സ് സ്കോളർഷിപ്പ് സ്പോൺസർഷിപ്പ് ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള പഠിതാക്കളും ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പഠിതാക്കളും നിർബന്ധമായും സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. പിഴത്തുക രജിസ്ട്രേഷനൊപ്പം സ്റ്റുഡന്റ് പോർട്ടൽ വഴി തന്നെ ഓൺലൈനായി അടയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. CM റിസർച്ച് സ്കോളർഷിപ്പിന്റെ ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള റിന്യൂവൽ അപേക്ഷ ക്ഷണിച്ചു. 2025 ജനുവരി ബാച്ചിൽ ആദ്യ 2 ഗഡുക്കൾ ലഭിച്ചവരിൽ നിന്നുള്ള 2-ാം വർഷ റിന്യൂവലിനുള്ള അപേക്ഷകളും 2025 ജൂലൈ ബാച്ചിലെ 2-ാം ഗഡു അനുവദിക്കുന്നതിനുള്ള അപേക്ഷകളും 2024 ബാച്ചിലെ 3-ാം ഗഡു അനുവദിക്കുന്നതിനുള്ള അപേക്ഷകളുമാണ് വിളിച്ചിരിക്കുന്നത്. ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിനായി അറ്റൻഡൻസ് ആൻഡ് പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 25-ന് വൈകിട്ട് 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9447-09-6580, മറ്റൊരു നമ്പർ 9188-90-02-28. ഹൈദരാബാദ് സർവകലാശാല 17 ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളിലേക്ക് ഈ മാസം 21 വരെ acad.uohyd.ac.in വഴി അപേക്ഷിക്കാം.

0: കാലിക്കറ്റ് സർവകലാശാല ഏകജാലക പി ജി പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ലേറ്റ് രജിസ്ട്രേഷനുള്ള സൌകര്യമായി. ലേറ്റ് രജിസ്ട്രേഷൻ ഫീസ് SC ST 570 രൂപ, മറ്റുള്ളവർ 870 രൂപ. MA ഇംഗ്ലീഷ് പ്രോഗ്രാമിന് നോൺ ഇംഗ്ലീഷ് വിഭാഗത്തിൽപ്പെടുന്നവരുടെ അപേക്ഷ പരിഗണിക്കില്ല. PG ക്യാമ്പ് 2026 അപേക്ഷ നേരത്തെ സമർപ്പിച്ചവർക്ക് അപേക്ഷയിൽ എഡിറ്റിംഗ് വരുത്തുന്നതിനുള്ള സൌകര്യവും ലഭിക്കും. മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ എഡിറ്റിംഗ് സൌകര്യം ഉപയോഗപ്പെടുത്തിയവർ പുതുക്കിയ അപേക്ഷയുടെ പ്രിന്റൌട്ട് എടുത്ത് സൂക്ഷിക്കണം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: സമയം 7:15. ഇനി ഇന്നത്തെ ചിന്താവിഷയം: സൗന്ദര്യം കാണാനുള്ള കഴിവ് നിലനിർത്തൂ, നിങ്ങൾക്ക് ഒരിക്കലും പ്രായമാകില്ല. ഇത് ഫ്രാൻസ് കാഫ്കയുടെ വാക്കുകളാണ്. സൗന്ദര്യം കാണാനുള്ള കഴിവ് നിലനിർത്തൂ, നിങ്ങൾക്ക് ഒരിക്കലും പ്രായമാകില്ല. ഫ്രാൻസ് കാഫ്കയുടേതാണ് ഈ വാക്കുകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇനി ഇന്നത്തെ ചോദ്യം: കർണശബ്ദം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കാം: കർണശബ്ദം ആട്ടക്കഥ രചിച്ചത് ആരാണ്? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
4: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
5: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
6: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: റീഗൽ ജ്വല്ലേഴ്സ്.
8: ചിറകിൽ പൂഞ്ചിറകിൽ പുലർക്കാലം തേടുന്ന മധുമാസ കിളിയാണു നീ. വിജയൻ കോട്ടയ്ക്കൽ സംഗീതം നൽകിയ ഈ ഗാനം പാടിയത് സരിത റഹ്മാൻ, രചന രാജേഷ് സൗപർണിക.

0: സരിത റഹ്മാൻ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന രാജേഷ് സൗപർണിക, സംഗീതം വിജയൻ കോട്ടയ്ക്കൽ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
7: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
6: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
7: അതെങ്ങനെ?
6: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
7: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
8: പട്ടാമ്പി, പള്ളിപ്പുറം സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 9 ഈ മാസം 26 വൈകിട്ട് 5 അടയ്ക്കുന്നതിനാൽ പെരുമുടിയൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പട്ടാമ്പി ശങ്കരമംഗലം റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. മങ്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി 1 പാലക്കാട് മങ്കര റെയിൽവേ ഗേറ്റ് അടച്ചതിനാൽ യാത്രക്കാർ ബദൽ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. പത്തിരിപ്പാല ഭാഗത്തുനിന്നും കുഴൽമന്നം, പുടൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പറളി ചന്തപ്പുരയിൽ നിന്ന് ഓടന്നൂർ കോട്ടായി വഴി പോകേണ്ടതും കോട്ടായി, പുടൂർ എന്നിവിടങ്ങളിൽ നിന്ന് പത്തിരിപ്പാല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഓടന്നൂർ പറളി വഴി പോകേണ്ടതാണ്. ഈ അധ്യയന വർഷം 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സെൻട്രൽ പ്രീ മാട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഈ ഗ്രാൻസ് പോർട്ടൽ, PFMS, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്നിവ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പദ്ധതി പ്രകാരം ഈ ഗ്രാൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഈ ഗ്രാൻസ് മുഖേന സ്കോളർഷിപ്പ് കൈപ്പറ്റുന്നതുമായ സർക്കാർ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനം 2,00,000 രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷയോടൊപ്പം ആധാർ, സീഡ്സ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 15
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
10: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
11: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
12: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
13: മീഡിയ വാണി
12: നമ്പർ മറക്കല്ലേ, 90 20 620 630.
14: ട്രെയിൻ സമയം.

0: ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22-610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലാത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
3: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
4: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
5: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: ദൃശ്യം കണ്ണാശുപത്രി.
7: എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ രോഗവ്യാപനം എങ്ങനെ മനസ്സിലാക്കാം? ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ.
8: സാധാരണയായി ഈ രോഗത്തെ 4 ഘട്ടങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. 1-ഉം 2-ഉം ഘട്ടങ്ങളിൽ ക്യാൻസർ ഗർഭപാത്രത്തിൽ മാത്രമാണുള്ളത്. 3-ാം ഘട്ടത്തിൽ ഇത് ഗർഭപാത്രത്തിന് പുറത്തു കടക്കുകയും അടുത്തുള്ള കയലുകളെ ബാധിക്കുകയും ചെയ്യുന്നു. 4-ാം ഘട്ടത്തിൽ ദൂരവ്യാപനമുണ്ടാവുകയും കരൾ, ശ്വാസകോശങ്ങൾ, മറ്റു അവയവങ്ങൾ എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. രോഗം മൂലമുള്ള മരണം പ്രധാനമായും സ്റ്റേജിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. 1-ാമത്തെ സ്റ്റേജിലുള്ളവർ 95% 5 വർഷത്തിലധികം ജീവിച്ചിരിക്കുമ്പോൾ 4-ാമത്തെ സ്റ്റേജിൽ ഇത് 17% താഴെ മാത്രമാണ്. എന്താണ് എൻഡോമെട്രിയൽ ക്യാൻസറിനുള്ള ചികിത്സ? സർജറിയിലൂടെ ഗർഭപാത്രവും അണ്ടാശയവും നീക്കം ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ചികിത്സ. ഗർഭാശയത്തിന് പുറത്ത് കടക്കാത്ത ക്യാൻസറിന് ഇത് വളരെയധികം ഫലപ്രദമാണ്. ചിലപ്പോൾ ശസ്ത്രക്രിയക്ക് പുറമെ റേഡിയേഷൻ ചികിത്സയും ആവശ്യമായി വന്നേക്കാം. ഇത് ക്യാൻസറിൻ്റെ സ്റ്റേജിനെയും മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. പ്രാദേശിക വ്യാപനമോ ദൂരവ്യാപനമോ നടന്ന അവസ്ഥയിൽ കീമോതെറാപ്പി കൂടെ ആവശ്യമായി വരാറുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കു ശേഷം കൃത്യമായ ഇടവേളകളിൽ തുടർ പരിശോധന നടത്തുന്നത് ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത മനസ്സിലാക്കുന്നതിനും ചികിത്സയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും വളരെ അത്യാവശ്യമാണ്. ആദ്യത്തെ 2 വർഷത്തിൽ 3 മാസത്തിലൊരിക്കലും, പിന്നെ 3 വർഷത്തിൽ 6 മാസത്തിലൊരിക്കലും, പിന്നെ 2 വർഷത്തിലൊരിക്കലും പരിശോധന ആവശ്യമാണ്. ദൂരവ്യാപനം നടന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഈസ്ട്രോജൻ ഹോർമോണിനെതിരെയുള്ള ചികിത്സയും ഉപയോഗിക്കാറുണ്ട്. നൂതനമായ 2 തരം ചികിത്സാരീതികളാണ് എൻഡോമെട്രിയൽ ക്യാൻസറിൽ ഇപ്പോൾ ഉള്ളത്: ടാർഗറ്റഡ് തെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും. ചില പ്രത്യേക തരം ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ള ക്യാൻസറുകളിൽ അതിനെതിരെ മാത്രം ഫലപ്രദമായ മരുന്നുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് ടാർഗറ്റഡ് തെറാപ്പി. നമ്മുടെ പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് ക്യാൻസറിനെ ചികിത്സിക്കുന്ന രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ 2 തരം ചികിത്സാരീതികളും ഇപ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസറിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്.
7: എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ രോഗവ്യാപനം എങ്ങനെ മനസ്സിലാക്കാം? ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ.
4: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക്.

0: ഹോസ്പിറ്റൽ മഞ്ചേരി.
1: ഫോൺ 0483280500.
2: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
3: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
4: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
2: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
7: ഞാൻ വാക്ക് തരാം, ഞാൻ നല്ലവനായിരിക്കും, ഞാൻ വഴക്കിടില്ല, ഞാൻ ചീത്ത വാക്കൊന്നും പറയില്ല, ചന്തി എന്ന് പോലും. പക്ഷേ എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തിരിക്കണം. അവരെല്ലാം ഞാൻ പിങ്കിയോട് സംസാരിക്കുകയാണ് എന്നോർത്ത് എന്നെ പരിഭ്രമത്തോടുകൂടി നോക്കി. ആദ്യം ജനാലക്കരികിൽ ഒരു കിരുകിരിപ്പായാണ് അത് തുടങ്ങിയത്. അത് പിന്നീട് വാതിലിൽ മുട്ടായി. ഒരു മൃദുലമായ ശബ്ദം പുറത്തുനിന്ന് കടന്നു വന്നു. സെസേ, ഞാൻ എണീറ്റ് നിന്ന് ഷട്ടറിലേക്ക് എന്റെ തല വെച്ചു. ആരാ അത്? ഞാനാ. തുറക്കൂ. ഞാൻ ഗ്ലോറിയയെ ഉണർത്തണ്ട എന്ന് കരുതി ഒരു ശബ്ദവും കേൾപ്പിക്കാതെ അത് തുറന്നു. ഇരുട്ടിലതാ നിൽക്കുന്നു, മിന്നിത്തിളങ്ങി, സ്വർണം കൊണ്ടലങ്കരിച്ച് ഒരത്ഭുതം പോലെ പിങ്കി. ഞാനകത്ത് വരട്ടെ? വന്നു. പക്ഷെ ശബ്ദം ഉണ്ടാക്കണ്ട, അവൾ ഉണരും. അവളെ ഉണർത്തില്ല എന്ന് വാക്ക് തരാം. അവൻ റൂമിലേക്ക് ചാടി. ഞാൻ കിടക്കയിൽ ചെന്ന് കിടന്നു. നോക്ക്, ഞാൻ ആരെയൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. വരണമെന്നവൻ വാശി പിടിച്ചിട്ടാ. പിങ്കി കൈനീട്ടി. ഒരു തരം വെള്ളപ്പക്ഷിയെ കണ്ടു. എനിക്ക് ശരിക്കും കാണാനില്ല പിങ്കി. ശ്രദ്ധിച്ചു നോക്ക്, നിനക്ക് വലിയ അത്ഭുതമാകും. ഞാനാ അവനെ വെള്ളിത്തൂവലിൽ ചമയിച്ചത്. അത് ഭംഗിയായില്ലേ? ലൂസിയാനോ, എന്ത് രസാ നിന്നെ കാണാൻ. എന്നും ഇങ്ങനെ നിന്നാ മതി നീ. ഞാൻ വിചാരിച്ചു കാലിഫും കൊറ്റിയും കഥയിലെ പരിന്താണെന്ന്. ഞാൻ അവന്റെ തല തടവി. വികാരാധിക്യം കൊണ്ട് എനിക്ക് ആദ്യമായി ആ തല വളരെ മൃദുവാണെന്നും വവ്വാലികൾക്ക് പോലും അലിവിഷ്ടമാണെന്നും തോന്നി. നിനക്കൊരു കാര്യം പിടികിട്ടിയിട്ടില്ല, നന്നായി നോക്കൂ. സ്വയം മുഴുവൻ കാണിക്കാനായി പിങ്കി ഒരു വട്ടം തിരിഞ്ഞു. കണ്ടോ, ടോം മിക്സിന്റെ കുതിമുള്ളുകളാ ഞാൻ ധരിച്ചിരിക്കുന്നത്. കെൻമെയ്നാർഡിന്റെ തൊപ്പി, ഫ്രെഡ് തോംസന്റെ പിസ്റ്റൾ, റിച്ചാർഡ് ടാൽമാഡ്ജിന്റെ ബെൽറ്റും ബൂട്ട്സും, അതും പോരാഞ്ഞ് അരിയോ വാൽദോ നിനക്കേറെ ഇഷ്ടമുള്ള ഈ ചതുരക്കള ഷർട്ടും തന്നു. ഇത്രയും മനോഹരമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിങ്കി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ അവർ കടം തന്നതാ. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഉടുത്തൊരുങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഞാൻ പിങ്കിയെ ഉറ്റുനോക്കി. അവനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവൻ അറിയുമോ എന്ന് പേടിച്ചു. പക്ഷേ ഞാനൊന്നും പുറത്തു പറഞ്ഞില്ല. അവൻ എന്റെ കിടക്കയുടെ വക്കിലിരുന്നു. കണ്ണുകളിലാകെ മാധുര്യവും കരുതലും. അടുത്തേക്ക് കുനിഞ്ഞ് ചാരിയിരുന്നു. എന്തു പറ്റി സ്വീറ്റി? അവൻ ചോദിച്ചു. നീയല്ലേ സ്വീറ്റി പിങ്കി. ഓ, എന്നാൽ സ്വീറ്റി ജൂനിയ. നീ എന്റെ നല്ല നല്ല കൂട്ടുകാരനല്ലേ? എനിക്ക് തിരിച്ചും അങ്ങനെ ആയിക്കൂടെ? ഇങ്ങനെയൊന്നും പറയല്ലേ, ഡോക്ടർ എന്നോട് കരയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അതിഷ്ടല്ല. നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നതുകൊണ്ടും നീ വീണ്ടും ആരോഗ്യമായും സന്തോഷമായും ഇരിക്കണമെന്നുള്ളതുകൊണ്ടുമാ ഞാൻ വന്നേ. ജീവിതത്തിലെ എല്ലാം കഴിഞ്ഞു പോകും. അത് തെളിയിക്കാനായി ഞാൻ നിന്നെ ഒരു സവാരിക്ക് കൊണ്ടുപോകാം. നമുക്ക് പോവാം. എനിക്ക് തീരെ വയ്യ. അല്പം ശുദ്ധവായു കൊണ്ടായെല്ലാം മാറും. ഞാൻ ജനാലേക്കൂടി ചാടാൻ നിന്നെ സഹായിക്കാം. എന്നിട്ട് ഞങ്ങൾ പുറപ്പെട്ടുപോയി.
6: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
0: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
8: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
9: രംഗഗീതം
8: ബുധൻ രാവിലെ 8:20.
10: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
8: ഫോൺ 9847341588.
11: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.

0: മിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ മിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
3: കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ നാളെ രാവിലെ 10:30 മുതൽ ജില്ലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ആഭിമുഖം നടക്കും. സൈറ്റ് സൂപ്പർവൈസർ, അക്കൌണ്ട്സ്, ലാബ് ടെക്നീഷ്യൻ, ടൈപ്പിസ്റ്റ്, കളക്ഷൻ ഏജന്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ, മാർക്കറ്റിംഗ് മാനേജർ, മാർക്കറ്റിംഗ് കോർഡിനേറ്റർ, ടൈപ്പിസ്റ്റ്, ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, പബ്ലിക് റിലേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് സ്റ്റാഫ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ടെലികോളിംഗ്, ഫ്രണ്ട് ഓഫീസ്, ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി ഗാർഡ്, മഹിളാ സഖി എന്നീ തസ്തികകളിലാണ് നിയമനം. നിശ്ചിത യോഗ്യതയുള്ളവർക്ക് എംപ്ലോയബിലിറ്റി രജിസ്ട്രേഷൻ സ്ലിപ്പുമായി എത്തി അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് 300 രൂപ അടച്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എത്തി അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പറുണ്ട്, കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0495-23-70176. മറ്റൊരു നമ്പർ 23-70178. ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിന് ദിവസവേതനത്തിൽ റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10:30 കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. അപേക്ഷകർ, രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളും 20 മുതൽ 60 പ്രായപരിധിയിലുള്ളവരും, ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയവരും, ഏത് പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമതയുള്ളവരുമായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർ, കോഴിക്കോട് ജില്ലയിലെ സ്ഥിര താമസക്കാർ, 2018 പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ, അത്യാധുനിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രാവീണ്യമുള്ളവർ എന്നിവർക്ക് മുൻഗണന ഉണ്ടാകും. ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പാസ്ബുക്ക്, ആധാർ കാർഡ്, മറ്റു യോഗ്യതകൾ എന്നിവയുടെ അസലും പകർപ്പും സഹിതം എത്തണം. മലപ്പുറം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിലെ നിലവിലുള്ള ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ അഭിഭാഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 18-ാം വകുപ്പിലെ വ്യവസ്ഥകൾക്കും 78-ലെ കേരള ഗവൺമെന്റ് ലോ ഓഫീസേഴ്സ് ചട്ടങ്ങൾക്കും അനുസൃതമായാണ് നിയമനം നടത്തുന്നത്. അപേക്ഷകർക്ക് അഭിഭാഷക വൃത്തിയിൽ കുറഞ്ഞത് 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 60 വയസ്സിന് താഴെയായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ വിശദമായ അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും സമർപ്പിക്കണം. പേര്, മേൽവിലാസം, പ്രായം, ജനനതീയതി, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, എൻറോൾമെന്റ് നമ്പറും തീയതിയും എന്നിവ അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അഭിഭാഷക വൃത്തിയിൽ 7 വർഷം പൂർത്തിയാക്കി എന്ന് തെളിയിക്കുന്നതിനായി ബന്ധപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ അസൽ സാക്ഷ്യപത്രം എന്നിവയും അപേക്ഷയോടൊപ്പം ഉണ്ടാകണം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 18-ന്, അതായത് മറ്റന്നാൾ വൈകുന്നേരം 4-നകം മലപ്പുറം ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാലിലോ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0483-27-34-922. മലപ്പുറം കോടൂർ പഞ്ചായത്ത് പരിധിയിലുള്ള അംഗനവാടികളിലെ ഹെൽപ്പർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സേവന സന്നദ്ധരായിട്ടുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പ്രസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അംഗനവാടി ഹെൽപ്പർ തസ്തികയ്ക്ക് 10-ാം ക്ലാസ് പാസ്സാകാത്തവരായിരിക്കണം. പ്രായപരിധി 18-നും 46-നും മധ്യേ. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിരതാമസം എന്നിവ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 31-ന് വൈകിട്ട് 5 മണിക്കകം ലഭ്യമാക്കണം. അപേക്ഷകൾ ലഭിക്കേണ്ട വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, മലപ്പുറം റൂറൽ, പൊന്മുള പഞ്ചായത്ത് ഓഫീസിന് സമീപം, ചാപ്പനങ്ങാടി PO, മലപ്പുറം 6765-03. അപേക്ഷാ ഫോമിന്റെ മാതൃക ICDS പ്രൊജക്ട് ഓഫീസ്, മലപ്പുറം റൂറൽ ഓഫീസ്, കോടൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട്: 7025-12-7584.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത്.

0: തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 26 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽമാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിൻദ് സോനിപത് പാതയിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. തുടർന്ന് ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ മോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണയായി. ഇന്നലെ ബ്രസൽസിൽ നടന്ന ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രവോട്ടും ചർച്ചയ്ക്ക് സംയുക്തമായി അധ്യക്ഷത വഹിച്ചു. ചർച്ചയുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് ബെൽജിയൻ എന്റർപ്രൈസസിൽ ഇന്ത്യ EU ബിസിനസ് ഫോറവും സംഘടിപ്പിച്ചു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ നടന്ന ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം അദ്ദേഹം വ്യക്തമാക്കി. വൈവിധ്യപൂർണമായ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പരസ്പര വിശ്വാസം വളർന്നുവരുന്നതിന്റെ ഉദാഹരണമാണ് വ്യാപാരത്തിലും സാങ്കേതികവിദ്യയിലും സഹകരണം ശക്തിപ്പെടുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷത്തെ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കേരളത്തിന്റെ വരുമാനമുയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതം കടൽമാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X

0: ലും ലഭ്യമാണ്.
1: ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗോൾരഹിത ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ കളി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. കളിയിൽ ഇംഗ്ലീഷ് ആധിപത്യം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന വന്നെങ്കിലും പൊടുന്നനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ക്യാപ്റ്റൻ മെസ്സി രണ്ടും കൽപ്പിച്ച പടം നയിച്ചോടെ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച രണ്ടവസരങ്ങൾ തുടർച്ചയായി വന്നു. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പീക്ക്ഫോർഡ് വളരെ പാടുപെട്ട് അവയെല്ലാം രക്ഷപ്പെടുത്തി. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ എൻസോ ഫെർണാണ്ടസ് ടീമിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ ലൗറ്റാരോ മാർട്ടിനസ് തലവെച്ചതോടെ അർജന്റീനയ്ക്കായി വിജയഗോൾ പിറന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു ത്രില്ലർ പോരിന്, അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടത്തിനായി.
1: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി 15 വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാലാണ് നിരോധനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്തരവിൽ അറിയിച്ചു. ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ U19 U23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം. 10 പേർ വെള്ളി മെഡലുകൾ നേടി. U19 51 കിലോഗ്രാം വിഭാഗത്തിൽ ചന്ദ്രിക പൂജാരിയും 57 കിലോഗ്രാം വിഭാഗത്തിൽ പ്രാച്ചിയും സ്വർണം നേടി. U23 54 കിലോഗ്രാം വിഭാഗത്തിൽ നിഷയ്ക്കാണ് സ്വർണം. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയതായി US സൈന്യം അറിയിച്ചു. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറാനുമേൽ US നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ട് ഫലമുണ്ടാകാതിരുന്ന പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടതോടെയാണ് കുടുംബങ്ങൾക്ക് സ്വന്തം മണ്ണിൽ വീടൊരുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകളാണ് നിർമ്മിച്ചു നൽകുക. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും സംരക്ഷണ മതിലും നിർമ്മിക്കും.
1: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 2001 ഓഡിറ്റ് റിപ്പോർട്ടിൽ 46 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസാചരണം പ്രമാണിച്ച് തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി മാത്രം 55 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പുമുണ്ട്. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. പുരി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്ര ആരംഭിക്കും. രഥോത്സവത്തിൽ വൻ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനുസന്ധൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷനും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയും തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TRICX ഇംപാക്ട് റിസർച്ച് കോൺക്ലേവ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പരിപാടി. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TE സിദ്ദിഖ് നാളെ കൽപ്പറ്റയിൽ നിർവ്വഹിക്കും.

ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ സെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. വ്യാപാരം, പ്രതിരോധം, ഹരിത ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ധാരണ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഗുണം ചെയ്യുന്ന സന്തുലിതമായ കരാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിലെ ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കിയാൽ ചെലവ് നാലിലൊന്നായി കുറയ്ക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതിയ ബീറ്റ പതിപ്പ് പുറത്തിറക്കി റെയിൽവേ മന്ത്രാലയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ.

0: ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 35:18.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ.
2: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയ എസ്തെറ്റിക് ക്ലിനിക്.
2: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
3: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം.

ഇന്ന് ജൂലൈ 16. 2003 ഇതേ ദിവസമാണ് പ്രശസ്ത നടൻ അസീസ് അന്തരിച്ചത്. ഒട്ടേറെ ചിത്രങ്ങളിൽ സഹനടനായി വേഷമിട്ടു. പോലീസ് വേഷത്തിൽ ശോഭിച്ചിരുന്ന അദ്ദേഹം കേരള പോലീസിൽ DYSP ആയിരുന്നു. FIR, കൗരവർ, വാഴുന്നോർ, ധ്രുവം, സ്വസ്ഥം ഗൃഹഭരണം, പത്രം, സ്റ്റാലിൻ ശിവദാസ്, ലേലം, ഇന്ദ്രപ്രസ്ഥം, ഏകലവ്യൻ, ജനം, ആചാര്യൻ, ദി കിങ് തുടങ്ങിയവ അദ്ദേഹം അഭിനയിച്ച പ്രധാന ചിത്രങ്ങളാണ്. കൂടുതലും അഭിനയിച്ചത് ജോഷി സംവിധാനം ചെയ്ത ചിത്രങ്ങളിലായിരുന്നു. ഇന്ന് അസീസിന്റെ ഓർമ്മകൾക്കൊപ്പം കേൾക്കാം അദ്ദേഹം അഭിനയിച്ച കൗരവർ എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഇന്നത്തെ ഗാനമായി മുത്തുമണി തൂവൽ തരാം.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി പി വിനയ്കുമാർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആരോഗ്യം ആയുർവേദത്തിൽ സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
3: ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ത്രിദോഷങ്ങളായ വാതപിത്ത കഫങ്ങളാണ്. ഇവയുടെ സമാവസ്ഥയാണ് ആരോഗ്യം. ത്രിദോഷങ്ങളുടെ സമതുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനാരോഗ്യത്തിന് കാരണമാകുന്നു. പഞ്ചഭൂത ത്രിദോഷ സിദ്ധാന്ത അധിഷ്ഠിതമാണ് ആയുർവേദം. രോഗ ചികിത്സയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരാളുടെ സ്വാസ്ഥ്യ സംരക്ഷണവും. ജനങ്ങളുടെ ആരോഗ്യവും സ്വാസ്ഥ്യവും വേണ്ട രീതിയിൽ ഉണ്ടാവാനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്ന വിഭാഗമാണ് ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തം. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒന്നാണിത്. ആരോഗ്യത്തിൻ്റെ ലക്ഷണമായി ഇനി പറയുന്ന കാര്യങ്ങൾ ആയുർവേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട സമയത്ത് ആഹാരം കഴിക്കണമെന്നുള്ള തോന്നൽ, ഭക്ഷിച്ച ആഹാരത്തിൻ്റെ ശരിയായ പാകം സംഭവിക്കുക, മലമൂത്ര വിസർജനം ശരിയായ രീതിയിൽ ഉണ്ടാവുക, ശരീര ലാഘവം ഉണ്ടാവുക, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയുടെ പ്രവൃത്തികൾ കൃത്യമായി നിർവഹിക്കുക, രാത്രിയിൽ സുഖമായ ഉറക്കം ഉണ്ടാവുക, രാവിലെ ക്ഷീണമില്ലാതെ ഉണരുകയും ചെയ്യുക, ശരീരബലം, നിറം, ആയുർദൈർഘ്യം എന്നിവ ഉണ്ടായിരിക്കുക, മനസ്സിന് സൗമ്യത ഉണ്ടാവുക, ശരിയായ വിശപ്പുണ്ടാവുക. ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ ആരോഗ്യവാനിൽ ഉണ്ടാവുന്നതാണ്. ഇവയ്ക്ക് വിപരീതമായി കാണുന്നവ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. സ്വസ്ഥവൃത്തത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ദിനചര്യയും ഋതുചര്യയും. രാവിലെ ഉറക്കം എണീറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ എന്തെല്ലാം ചെയ്യണം എന്നത് ദിനചര്യയും, ഓരോ കാലാവസ്ഥയിലും ശീലിക്കേണ്ട ആഹാരവിഹാരങ്ങളെ ഋതുചര്യ എന്നും പറയാം. ഒരു കാലാവസ്ഥ മാറി അടുത്ത കാലാവസ്ഥ വരുന്ന നേരത്താണ് രോഗങ്ങൾ ബാധിക്കാൻ ഏറെ സാധ്യത ഉള്ളത്. ഓരോ ഋതുവിനും അനുസരിച്ചുള്ള ജീവിതരീതി സ്വീകരിച്ചാൽ ഋതുഭേദം കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാം. ദക്ഷിണായന കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശരീരബലം നേടാനാണ് ആയുർവേദം ഉപദേശിക്കുന്നത്. വേനൽക്കാലത്ത് ശരീരബലം ക്ഷയിച്ചിരിക്കുന്നതായി കാണാം. വർഷകാലത്ത് വാതദോഷം പിത്തകഫങ്ങളോടൊപ്പം ചേർന്ന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ മഴക്കാലത്ത് ശരീരബലം ഉണ്ടാവാൻ ആയുർവേദ ചികിത്സകൾ പ്രത്യേകം ചെയ്യണമെന്ന് പറയുന്നത്.
2: ആരോഗ്യം ആയുർവേദത്തിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9946680000.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത:
5: ശനിയും ഞായറും രാവിലെ 7:50
4: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ:
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
5: ABC ഓർത്തോപീഡിക്

0: ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
1: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
0: ബുക്കിംഗിന് 0483280500.
2: കാവ്യധാര,
3: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് ഷാജി CK.

0: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച രമണൻ എന്ന കവിതയിലെ ഒരു ഭാഗം ആലപിച്ചത് ഷാജി സി കെ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
6: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555 8852 664.
7: ആകാശവാണി.

0: 102.7 മഞ്ചേരി FM. കായിക ലോകം.
1: സുപ്നാബാം മൾട്ടി റബ് കായിക ലോകം
2: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
1: ആഹാ, അസുഖൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
3: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
1: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്ന ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
3: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്ന ഹെയർ ഓയിൽ.
4: ഫിഫ ലോകകപ്പിൽ പ്രവചനങ്ങളെയെല്ലാം തകിടം മറിച്ച് സ്പെയിനും അർജന്റീനയും കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. അറ്റ്ലാന്റയിൽ നടന്ന ആവേശം നിറഞ്ഞ രണ്ടാം സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായി രണ്ടാം തവണയും ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തിച്ചെങ്കിലും മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അർജന്റീന കളം നിറഞ്ഞു. 85 മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്ക് സമനില സമ്മാനിച്ചപ്പോൾ ഇഞ്ചുറി ടൈമിൽ ലൌട്ടാരോ മാർട്ടിനസ് ടീമിന്റെ വിജയഗോൾ കുറിച്ചു. രണ്ട് ഗോളുകൾക്കും വഴിമരുന്നിട്ട ഇതിഹാസ താരം ലയണൽ മെസ്സി ടൂർണമെന്റിലെ ടോപ് സ്കോറർ പട്ടികയിൽ എംബാപ്പയെ മറികടന്ന് ഒന്നാമതെത്തി. ഹാരി കെയ്നും സംഘത്തിനും കനത്ത നിരാശ സമ്മാനിച്ചാണ് അർജന്റീന ഫൈനലിലേക്ക് കുതിച്ചത്. ബ്രസീലിന് ശേഷം തുടർച്ചയായി രണ്ട് ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന റെക്കോർഡിലേക്കാണ് അർജന്റീന ഇനി കണ്ണുവയ്ക്കുന്നത്. മറ്റൊരു സെമിഫൈനലിൽ കരുത്തരായ ഫ്രാൻസിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ലമിൻ യമാലും സംഘവും ഫൈനലിലെത്തിയത്. 10 മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി വലയിലെത്തിച്ച് ഒയാർസബാൽ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിലെ 58 മിനിറ്റിൽ പെഡ്രോ ബോറോ സ്പെയിനിന്റെ വിജയമുറപ്പിച്ച രണ്ടാം ഗോളും സ്വന്തമാക്കി. ഇതിനിടെ സ്റ്റാർ താരം ലമിൻ യമാൽ മനോഹരമായി വല കുലുക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു. സ്പെയിൻ തങ്ങളുടെ രണ്ടാം ലോക കിരീടമാണ് ഇനി ലക്ഷ്യമിടുന്നത്. ജൂലൈ 19 ഞായറാഴ്ച ന്യൂയോർക്ക് ന്യൂജേഴ്സി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം. ഇതിഹാസ താരം ലയണൽ മെസ്സിയും വണ്ടർ കിഡ് ലമിൻ യമാലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആദ്യമായി നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകതയും ഈ കലാശപ്പോരിനുണ്ട്. അടുത്തത് ക്രിക്കറ്റ് വാർത്തകളാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. യുകെയിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഓൾറൌണ്ടർ അക്സർ പട്ടേലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. അതേസമയം ലോർഡ്സിൽ നടന്ന ചരിത്ര ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 270 റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതാ ടീം കൂറ്റൻ വിജയം ആഘോഷിച്ചു. ടെസ്റ്റിലെ നാണംകെട്ട ഈ തോൽവിക്ക് പിന്നാലെ ഇംഗ്ലണ്ട് പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യപരിശീലകൻ ബ്രണ്ടൻ മക്കല്ലം സ്ഥാനം ഒഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. മറ്റു കായിക വാർത്തകളിലേക്ക്. വിംബിൾട്ടൺ ടെന്നീസ് കോർട്ടുകളിൽ നിർണായക റൌണ്ട് പോരാട്ടങ്ങൾ പുരോഗമിക്കുന്നു. സൂപ്പർ താരം കൊക്കോ ഗഫ് അടക്കമുള്ള പ്രമുഖർ തങ്ങളുടെ മത്സരങ്ങൾ ജയിച്ച് അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. എന്നാൽ ബാഡ്മിന്റണിൽ ഇന്ത്യൻ ആരാധകർക്ക് നിരാശ സമ്മാനിച്ച് സൂപ്പർ ഡബിൾസ് ജോഡികളായ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ജപ്പാൻ ഓപ്പണിൽ നിന്ന് പിന്മാറി. പരിക്കിനെ തുടർന്നാണ് വലിയ ക്രീഡ പ്രതീക്ഷയുണ്ടായിരുന്ന സഖ്യത്തിന്റെ ഈ അപ്രതീക്ഷിത പിന്മാറ്റം. ഫോർമുല വണ്ണിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ച് ലൂയിസ് ഹാമിൽട്ടന്റെ ഫെറാരി ടീമിലേക്കുള്ള അരങ്ങേറ്റവും മികച്ച പ്രകടനവും കായിക ലോകം വലിയ ആവേശത്തോടെയാണ് വരവേറ്റത്. സൈക്ലിംഗ് ലോകത്തെ ഏറ്റവും വലിയ ആവേശമായ ടൂർ ഡി ഫ്രാൻസ് ഫ്രാൻസിലും സ്പെയിനിലുമായി ആവേശകരമായി പുരോഗമിക്കുകയാണ്.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
6: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കായികലോകം തയ്യാറാക്കിയത് ഷഹബാസ്.
7: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങാ.

0: റേഹാനുള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
2: പ്രായോജകർ
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
5: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
6: ആകെ പേടിയാവുന്നു ഡോക്ടർ.
5: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
7: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ. വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
1: ഇന്ന് തോറ്റം പാട്ട് കേൾക്കാം. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്കും അവയോടനുബന്ധിച്ച് തലേനാൾ കെട്ടിയാടുന്ന തോറ്റം, വെള്ളാട്ടം എന്നിവയ്ക്കും പാടുന്ന അനുഷ്ഠാന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകൾ അഥവാ സ്തോത്രം പാട്ടുകൾ എന്ന് പറയുന്നത്. പൊതുവെ ദേവീ പരാശക്തിയുടെ സ്തുതികളാണിവ. അതിനാൽ ഭഗവതി പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. ദൈവത്തെ വിളിച്ചുവരുത്താൻ ഉപയോഗിക്കുന്നതും ദൈവചരിത്രം വർണ്ണിക്കുന്നതുമായ പാട്ടാണിത്. ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് MK ബാലനും സംഘവും.

0: എം കെ ബാലനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ്.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ,
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: FM പ്രധാന വാർത്തകൾ.
4: ഉത്തർപ്രദേശിലെ വാരാണസിയിൽ 75,000 കോടി രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന 2 എലിവേറ്റഡ് ഹൈവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതിയാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്താതെ റോഡ്, റെയിൽ, തുറമുഖം എന്നിവ സംയോജിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് കേരള സമുദ്ര വിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ തിരുവനന്തപുരം മേഖല മെത്രോപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് സ്ഥാനമേറ്റു. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക ഭാവയും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക ഭാവയും സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാതല സിറ്റിംഗ് രാവിലെ 10 മുതൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിലെ വനിതാ കമ്മീഷൻ മേഖലാ ഓഫീസിൽ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗ് രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും ചേരും. ആറന്മുള വള്ള സദ്യ, വള്ളംകളി, അഷ്ടമിരോഹിണി സദ്യ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി NDRF സംഘം ആറന്മുളയിൽ സന്ദർശനം നടത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നദിയിലെ പ്രധാന അപകട മേഖലകൾ സുരക്ഷയുടെ ഭാഗമായി സംഘം പരിശോധിച്ചു. കണ്ണൂർ ടൌണിൽ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹെറോയിനുമായി മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ എക്സൈസ് സംഘം പിടികൂടി. സിസി സജീർ എന്നയാളാണ് അറസ്റ്റിലായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ 1-2 അർജന്റീന പരാജയപ്പെടുത്തിയത്.
3: FM പ്രധാന വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110887.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു. ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 166.07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 166.09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163.09 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തെരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
9: CH സെന്റർ, മഞ്ചേരി.
10: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
9: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
10: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
9: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
10: CH സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: JEE പ്രവേശന പരീക്ഷ എഴുതാതെ IIT മദ്രാസിൽ BS in ഡാറ്റാ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന ബിരുദ പ്രോഗ്രാമിലേക്ക്

0: എങ്ങനെ പ്രവേശനം നേടാം. കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുന്നു.
1: ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ IIT മദ്രാസിൽ പഠിക്കുക എന്നത് അനേകം വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. സാധാരണയായി JEE പരീക്ഷ വിജയിച്ചാൽ മാത്രമേ IIT പ്രവേശനം ലഭിക്കൂ എന്ന ധാരണയാണ് എല്ലാവർക്കുമുള്ളത്. എന്നാൽ ആ ധാരണ മാറ്റിമറിച്ചുകൊണ്ട് IIT മദ്രാസ് അവതരിപ്പിച്ചിരിക്കുന്ന BS ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്ന് രാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയമായ ബിരുദ പഠന പദ്ധതികളിലൊന്നായി മാറിയിരിക്കുകയാണ്. JEE പരീക്ഷ നിർബന്ധമാക്കാതെ IIT മദ്രാസിൽ നിന്നും ബിരുദം നേടാനുള്ള അപൂർവ അവസരമാണ് ഈ പ്രോഗ്രാം ഒരുക്കുന്നത്. ഇന്നത്തെ ലോകം ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും കാലഘട്ടമാണ്. ഈ ആഗോള തൊഴിൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ടാണ് IIT മദ്രാസ് ലോകോത്തര നിലവാരത്തിലുള്ള ഈ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത JEE നിർബന്ധമല്ല എന്നതാണ്. +2 വിജയിച്ച ആർക്കും അപേക്ഷിക്കാം. സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ പഠിക്കുന്നവർക്കും ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശനാവസരമുണ്ട്. 10ാം ക്ലാസ്സിൽ ഗണിതവും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം എന്നതാണ് പ്രധാന യോഗ്യത. പ്രായപരിധിയില്ല എന്നതും ഈ പാഠന പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. നിലവിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. മറ്റ് കോളേജുകളിൽ റെഗുലർ ബിരുദ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും സ്വന്തം പഠനത്തോടൊപ്പം സമാന്തരമായി ഈ BS പ്രോഗ്രാം പഠിച്ച് ഒരേ സമയം 2 ബിരുദങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. പ്രവേശനം പ്രധാനമായും 2 രീതിയിലാണ്. ആദ്യത്തേത് ക്വാളിഫയർ റൂട്ട്, അതായത് യോഗ്യതാ പരീക്ഷ. +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിച്ചവർക്ക് IIT മദ്രാസ് 4 ആഴ്ചത്തെ ഓൺലൈൻ പരിശീലനം നൽകും. തുടർന്ന് ഇംഗ്ലീഷ്, ഗണിതം, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ് എന്നീ വിഷയങ്ങളിൽ നടത്തുന്ന ക്വാളിഫയർ പരീക്ഷ വിജയിക്കുന്നവർക്ക് ഫൗണ്ടേഷണൽ ലെവലിലേക്ക് പ്രവേശനം ലഭിക്കും. 2ാമത്തെ മാർഗം JEE അഡ്വാൻസ് റൂട്ടാണ്. JEE അഡ്വാൻസ് പരീക്ഷ എഴുതാൻ അർഹത നേടിയ വിദ്യാർത്ഥികൾക്ക് ക്വാളിഫയർ പരീക്ഷ എഴുതാതെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് നേരിട്ട് പ്രവേശനം നേടാൻ കഴിയും. പഠനരീതി ഹൈബ്രിഡ് മോഡിലാണ്. ക്ലാസുകൾ മുഴുവൻ ഓൺലൈനായിരിക്കും. വീഡിയോ ലെക്ചറുകൾ, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, അസൈൻമെന്റുകൾ, സംവാദ ക്ലാസുകൾ എന്നിവയിലൂടെ പഠനം പുരോഗമിക്കും. എന്നാൽ പരീക്ഷകൾ IIT നിശ്ചയിച്ച പരീക്ഷാ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി എഴുതണം. പഠന പദ്ധതി ഘട്ടംഘട്ടമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ ലെവൽ പൂർത്തിയാക്കിയാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. തുടർന്ന് പ്രോഗ്രാമിംഗിലും ഡാറ്റാ സയൻസിലുമായി ഡിപ്ലോമകൾ നേടാം. പിന്നീട് BS ബിരുദം, തുടർന്ന് PG ഡിപ്ലോമയും MTech നിലവാരത്തിലേക്കും പഠനം തുടരാനുള്ള അവസരവും ഈ പദ്ധതിയിലൂടെ ഭാഗമാണ്. ഈ കോഴ്സിന്റെ മറ്റൊരു വലിയ നേട്ടം IIT മദ്രാസിന്റെ അക്കാദമിക മികവും ആഗോള അംഗീകാരവുമാണ്. പഠനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് IIT മദ്രാസ് അലുമിനി പദവി ലഭിക്കും. IIT പ്ലേസ്മെന്റ് സംവിധാനത്തിലൂടെ പ്രമുഖ ദേശീയ അന്തർദേശീയ കമ്പനികളിൽ ഇന്റേൺഷിപ്പിനും തൊഴിൽ അവസരങ്ങൾക്കും അപേക്ഷിക്കാനുള്ള അവസരവും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഓരോ വർഷവും 2 ഘട്ടങ്ങളിലാണ് പ്രവേശനം നടക്കുന്നത്. ആദ്യഘട്ടമായ മെയ് ബാച്ചിലേക്കുള്ള അപേക്ഷകൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സ്വീകരിക്കുന്നത്. 2ാം ഘട്ടമായ സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ക്ഷണിക്കുന്നത്. അതിനാൽ വിദ്യാർത്ഥികൾ ഈ മാസങ്ങളിൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. IIT മദ്രാസിന്റെ ഔദ്യോഗിക അഡ്മിഷൻ പോർട്ടലായ study.IITM.AC.IN സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം.
0: കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മലപ്പുറം ജില്ലാ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
1: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
4: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
4: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
4: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
4: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
9: സൈബർ ജാലകം.
10: മൊബൈൽ നമ്പർ മാറാതെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ പോർട്ട് ചെയ്യാം?
11: എന്തെങ്കിലും കാരണവശാൽ അത് നിലവിലുള്ള സേവനദാതാവിന്റെ സേവനത്തിലുള്ള പോരായ്മയാവാം, നിങ്ങളുടെ വ്യക്തിപരമായ കാരണങ്ങളാവാം, ഇങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറാതെ തന്നെ നിലവിലുള്ള നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറണം എന്ന് തോന്നിയാൽ MNP അഥവാ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്ന സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. പോർട്ട് സ്പേസ് മൊബൈൽ നമ്പർ. ഈ സന്ദേശം 1900 അയക്കണം. ശ്രദ്ധിക്കുക, 1900 1900 ഈ നമ്പറിലേക്കാണ് സന്ദേശം അയക്കേണ്ടത്. ഇങ്ങനെ അയച്ചാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു റിപ്ലൈ കിട്ടും. അതിനകത്ത് ഒരു രഹസ്യ കോഡുണ്ടാകും. ഈ രഹസ്യ കോഡ് നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിലേക്കാണോ മാറേണ്ടത് അവരുടെ എക്സിക്യൂട്ടീവിനെ കാണിച്ചാൽ, അതിൻ്റെ കടയിലോ ഓഫീസിലോ ഒക്കെ കാണിച്ചാൽ, അവർ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ വാങ്ങി പുതിയ നമ്പറിലേക്ക്, പുതിയ നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്ത് തരും. സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. 1900 എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കണം. സന്ദേശം അയക്കേണ്ടത് ഇങ്ങനെയാണ്: POR അഥവാ പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് 10 മൊബൈൽ നമ്പർ അയക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് തിരികെ ഒരു മെസ്സേജ് കിട്ടും. അതിലൊരു രഹസ്യ കോഡുണ്ടാകും. ഈ രഹസ്യ കോഡിന് ഒരു നിശ്ചിത ദിവസത്തെ വാലിഡിറ്റിയാണ് ഉണ്ടാകുക. ഈ രഹസ്യ കോഡും നിങ്ങളുടെ KYC രേഖകളുമായി ഏത് നെറ്റ്വർക്കിലേക്കാണോ മാറേണ്ടത് അവരുടെ പ്രതിനിധിയെ സമീപിക്കുക. അവർ നിങ്ങളെ പുതിയ നെറ്റ്വർക്കിലേക്ക് മാറുവാൻ സഹായിക്കും.
9: സൈബർ ജാലകം.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
1: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
4: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
12: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
13: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
12: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
13: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
12: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
13: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
12: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852.

0: 2664.
1: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്നോ, ചെമ്മീൻ റോസ്റ്റ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോസ്റ്റാണ്. കാരണം ഈ ചെമ്മീൻ റോസ്റ്റ് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ കുറച്ചുനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ഇടത്തരം വലുപ്പത്തിലുള്ള ചെമ്മീൻ 1 കിലോ, മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 5 ടീസ്പൂൺ, കടുക് ജീരകം എന്നിവ 1 ടീസ്പൂൺ വീതം, ഉലുവ 1/2 ടീസ്പൂൺ, തക്കാളി 1 എണ്ണം വലുത്, പിന്നെ 2 ടീസ്പൂൺ വിനാഗിരി, വെളിച്ചെണ്ണ, ഉപ്പ് എന്നിവ ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിൽ 1 സ്പൂൺ മുളകുപൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് അരമണിക്കൂർ വെക്കാം. അതിനുശേഷം ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം 5 മിനിറ്റ് നേരം വെന്താൽ മതിയാകും. ഇനി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, കടുക്, ഉലുവ, തക്കാളി എന്നിവ നന്നായി അരച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നല്ലവണ്ണം മൂപ്പിക്കണം. മസാല നിറം മാറി എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഉപ്പും ഫ്രൈ ചെയ്ത ചെമ്മീനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി വിനാഗിരി കൂടി ചേർത്തിളക്കി വാങ്ങിവെക്കാം. തണുത്തതിനു ശേഷം ഒരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം. ഈ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിൽ 1 സ്പൂൺ മുളകുപൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് അരമണിക്കൂർ വെക്കാം. അതിനുശേഷം ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, കടുക്, ഉലുവ, തക്കാളി എന്നിവ നന്നായി അരച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നല്ലവണ്ണം മൂപ്പിക്കണം. മസാല നിറം മാറി എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഉപ്പും ഫ്രൈ ചെയ്ത ചെമ്മീനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി വിനാഗിരി കൂടി ചേർത്തിളക്കി വാങ്ങിവെക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. രസമുകുളം.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
3: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
5: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹ്യ വനവത്കരണ വിഭാഗം മലപ്പുറം ഡിവിഷന്റെ നേതൃത്വത്തിൽ കാർഷിക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മലപ്പുറം ജില്ലാതല വിദഗ്ധ കർഷക കൂട്ടായ്മ രൂപീകരിക്കും. കാർഷിക സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക, വിവിധ കാർഷിക വനവൽക്കരണ മാതൃകകളും സർക്കാർ പദ്ധതികളും ഏകോപിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയിലൂടെ കർഷകരുടെ വരുമാന വർദ്ധനവ്, പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യ പരിപാലനം, കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം എന്നിവയും ലക്ഷ്യമിടുന്നുണ്ട്. കർഷകർ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകും. ജില്ലയിൽ തദ്ദേശീയ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ മിശ്ര കാർഷിക രീതികൾ അവലംബിക്കുന്നവർക്കും താൽപര്യമുള്ളവർക്കും ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാം. മലപ്പുറം റേഞ്ച് CS മുഹമ്മദ് റഫീഖ്, ഫോൺ നമ്പർ 9947474751. നിലമ്പൂർ റേഞ്ച് പ്രസന്നകുമാർ, ഫോൺ നമ്പർ 7012567347. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേഷൻ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483273483. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വിവിധ കമ്പനി കോർപ്പറേഷനുകളിൽ ഓഫീസ് അറ്റൻഡന്റ്, ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷയുടെ 1ാം ഘട്ടം മറ്റന്നാൾ ശനിയാഴ്ച രാവിലെ 10 മുതൽ 11:35 വരെയും 2ാം ഘട്ടം അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30

0: മുതൽ 3-5 വരെയും മലപ്പുറം ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. അഡ്മിഷൻ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റും കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡും സഹിതം പരീക്ഷാ ഹാളിൽ ഹാജരാകണം. രാവിലെ പരീക്ഷ എഴുതുന്നവർ 9:30 മുൻപും ഉച്ചയ്ക്ക് പരീക്ഷ എഴുതുന്നവർ 1 മണിക്ക് മുൻപും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്? വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
5: നല്ല മലയാളം പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. 4 0 4 9 3 2 6 2 2 6 2

0: സ്വതന്ത്ര കേരളത്തിന്റെ 50 സംവത്സരങ്ങൾ കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിൽ നാം എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധി നേടി.
1: കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഇത്. 50 സംവത്സരങ്ങൾ, 10 വർഷങ്ങൾ, 100 രൂപകൾ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വേണ്ട എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 50 വർഷം, 10 വർഷം, 100 രൂപ എന്നൊക്കെ പറയുന്നതും എഴുതുന്നതുമാണ് ഉചിതം.
2: രാഷ്ട്രപതിയുടെ 3 ദിവസത്തെ കേരള സന്ദർശനം വിജയകരമായിരുന്നു. ഈ ദിവസങ്ങളിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ചില പദ്ധതികൾക്ക് തുടക്കമിട്ടു.
1: പത്രവാർത്തയാണ് രാഷ്ട്രപതിയെയാണ് അദ്ദേഹം എന്ന് വിശേഷിപ്പിച്ചത്. പ്രതിഭ പാട്ടീലിനെ ബഹുമാന പുരസ്സരം വിശേഷിപ്പിക്കുകയായിരുന്നു ഉദ്ദേശ്യം. പക്ഷേ അദ്ദേഹം എന്ന വാക്ക് തെറ്റിപ്പോയി. അവർ എന്നാണ് വേണ്ടത്. അദ്ദേഹം പുല്ലിംഗം, അവർ സ്ത്രീലിംഗം. പൂജക ബഹുവചനമാണ് അവർ.
0: ഇത്തരുണത്തിൽ ഇദ്ദേഹത്തിന് വിജയാശംസകൾ നേരുക എന്നതാണ് എന്റെ കടമ.
1: ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി ഉപരിപഠനത്തിന് പോകുമ്പോൾ അനുമോദിക്കാൻ ചേർന്ന യോഗത്തിൽ കേട്ടതാണ്. ഇത്തരുണത്തിൽ എന്നാൽ ഈ അവസരത്തിൽ എന്നാണ് അർത്ഥം. വിജയാശംസകൾ നേരുന്നു എന്ന പ്രയോഗം പക്ഷെ ശരിയല്ല. ഇദ്ദേഹത്തിന് വിജയം ആശംസിക്കുകയോ വിജയം നേരുകയോ ചെയ്യാം. വിജയാശംസ നേരേണ്ട കാര്യമില്ല, അത് തെറ്റാണ്.
3: മന്ത്രിയുടെ അനവധാനതയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം.
1: രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന പാച്ചുപിള്ളച്ചേട്ടന്റേതാണ് ഈ അഭിപ്രായം. അദ്ദേഹത്തിന്റെ നിരീക്ഷണം ശരിയായിരിക്കാം, പക്ഷേ അനവധാനത എന്ന വാക്ക് തെറ്റാണ്. മനസ്സിരുത്താതെ ഓരോന്ന് ചെയ്തു കൂട്ടിയാൽ കുഴിയിൽ ചാടും. വിതൌട്ട് അപ്ലൈയിംഗ് വൺസ് മൈൻഡ് അഥവാ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതിനെയാണ് അനവധാനത എന്ന് പറയുന്നത്. അത് അനവധാനതയല്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരും അനവധാനതയ്ക്ക് കനത്ത വില നൽകേണ്ടി വരും.
3: മഹാത്മാഗാന്ധിജി ആവിഷ്കരിച്ച മഹത്തായ സമരമാർഗമായ സത്യാഗ്രഹമാണ് ഈ ഉള്ളവരും അവലംബിക്കുന്നത്.
1: സത്യത്തെ മുറുകെ പിടിക്കുന്നതിനാണ് സത്യഗ്രഹം അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ അത്യാഗ്രഹം കാരണം ഉണ്ണാവ്രതത്തിനിറങ്ങി തിരിച്ചിരിക്കുന്നവർ ഇദ്ദേഹത്തെ പോലെ സത്യാഗ്രഹം സത്യാഗ്രഹം എന്ന് നീട്ടിപ്പറയും. രണ്ടു വാക്കും ശരിയാണെന്ന പക്ഷമുണ്ടെങ്കിലും സത്യഗ്രഹമാണ് കൂടുതൽ ശരി. സത്യഗ്രഹം.
4: ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയാണ്. അവരെ താങ്കൾ എന്ന് വിളിച്ച് സംസാരിക്കാമോ?
1: താങ്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് വനിതാ പഞ്ചായത്ത് അധ്യക്ഷയോട് ധൈര്യമായി സംസാരിച്ചോളൂ. പഞ്ചായത്ത് പ്രസിഡന്റ്

0: പ്രസിഡന്റിന്റെ കസേരയിൽ സ്ത്രീയിരുന്നാലും പുരുഷനിരുന്നാലും താങ്കൾ എന്ന് അഭിസംബോധന ചെയ്യാം.
1: ഗവേഷണം, രചന, നിർവഹണം ഡി പ്രദീപ് കുമാർ.
2: ആഖ്യാനം അനിതാ വർമ്മ.
3: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: നല്ല മലയാളം സമാപിക്കുന്നു.
3: പ്രായോജകർ
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി,
5: അലോഹ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
8: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
9: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
9: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
10: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കർണശപഥം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉത്തരം, മാലി. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. ആദ്യം രചിക്കപ്പെട്ട ആട്ടക്കഥ എന്ന് കരുതപ്പെടുന്നത് രാമായണം ആട്ടക്കഥയാണ്. ആട്ടക്കഥയെ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തത് കോട്ടയത്ത് തമ്പുരാനാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആട്ടക്കഥയാണ് കല്യാണ സൗഗന്ധികം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. കർണശപഥം ആട്ടക്കഥ രചിച്ചത് ആരാണ്? മാലി. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. ആദ്യം രചിക്കപ്പെട്ട ആട്ടക്കഥ എന്ന് കരുതപ്പെടുന്നത് രാമായണം ആട്ടക്കഥയാണ്. ആട്ടക്കഥയെ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തത് കോട്ടയത്ത് തമ്പുരാനാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആട്ടക്കഥയാണ് കല്യാണ സൗഗന്ധികം.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
11: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
11: നമ്പർ മറക്കല്ലേ, 90 20 620 630.
10: FM ശുഭദിന പരിപാടികളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ശുഭദിനം ഇനി നാളെ രാവിലെ 6:55. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലക്കൽ, കൂടെ അസ്കർ. സൗന്ദര്യം കാണാനുള്ള കഴിവ് നിലനിർത്തൂ, നിങ്ങൾക്ക് ഒരിക്കലും പ്രായമാകില്ല. ഫ്രാൻസ് കാഫ്കയുടെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 29:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട്
1: ബി പി എസ്
0: ലേക് ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ.
1: ചിത്രീകരണം 14-ാം ഭാഗം.
2: എം എസ് ബാബുരാജ് ഈണം നൽകിയ ഗാനങ്ങളെക്കുറിച്ചായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.

അദ്ദേഹം ഈണം നൽകിയ മാപ്പിളപ്പാട്ട്, കൈകൊട്ടിപ്പാട്ട്, ഒപ്പന, ഖവാലി തുടങ്ങിയ ഗണങ്ങളിൽപ്പെട്ട ചില ഗാനങ്ങളാണ് ഇനി അവതരിപ്പിക്കുന്നത്. പാലാണ് തേനാണ് കൽബിലെ പൈങ്കിളിക്ക്, പഞ്ചാരക്കുഴമ്പാണ് നീ എൻ സൈനബ, പഞ്ചാരപ്പാൽക്കുഴമ്പാണ് നീ. എ എം രാജ പാടിയ പ്രണയവും ശൃംഗാരവും തുളുമ്പുന്ന ഈ ഗാനം പഴയകാല ആസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു.

മാണിക്യപ്പൂവത്ത മാനിമ്പ പൂമോള്, മനസ്സിനെ മയക്കണ മൊഞ്ചൂറും മോറ്, സ്വർണമത്സ്യം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഗാനമാണ്. പ്രിയപ്പെട്ടവരുടെ മുഖസൗന്ദര്യവും ശരീര സൗഷ്ഠവുമൊക്കെ വർണ്ണനയാക്കിയ അല്പം നർമ്മരസസ്പർശമുള്ള പാട്ട്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

യത്തീം എന്ന ചിത്രത്തിൽ അമ്പിളി ആലപിച്ച ഇന്നു കാണും പൊൻകിനാക്കൾക്ക് എന്തൊരു ചേല്, ബാബുരാജിന്റെ സൃഷ്ടിപരത വ്യത്യസ്തമായൊരു ശൈലിയിൽ വാർത്തെടുത്ത ഒരു മനോഹര ഗാനം. സാമ്പ്രദായിക ശൈലിയിൽ നിന്നും അല്പം തെന്നിമാറിയാണ് കലാവതി രാഗത്തിന്റെ ചെറുസ്പർശമുള്ള ഈ ഗാനത്തിന്റെ സഞ്ചാരം. ഗാനരചന പി ഭാസ്കരൻ.

ദീപ് എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി രചിച്ച് ജയചന്ദ്രൻ പാടിയ അല്ലിത്താമരമിഴിയാളെ എൻ വള്ളിപ്പൂങ്കുയിൽ മൊഴിയാളെ, മുത്തേ നിന്നുടെ ചുണ്ടത്താരി മുന്തിരി വിളയിച്ചു, പുത്തൻ പുഞ്ചിരി വിളയിച്ചു എന്ന പാട്ട് നല്ല ശ്രവണസുഖം നൽകുന്നത് തന്നെ. ഒരു ചെറു ഖവാലി ശൈലിയിൽ ചടുലതാളക്രമത്തിലുള്ള ഗാനം ഭാവഗായകൻ മികവുറ്റതാക്കിയിട്ടുണ്ട്.

കുട്ടിക്കുപ്പായത്തിലെ അതിപ്രശസ്തമായ ഒരു കൈകുട്ടിപ്പാട്ടാണ്. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ, കരയല്ലേ കൽവിൻമണിയെ കൽക്കണ്ട കനിയല്ലേ. നവജാത ശിശുവിന് ചുറ്റും അണിനിരന്ന് സ്ത്രീകൾ കൈകൊട്ടിപ്പാടുന്നു. കുഞ്ഞിന്റെ ശരീരവർണ്ണനകളാണ് ഈ വരികളിൽ. ഈ ഗാനത്തിൽ ഹാർമോണിയത്തിന്റെ കരൽ കവരും ചാരു നടനവുമുണ്ട്. പാട്ടിന്റെ സംഗീതം, പ്രത്യേകിച്ചും പ്രിലൂഡ് ഇന്റർലൂഡ് എന്നിവ അവയുടെ മാന്ത്രികതയും പ്രസന്നാത്മകതയും കാരണം 6 ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്നും അതേ ഉണർവോടെ നിലനിൽക്കുന്നു എന്നത് വിസ്മയകരം തന്നെ. പല കല്യാണ വീടുകളിലും ഈ ഗാനത്തിന്റെ ഈണം ഒപ്പനകൾക്കായി ഇന്നും ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഗാനരചന പി ഭാസ്കരൻ. എല്ലാ ഈശ്വരിയും സംഘവുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ 14-ാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം

0: വിനോദ് കീഴടത്ത്. ഈ ചിത്രീകരണത്തിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 52 സെക്കൻഡ്.

0: ഇനി കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
3: നാട്ടിൻപുറത്തെ സാധാരണക്കാരുടെ ലളിതവും നിർമ്മലവുമായ ജീവിതത്തെ കഥകളിലൂടെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ സാഹിത്യകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ. സരളവും സരസവുമായ ഭാഷയിലാണ് അക്ബർ കക്കട്ടിൽ കഥകളും നോവലുകളും രചിച്ചത്. വായനാലോകത്ത് പിച്ചുവെച്ച് തുടങ്ങുന്നവർക്ക് തൊട്ട് സാഹിത്യ പണ്ഡിതർക്ക് വരെ ആസ്വാദ്യകരമായ ആഖ്യാന ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റേത്. അധ്യാപക കഥകൾ എന്ന പേരിൽ അക്ബർ കക്കട്ടിൽ എഴുതിയ രസകരമായ കഥകളെല്ലാം ഒരു പരിധിവരെ ആത്മകഥാംശം നിറഞ്ഞവയായിരുന്നു. അക്ബർ കക്കട്ടിലിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് ഇന്ന് സസ്നേഹത്തിൽ മകൾ സിത്താര അക്ബർ.
4: പൊതുവെ സാഹിത്യകാരന്മാരെ കുറിച്ച് പറയാറുള്ളത് അവർ വീട്ടിലെ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇടപെടുന്നത് സമൂഹത്തിലെ കാര്യങ്ങളിലാണ് എന്നാണ്. പക്ഷെ അക്ബർ കക്കട്ടിൽ എന്ന എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു കംപ്ലീറ്റ് ഫാമിലി മാൻ ആണ് എന്നുള്ള കാര്യമാണ്. കുടുംബത്തിന്റെ കാര്യങ്ങൾ അതിന് തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കാറ് എന്ന് പറയാറുണ്ട്. അങ്ങനെ തന്നെയാണോ?
5: അതെ, അത് അങ്ങനെ തന്നെയാണ്. അത് എപ്പോഴും ഉപ്പാവയ്ക്ക് അങ്ങനെയാണ്. ഞങ്ങള് ഉപ്പ എന്നല്ല വിളിക്കാറ്, ഉപ്പാവ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ ഉപ്പാവ ഉമ്മാനെയും കൂട്ടി എനിക്ക് മൂന്ന് പെൺമക്കളാണ് എന്നാണ് പൊതുവെ എല്ലാവരുടെ അടുത്തും പറയാറുള്ളത്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പാവ വീട്ടിൽ വരുന്നൊരു ഗസ്റ്റ് മാത്രമാണ് ഞങ്ങൾക്ക്. അതായത് അധികം ഞങ്ങളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ആ സമയത്തൊന്നും ഉപ്പാവക്ക് തീരെ ടൈം ഉണ്ടായില്ല. അപ്പൊ ആ സമയമായിരുന്നല്ലോ ഈ സാഹിത്യ ലോകമായിട്ട് കൂടുതൽ ഇതായിട്ടുള്ള ഒരു ടൈം ആയിരുന്നത്. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോകുന്നു, വരുന്നു ഉപ്പാവൻ ആ ഒരു സാറ്റർഡേ. എപ്പോഴെങ്കിലും ഒന്ന് ഉപ്പാവനെ കണ്ടാൽ ഉള്ള സമയം ഉപ്പാവ എഴുതുന്നതായിരിക്കും. പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ് ഉപ്പാവന്റേതായി. കുട്ടികളത് ബസ്സിൽ പോകുമ്പോൾ എടുത്തിട്ടാണ് നമ്മളെ ഉമ്മ നോക്കുകയേ വേണ്ട, ഉമ്മ കയറുകയേ ചെയ്യണ്ട. ഞങ്ങൾ എടുത്ത് കോഴിക്കോട് വരെയുള്ള എല്ലാ സ്ഥലവും ഉപ്പാവ പറഞ്ഞുതരും. ഇത് ഉള്ളേരിയാണ്, ഇത് പേരാമ്പ്രയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും ഇത് എവിടെയാണ് സ്ഥലം. അത് തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ ചോദിക്കും, ഞാൻ അല്ലെങ്കിൽ എന്റെ അനിയത്തി ചോദിക്കും. എത്ര പ്രാവശ്യം ചോദിച്ചാലും ഉപ്പാവ ആ സെയിം സംഭവം നമുക്ക് പിന്നെയും പറഞ്ഞുതരും. അപ്പൊ ഉപ്പാവന്റെ ഉള്ളിലെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത. വീട്ടിൽ ഉപ്പാവ വാവയെന്നാണ് എന്നെ വിളിക്കാം, അനിയത്തിനെ പൂമോളയെന്നും. കൂടുതൽ ഉപ്പാവ ഞങ്ങളിലേക്ക് അടുക്കുന്നതും ഞങ്ങൾ ഉപ്പാവയിലേക്ക് അടുക്കുന്നതും ഈ സ്കൂളിങ്ങിന് ശേഷം വലിയ കുട്ടികളാവുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ കൂടുതൽ ഉപ്പാവയിലേക്ക് പോകുന്നത്.
4: അതായത് ഉമ്മയുമായിട്ടുള്ളതിനേക്കാൾ അടുപ്പം ഉപ്പാവയുമായിട്ട് തന്നെയായിരുന്നു.
5: അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉമ്മാക്ക് അതിന് ഭയങ്കര ദേഷ്യമൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോഴും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവ് ആണ്. ഇപ്പൊ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഉപ്പാവനെ പോലെയുള്ള ഒരു ഹസ്ബൻഡിനെ മതി. അത്രയും ഞങ്ങൾക്ക് ഉപ്പാവയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. എന്ത് വേണമെങ്കിലും ഞങ്ങൾക്കൊരു ഒരു ബ്രദർ ഇല്ലാത്തതിന്റെ ഒരു ദുഃഖം ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല. അവള് തൃശ്ശൂരും ഞാൻ കണ്ണൂരും പഠിക്കുന്ന സമയം അപ്പൊ എന്തെങ്കിലും ഒരു ചുരിദാറിന്റെ ഷോൾ എടുക്കാൻ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ മറന്നുപോകും. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് അവള് വിളിച്ചു ഉപ്പാവ എന്റെ യെല്ലോ ചുരിദാറിന്റെ യെല്ലോ ഷോൾ എടുത്തിട്ടില്ല. ആ ഓക്കെ മോളെ ഞാൻ കൊണ്ടുതരാം. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഞാൻ വിളിച്ചു പറയും ഉപ്പാവ എന്റെ ഗ്രീൻ ചുരിദാറും ഒരു ബുക്കും ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട്, ഓക്കെ മോളെ ഞാൻ എത്തിച്ചു തരാം. അത് എത്തിയിരിക്കും തൃശ്ശൂർ പോയി അത് കൊടുത്തിട്ട് നേരെ കണ്ണൂരിൽ വന്നിട്ട് എനിക്ക് അത് തരും. ആ നേരിട്ട് തന്നെ വന്ന് തരും. എന്നിട്ട് ചോദിക്കും എന്താ നിനക്ക് തിന്നാൻ വേണ്ടത്. അപ്പൊ ഞാൻ പറയും എനിക്ക് ബിരിയാണി. ബിരിയാണി എനിക്ക് മാത്രമല്ല കേട്ടോ, ഉപ്പാവ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉപ്പാവ ബിരിയാണി വാങ്ങിച്ചു തരും. എന്നിട്ട് പൈസയൊന്നും വലിയ കാര്യമായിട്ടൊന്നും അന്നേരം പോക്കറ്റിലൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് എല്ലാ സിത്തു നീ എന്താ മോളെ ഇത്, പിന്നെ ഉപ്പാവന്റെ കയ്യിൽ

0: പൈസ ഉണ്ടായില്ല, 10 ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ടാണോ നീ വരുന്നത്? അപ്പൊ പറയാം, അത് സാറിയില്ല, ഉപ്പാവ് അത് മാനേജ് ചെയ്യുന്ന എനിക്ക് അറിയാലോ. ഉപ്പാവ് പിന്നെ ഞാൻ വലുതായിട്ട് ജോലി കിട്ടുമ്പോ ഉപ്പാവ 10 ഫ്രണ്ട്സായിട്ട് വാ, ഞാൻ വാങ്ങിച്ചു തരും ഉപ്പാവക്ക്. അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ. വലുതായിട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് കളർഫുൾ എന്ന് പറഞ്ഞാൽ അത്രയും കളർഫുൾ. അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവുന്നത്. ചെറുപ്പത്തിൽ ഉപ്പാവന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരും. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് മാമന്മാരാ. സിത്തു സഹാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരെ മക്കളോടേക്കാളും അടുപ്പം ഞങ്ങളോടായിരിക്കും. അപ്പൊ ഉമ്മ പറയുന്ന കേൾക്കാം, ചെറുപ്പത്തില് അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉപ്പാവ സ്കൂളിൽ ടീച്ചറായിരുന്നല്ലോ. അപ്പൊ ഉമ്മ ടിഫിനിൽ ഇങ്ങനെ കരിയറിൽ ഇങ്ങനെ ഓരോ അട്ടിലും ഓരോരോ ഫുഡ് ആയിട്ടാ കൊടുക്കുക. ഒന്നിൽ കൊഞ്ചൻ പൊരിച്ചത്, ഒന്നിൽ ഉപ്പേരി, ഒരു കറി. ഇതൊക്കെ സ്കൂളിലെ മാഷന്മാർ ഇങ്ങനെ ഇരുന്നിട്ട് ആ ജമീലയുടെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കും. ഉപ്പാവ കാര്യമായിട്ടൊന്നും കഴിക്കുമെന്നില്ല, അവരാണ് അതൊക്കെ കഴിക്കുക. ഞങ്ങളെ നാട്ടിലൊരു സ്പെഷ്യൽ പത്തിരിയുണ്ട്, ടയർ പത്തിരി എന്ന് പറഞ്ഞിട്ട്. ആ ടയർ പത്തിരി, അതും മുട്ടക്കറിയും ആക്കിയിട്ട് ഉമ്മ പറയും. ഇപ്പൊ 5 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും. അപ്പൊ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് മേലേക്ക് കൊണ്ടുപോയി വെക്കും. അപ്പൊ ഉപ്പാവന്റെ ഫ്രണ്ട്സും ഉപ്പാവയും വരും. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഉമ്മയിരുന്ന് സംസാരിച്ച് ഒരുപാട് ലേറ്റായി. അങ്ങനെ അത്രയും നല്ലൊരു രീതിയിലുള്ളതായിരുന്നു ആ ഒരു ടൈമൊക്കെ. എന്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു, രാവിലെ എണീറ്റ് ഉടനെ മോളെ കോഫി, അതിനുശേഷം പിന്നെ ഷേവ് ചെയ്യുകയാണെങ്കിൽ മോളെ വന്നിട്ട് ഷേവ് ചെയ്തുതരോ. ഉപ്പാവ് ഷേവ് ചെയ്യും, അതിനുശേഷം നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. എനിക്ക് മടിയാണ്. അപ്പൊ ഞാൻ പറയും, ആ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടല്ലോ. ഞാൻ പറയില്ല, മീഷന്റെ ഈ സൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ പിന്നെ പഠിക്കാനൊക്കെ പോയതിനു ശേഷം ഉമ്മ മാത്രമാവുമല്ലോ. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിലും, അതെ ഹോസ്റ്റലിലും വിളിച്ചു നോക്കും. ഞങ്ങളെ കാണാൻ വരും ഇടയ്ക്കിടക്ക്, സർപ്രൈസ് വിസിറ്റ് ആയിട്ട് വരും. ഫ്രണ്ട്സിനൊക്കെ കൂടി, ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ഫറൂഖ് കോളേജിലേക്കൊക്കെ ഇപ്പൊ ഇടയ്ക്കിടക്ക് അത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇപ്പൊ അന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ വരണമെന്നൊന്നും ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ല. കാരണം നമ്മൾ ആ ഒരു ലോകത്ത് കോളേജ് ലൈഫ്. അപ്പൊ എന്റെ അടുത്ത് പറയും, നീ ഇപ്പോഴും ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന കുട്ടിയാണ്, മറ്റേ മോൾ അങ്ങനെയല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും ചൂടാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ പറഞ്ഞുതരും. ഉമ്മ എപ്പോഴും പറയും, എന്നെ ഫറൂഖ് കോളേജിൽ ഫസ്റ്റ് ഹോസ്റ്റലിലേക്ക് ഞാൻ പോയത് എന്നെ കൊണ്ടാക്കി ഉപ്പാവ് തിരിച്ചു വന്നിട്ട് ഉപ്പാവ് റൂമിന്ന് പൊട്ടിക്കറിയായിരുന്നു വീട്ടിലെത്തിയിട്ട്. അപ്പൊ ഉമ്മ ചോദിച്ചു, നിങ്ങൾ ഇത്രേ ഉള്ളൂ? അല്ല, എന്റെ മോളെ ഞാൻ ഒറ്റക്ക് അവിടെ ആക്കിയിട്ട്. ഉപ്പാവക്ക് മക്കളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരായിരുന്നു. അത് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ പിന്നെ ഞങ്ങൾക്ക് എല്ലാം ഉപ്പാവയായി മാറി. സിനിമ കാണണമെങ്കിൽ ഒക്കെ ഞങ്ങൾ കൂടെ പോവും. ഫിലിം ഫീൽഡിൽ എന്തെങ്കിലും ഗോസിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പാവിനോട് ഉപ്പാവ അതൊന്നും അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഉപ്പാവിന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടെ അതിന്റെ സത്യാവസ്ഥ എന്നറിയണം. ആ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാനില്ല, എല്ലാം ഒന്നും പറയില്ല കേട്ടോ. കാരണം ഉപ്പാവക്കറിയാം ഞങ്ങൾ ഇത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്. അപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപ്പാവ പറഞ്ഞുതരും.
1: ഈ സ്നേഹത്തോടൊപ്പം ചീത്ത പറച്ചിലൊന്നും ഇല്ല.
0: ചീത്ത പറയാന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നാ ഭയങ്കര ദേഷ്യം. അത് ഉപ്പാവിനെ കുറിച്ച് പണ്ടേ എല്ലാരും പറയും. പക്ഷെ എന്റെ ഓർമ്മയിൽ എന്നെയോ അനിയത്തിനെയോ അങ്ങനെ ചീത്ത പറഞ്ഞതായിട്ടൊന്നുമില്ല. വേറെ എന്തിനെങ്കിലും കാര്യത്തിന് ഉപ്പാവ ഭയങ്കര ചൂടാവും. അന്നേരം ഉമ്മ പറയും, ഓ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടോ. അതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ ചൂടായി കഴിഞ്ഞിട്ട് ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഒരു എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാരന്റ്സ് മീറ്റിങ്ങിന് ഉപ്പാവ വരുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്താണെന്ന് വെച്ചാല് ഉപ്പാവ ചീത്ത പറയില്ല. ഉമ്മയാകുമ്പോ എല്ലാ മാർക്സും നോക്കി എല്ലാ ടീച്ചേഴ്സിന്റെ അടുത്തും പോയി എല്ലാം നോക്കിയിട്ടേ വരുള്ളൂ. അപ്പൊ ഞങ്ങൾ പറയും, വേണ്ട ഉപ്പാവ വന്നാ മതിയായിരുന്നു, ഉപ്പാവ വന്നാ മതിയായിരുന്നു.
1: അങ്ങനെ എഴുത്തിന് പുറമെ അദ്ദേഹത്തിന്റെ മറ്റ് ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: ഫിലിംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ, ഇപ്പൊ ഈ ടെക്നോളജി, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ വന്നപ്പോ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ. ഇപ്പൊ ഞങ്ങളെ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ്, അപ്പൊ അവർക്ക് കഥ എഴുതുമ്പോഴൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ. ഇപ്പൊ ഒരു ഡ്രസ്സിങ്, അപ്പം ഒരു കഥ എഴുതുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കും, മോളെ ഈ പ്രായമുള്ള കുട്ടിയാണ്, അപ്പൊ ഈ ഡ്രസ്സ് എങ്ങനെയാണ്, ജീൻസ്, കുർത്ത, അതൊക്കെ എങ്ങനെയാണ്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം ഒരു കാര്യം ഇപ്പൊ അവ എഴുതുമ്പോൾ അതിന്റെ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചോദിക്കും. പിന്നെ ഓരോ കാര്യങ്ങൾ, നമ്മളെ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ, അപ്പൊ അവ എഴുതുന്ന സ്റ്റോറിയും ഞങ്ങൾക്ക് ആൾക്കാരറിയാം. ഇവര് ഇയാളെ കുറിച്ചിട്ടല്ലേ എഴുതിയിരിക്കുന്നത്, മറ്റേയാളെ കുറിച്ചിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഉപ്പ അവർ പറയല്ലേ, അപ്പൊ അപ്പുറത്തെ വീട്ടിലെ അവരെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അവരൊരു ദിവസം രാവിലെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കിട്ടിയത് പിറ്റേ ദിവസം അത് കഥയാക്കി ഉപ്പാവ മാതൃഭൂമിയിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഉമ്മാക്ക് ഈ പശുവിന്റെ ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു, പശുവിനെ വളർത്തല് വീട്ടില്. അപ്പൊ ഉമ്മ പശുവിന് അത് ഇല്ല, പശുവിന് ഇതില്ല, പശുവിനെ കറക്കാൻ വരുന്ന ആള് വന്നില്ല. ഉമ്മക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് ഉപ്പാവൊക്കെ അത് വലിയ ശല്യമാണ് ആക്ച്വലി. അങ്ങനെ ഉപ്പാവ് ഒരു ദിവസം ഒരു കഥ എഴുതി, ഉമ്മാനെ വെച്ചിട്ടാണ് എഴുതിയത്. പിന്നെ അവസാനം പശു വീട്ടിന്റെ ഉള്ളിൽ കയറി ജമീല പശുവിനെ എടുത്തിട്ട്, ജമീല അല്ല വേറൊരു നെയിം ആണ്, അതല്ല വായിച്ചവർക്ക് അറിയാം, ബെഡ്റൂമിൽ പശുവിനെയും കൊണ്ടുപോയി വെക്കുന്ന ഒരു കഥയാണത്.
2: ആലയിൽ നിന്ന് തൊട്ടി ശബ്ദിച്ചാൽ പയ്യന് എന്തോ ആവശ്യമുണ്ട് എന്നാണ് അവളുടെ സങ്കല്പം. അപ്പോൾ താൻ വിളിച്ചാലും ശബ്ദം വെച്ചാലും പുല്ലുവില്ല. അന്ന് പോകാൻ സമയമായിട്ടും ഒരനക്കവുമില്ല. സുശീല പയ്യന് തീറ്റ ഒരുക്കുകയാണ്. അവൾ തവിട് കാച്ചുന്നു. അതിൽ എള്ള്, കടല, തേങ്ങാപ്പിണ്ണാക്കുകളും കപ്പയുമെല്ലാം രസതന്ത്ര വൈദഗ്ധ്യത്തോടെ ചേർത്ത് കാച്ചി കുഴമ്പ് പ്രായത്തിലാക്കുന്നു. പിന്നെ പശുത്തൊട്ടിയിൽ അതൊഴിച്ച് തണിക്കുന്നു. എന്നെ ഒരു പശുവായിട്ടെങ്കിലും കണ്ടൂടെ നിനക്ക്? അയാൾ ചോദിച്ചു. കളിയാക്കണ്ട, സുശീല പറഞ്ഞു. മിണ്ടാ പ്രാണിക്ക് ഭക്ഷണം കൊടുത്തേ നമ്മൾ വല്ലതും കഴിക്കാവൂ എന്നാണ് പ്രമാണം. എന്റെ അമ്മ എന്നെ അങ്ങനെയാ പഠിപ്പിച്ചത്. അക്കാര്യത്തിൽ എനിക്കേ പ്രാറ്റ്യാസമൊന്നും.

0: ഒന്നുമില്ല. അത് പക്ഷെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന വിധത്തിലാവണം എന്നുകൂടി അമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ?
1: ഉമ്മാപ്പഴും പറയാം, നിങ്ങൾ എന്നെ കുറിച്ച് പോലും കഥ എഴുതിയല്ലോ. അതെ അതെ അതെ.
2: സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
3: അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ സിനിമ മേഖലയിൽ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു.
1: എല്ലാവരും സുഹൃത്തുക്കളാണ്. ഒരുവിധം എല്ലാ ആൾക്കാരും നമ്മളെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. വല്യുപ്പാന്റെ ഉമ്മാമന്റെയും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു കുഞ്ഞുണ്ണി മാഷും കുഞ്ഞിക്ക്. കുഞ്ഞിക്കാന്ന് പറയാൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അന്നു മുതലുള്ള ബന്ധാണ് കുഞ്ഞിക്കായിട്ടുള്ളത്. പിന്നെ അവരെ ഫാമിലി ആയിട്ടും അതെ. എൻ പി മുഹമ്മദിന്റെ മകൻ ഹാഫിസ് മുഹമ്മദ്, ഇവരെ വീടുമായിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല ബന്ധമാണുള്ളത്. അതായത് ഉപ്പാവന്റെ ഉപ്പ, ഞങ്ങളുടെ വല്യുപ്പ. വല്യുപ്പ മരിക്കുന്ന സമയത്ത് ഞാനപ്പം ഒരു തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കണം. ആ സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഹാഫിസ് ഖാന്റെ മകൻ ബാസിം ചെറിയ മോനാ. അപ്പൊ മോൻ കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ വീട്ടിൽ ആരും ഇല്ലാണ്ട് അവരാണ് നമ്മളെ വീട്ടിൽ നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് അവരാണ്. അപ്പൊ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് അവരവിടെ വന്ന് നിന്ന് ഇന്നും ഞാൻ ഓർക്കും. എത്രയോ തായത്ത ഇങ്ങനെ മോനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു, തൊട്ടിലുപ്പാവ കെട്ടിച്ചു. അപ്പൊ അത്രയും ഒരു ബന്ധമാണ് നമുക്ക്, അറ്റാച്ച്മെന്റ് ആയിരുന്നു.
3: ഒരു കുടുംബം പോലെ തന്നെ ഈ സാഹിത്യകാരന്മാരുടെ
1: കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. ഹാഫിസ്ക്ക് അല്ലെങ്കിൽ യു കെ കുമാരൻ, പോൾ കല്ലാനോട്, പിന്നെ സുധീഷ് അങ്കിള്, പവന്റെ ആ ഒരു സമയത്തുള്ള എല്ലാ ആൾക്കാരും
3: അദ്ദേഹത്തോടുള്ള ഇപ്പോഴും മക്കളോടും കാണിക്കും.
1: അതെ അതെ അതെ. അതായത് ഇതുവരെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അത് ഉപ്പാവ ഇല്ലാന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അടൂർ സാറൊക്കെ വന്നിട്ട് വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരെ കല്യാണത്തിനും തലേന്ന് ചേച്ചിയും അടൂർ സാറും വന്നിട്ടുണ്ട്. ഞങ്ങള് തിരുവനന്തപുരത്ത് പോയാൽ എപ്പോഴും അടൂർ സാറിനെ കാണാൻ പോവാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സമയത്തും ഒരു ഇൻഡ്യൂഷൻ പോലെ എന്തോ അറിയില്ല, ഒരുപാട് ആൾക്കാർ ഉപ്പാവ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിക്കാക്ക് ഉപ്പാവ പോയത് പോലും അറിയില്ല. അതായത് കുഞ്ഞിക്കാനോട് പറഞ്ഞിട്ടില്ല. കുഞ്ഞിക്ക് എപ്പോഴും ചോദിക്കായിരുന്നു, പിന്നെ അക്ബർ എവിടെ, അക്ബർ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്നതാണല്ലോ, ഇപ്പൊ എവിടെ പോയി അവൻ. പിന്നെ എല്ലാരും അതെ, സത്യൻ അന്തിക്കാട്, പിന്നെ എം ടി സാർ, സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോടൊക്കെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അക്ബറിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ അവരെല്ലാരും ഇങ്ങനെ ക്ഷണിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പിന്നെ അപ്പാവ ഒരുപാട് ക്ഷണിച്ചിട്ടുണ്ടായി വീട്ടിലേക്ക് വരാൻ. എന്നിട്ട് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് പെൺകുട്ടികളുള്ളതോട് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞങ്ങള് അവരിൽ കൂടി കാണുന്നതാണ്. അപ്പൊ മീര ആന്റി, കെ ആർ മീര, പീയൂഷ് ആന്റി ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായി ഉപ്പാവയും അവരൊക്കെ ഒരുമിച്ചിരുന്നിട്ട്. അപ്പോ മീരാന്റി എന്റെ അടുത്ത് പറഞ്ഞത്, സിത്തു ഉപ്പാവാക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നി. അത് ഉപ്പാവ പോയതിനു ശേഷമാണ് മീരാന്റി എന്റെ അടുത്ത് അങ്ങനെ ഫോൺ ചെയ്തപ്പോ പറയാ. പിന്നെ ഒരു പ്രാവശ്യം ഉമ്മ ഇങ്ങനെ ഫോണിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ എന്ന് ഉമ്മ കേൾക്കുകയാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ, ആ മീരയ്ക്ക് അവാർഡ് കിട്ടി. മീരാന്റിനോടാ പറയുന്നത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ആരാച്ചാറിന് അവാർഡ് കിട്ടിയല്ലോ. അപ്പൊ ആ സമയത്ത്
3: അവരുടെ നേട്ടങ്ങളെ സ്വന്തം നേട്ടം,
1: ആ അത് സ്വന്തം നേട്ടം, ഭയങ്കര സന്തോഷമായിരുന്നു. മീരാന്റിക്കൊക്കെ കിട്ടുമ്പോഴൊക്കെ ഭയങ്കര പറയും, നീ എന്നേക്കാളും മുന്നേ അടിച്ചെടുത്തല്ലോ എന്നൊക്കെ മീരാന്റിനോട് ഇങ്ങനെ ഫോണിൽ കൂടെ പറയും.
3: അദ്ദേഹത്തിന്റെ അവസാന കാലം എങ്ങനെയായിരുന്നു?
1: അവസാന കാലം എന്ന് പറയുന്നത് ആർക്കും അറിയണ്ടായിരുന്നില്ല ഉപ്പാവക്ക് അങ്ങനെ ഒരു അസുഖം ഉള്ള കാര്യം. നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കീമോക്ക് ശേഷമൊക്കെ ഉപ്പാവ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഭയങ്കര പേടിയായിരുന്നു അസുഖത്തിന് എങ്ങനെ ഫേസ് ചെയ്യും. 14 days നമ്മൾ കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ലളിത ആയിരുന്നു, എല്ലാ സപ്പോർട്ടും തന്നെ ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റലാണെന്നേ ഞങ്ങൾക്കത് ഫീൽ ചെയ്തില്ല, കാരണം ഒരു റിസോർട്ട് പോലെ ഞങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്. ഇപ്പോൾ അവൾക്ക് അസുഖമായിട്ട് ഇപ്പോൾ അവ കിടക്കുന്നു എന്നല്ല, അത് കിടക്കുന്നില്ല നമ്മളെ പറഞ്ഞ് ആക്റ്റീവായി. അത്രയും നമ്മളൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് അന്ന് രാത്രി പോലും നമ്മളോട് ഓരോ തമാശ പറഞ്ഞ്. ഇപ്പോൾ അവയ്ക്ക് ഓംലെറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടം പോകുന്നതിൻ്റെ അന്ന് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി. ഉപ്പാവ് വിളിച്ചത് എന്താണ്, നിങ്ങൾക്ക് ഇതുവരെ ഫുഡ് ഓർഡർ ചെയ്യാൻ അറിയില്ല, കാടമുട്ട ഫ്രൈ ഓർഡർ ചെയ്യും. അപ്പോഴും ഞങ്ങൾ കളിയാക്കി, ഉപ്പാവക്ക് മുട്ടതൊന്നും ഇതുവരെ മതിയായില്ലേ. ഫുഡ് കൊണ്ടുവന്ന് ഉപ്പാവ കഴിച്ചു. രാത്രി ഇങ്ങനെ ഉറക്കം ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്തൊക്കെ. പിന്നെ ഉപ്പാവക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വലിയൊരു നോവൽ എഴുതണം എന്നുള്ളത്, കക്കട്ടിൽ റിപ്പബ്ലിക് എന്നാണ്. അപ്പൊ ഇങ്ങനെ പറയാം, എന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് വരുന്ന ഒരു നോവലായിരിക്കും അത്. അതിനെക്കുറിച്ച് ഇങ്ങനെ ഹോംവർക്ക്, ഇങ്ങനെ റിസർച്ച്, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമല്ലോ, എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉറക്കത്തിലൊക്കെ ഉപ്പാവ ഇതിനെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ലാസ്റ്റ് ഇറക്കിയോ, ഇനി വരില്ല പോസ്റ്റ്മാൻ. അപ്പൊ അതിന്റെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടില്ല, അതിങ്ങനെ എല്ലാം ചെയ്ത് റെഡിയാക്കി രണ്ട് വോളിയായിട്ട് ഇറക്കാനായിരുന്നു ഡി സി ബുക്സിൽ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ, അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, ഇതാണ് സംസാരിക്കുന്നത്, ബുക്കിനെ കുറിച്ചാണ് സംസാരം. അഷിത അത് പറഞ്ഞു, മറ്റേ ഇത് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് മനസ്സിലാവുന്നില്ല. ഞാൻ രാത്രി ഉപ്പാവിന്റെ അടുത്ത് കിടന്ന് അതിനുശേഷം, ഉപ്പാവ് പോയതിനു ശേഷം ഉപ്പാവിന്റെ അളമാരും ഞാൻ നോക്കുമ്പോഴാണ് ഈ ബുക്കിന്റെ മുകളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം, ഈ സി ഡി ഇവിടെ ഉണ്ട്, ഇന്ന ആളെ കയ്യിലുണ്ട്, എല്ലാം എഴുതി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നാണ് അതിന്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളോട് ഒരു പൈസ മേടിച്ചിട്ടുണ്ടെങ്കിലും എന്തും ഉപ്പാവ് എഴുതി വെക്കും, അല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്ത് പറയും. കുഞ്ഞി പോക്കറ്റ് ഡയറിയും ഒരു ഫോണും ഒരു കണ്ണടയും, ഇതില്ലാതെ ഉപ്പാവന നമുക്ക് ഒരിക്കലും

0: കാണാൻ പറ്റില്ല. കാരണം ആ പോക്കറ്റ് ഡയറിയിൽ എല്ലാം ഉണ്ടാവും, എല്ലാം ഉപ്പാവ അതിൽ എഴുതി വെച്ച് എല്ലാം നമ്മളെ ഏൽപ്പിച്ച്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ ഉപ്പാവ പെട്ടെന്ന് ഇത് വന്നപ്പം ഉമ്മാനോട് പറഞ്ഞിട്ടാ പോയത്, ജമീലെ ഞാൻ പൂവാണ് പൂവാണ്. അതായത് ടാറ്റ അങ്ങ് കൈ കൊണ്ട് കാണിച്ചിട്ടാണ് ഉപ്പാവ എപ്പോഴും പോവാ. അതേപോലെ കൈ കൊണ്ട് കാണിച്ച് ഞങ്ങളെടുത്ത് അവര് തില്ലാതെ പോയി.
1: ഗ്രാമീണ മനുഷ്യന്റെ പ്രശ്നങ്ങളെ തനതായ ശൈലിയിൽ നർമ്മത്തിൽ പൊതിഞ്ഞ് കഥകളാക്കി വായനക്കാരന്റെ മുന്നിലെത്തിച്ച സാഹിത്യകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ. പറയാൻ ഒട്ടേറെ കഥകൾ ബാക്കി വെച്ച് വിട പറഞ്ഞ അക്ബർ കക്കട്ടിലിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ സിത്താര അക്ബർ. സസ്നേഹം. മൺമറഞ്ഞുപോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
2: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 12:40. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കേൾക്കാം ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. ഗാനരചന കാവാനം, സംഗീതം ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 9 മണി കഴിഞ്ഞ് 21:10.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന നിയമസഭകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയമിടിപ്പാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സ്വതന്ത്ര വ്യാപാര കരാർ ഇരുപക്ഷത്തിനും ഒരുപോലെ ഗുണകരമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ മേഖലകൾക്കും വൻ മുന്നേറ്റം നൽകുന്ന സന്തുലിതമായ കരാറാണിതെന്ന് ബ്രസൽസിൽ ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ഒരുക്കങ്ങളുടെ ഭാഗമായി 15 ഓഗസ്റ്റ് വരെ ഡൽഹി ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കൊല്ലം ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ചവറ KMML INDUC ഭവനും കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് നടത്തിയ പരിശോധനയിൽ കിളിക്കൊല്ലൂരിൽ 46 ഗ്രാമോളം MDMA രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം ചെളിക്കുഴി സ്വദേശി മുഹമ്മദ് കൈഫ്, പത്തനാപുരം മൊഞ്ചലൂർ സ്വദേശി വിപിൻ സജു എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം നെടുങ്കയം വനം ഡിപ്പോയ്ക്ക് സമീപം പുലിയെ കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആദിവാസി നഗറിലെ 100 കുടുംബങ്ങൾ കഴിയുന്ന വനപ്രദേശമാണിത്. ജക്കാർത്തയിൽ ഏഷ്യൻ അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം, 10 പേർ വെള്ളി മെഡലും നേടി.
1: FM പ്രധാന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
5: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555852664.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-49 മാംഗ്ലൂർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28. 221-14 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 28 മിനിറ്റ് വൈകി 10:22. 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 10:28. 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 30 മിനിറ്റ് വൈകി 11:29. 166-06 തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ എർണാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44. 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
7: ട്രെയിൻ സമയം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
8: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ

0: കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: പട്ടുനൂൽ കൃഷി മേഖലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ലഭ്യമാക്കി കർഷകരെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സിൽക്ക് ബോർഡ് MRMA 2.0 എന്റെ പട്ട് എന്റെ അഭിമാനം എന്ന പേരിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് പാലക്കാട്, വയനാട് ജില്ലകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗവേഷണ സ്ഥാപനങ്ങളിൽ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് നേരിട്ടെത്തിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക വഴി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി കർഷകർക്കായി വിവിധ ശാസ്ത്രജ്ഞരെ പങ്കെടുപ്പിച്ച് പ്രത്യേക ക്ലാസുകൾ, ഫീൽഡ് തലത്തിലുള്ള തത്സമയ ഡെമോൺസ്ട്രേഷനുകൾ, ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും. മൾബറി കൃഷിരംഗത്തെ നൂതനമായ കൃഷിരീതികൾ, സംയോജിത രോഗകീട നിയന്ത്രണ സംവിധാനങ്ങൾ, ജൈവ കൃഷിരീതികൾ, ജീവാണു വളപ്രയോഗം എന്നിവയിൽ കർഷകർക്ക് പ്രായോഗിക പരിശീലനവും ഉറപ്പുവരുത്തും. പുതുതായി പട്ടുനൂൽ കൃഷി ആരംഭിക്കാൻ താൽപ്പര്യമുള്ള കർഷകരെ സിൽക്ക് സമഗ്ര 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. സ്വന്തമായോ അല്ലെങ്കിൽ പാട്ടത്തിനടുത്തതോ കുറഞ്ഞത് 1 ഏക്കർ ജലസേചന സൗകര്യമുള്ള ഭൂമിയുള്ള കർഷകരെയാണ് തിരഞ്ഞെടുക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രത്യേക മുൻഗണനയും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിനാണ് പാലക്കാട് ജില്ലയിലെ സെറികൾച്ചറൽ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല. പദ്ധതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9444443561 എന്ന നമ്പറിൽ വിളിക്കാമെന്ന് പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9447443561. സംസ്ഥാന വനിതാ കമ്മീഷന്റെ മലപ്പുറം ജില്ലാതല അദാലത്ത് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി അദാലത്തിന് നേതൃത്വം നൽകി. അദാലത്തിൽ കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്ന 30 പരാതികളിൽ 6 പരാതികൾ പരിഹരിച്ചു. ഒരു പരാതിയിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തുകളിൽ തുടർ നടപടികൾക്കായി പരിഗണിക്കും. വനിതാ കമ്മീഷന്റെ അടുത്ത അദാലത്ത് ജൂലൈ 23 നടക്കും. പാലക്കാട് ആലത്തൂർ ബസാർ റോഡിൽ മലമലമുഖ് ജംഗ്ഷനിൽ വാഹനങ്ങൾ അപകടം ഇല്ലാതെ സുഗമമായി കടന്നുപോകുന്നതിനായി ഇന്നു മുതൽ നിലവിലെ താൽക്കാലിക ട്രാഫിക് റൌണ്ട് എബൌട്ട് റോഡിന്റെ മധ്യത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാറ്റിസ്ഥാപിക്കുന്നതായി ആലത്തൂർ പൊതുമരാമത്ത് നിരത്തി വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സ്ഥിരമായ ട്രാഫിക് റൌണ്ട് എബൌട്ട് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി, ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.

0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തെ പ്രസവരക്ഷ.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
2: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ പോഷാ.

0: നടക്കുന്നുണ്ടല്ലോ.
1: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.

0: വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
0: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.
2: മഴവില്ലിലെ അടുത്ത ഗാനം പാടിയത് KS ചിത്ര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം MJ ജയചന്ദ്രൻ.

0: നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ,
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
5: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
6: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
7: മീഡിയ വാണി
6: നമ്പർ മറക്കല്ലേ, 90 20 620 630.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
9: എന്നും രാവിലെ 7 മണിക്ക്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: മഴവില്ലിൽ ഇനി ഉമ്പായി പാടിയ ഒരു ഗസൽ

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
3: പൊരുളും പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: ഗായകൻ ശ്രീനിവാസ്.

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: FM

0: വാർത്തകൾ.
1: പ്രശസ്തമായ പുരി രഥഘോഷയാത്ര ഇന്ന് ആരംഭിക്കും. പുണ്യവേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തിനും ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. ദേശീയഗീതം വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് തുടക്കമായി. ചരിത്രത്തിലാദ്യമായാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് തീരുവയിൽ കേന്ദ്രം മാറ്റം വരുത്തി. ഡീസൽ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും ATF കയറ്റുമതി തീരുവ ലിറ്ററിന് 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. പെട്രോൾ കയറ്റുമതി തീരുവ ലിറ്ററിന് 2.5 രൂപയായി കുറച്ചു. വരുമാനം ഉയർത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള സമഗ്ര മിഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം വാണിയംകുളത്തുനിന്ന് 6 ദിവസം മുൻപ് കാണാതായ 3-ാം കുടുംബത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാഹനം കഴിഞ്ഞ ദിവസം നിലമ്പൂർ വഴിക്കടവ് നാടുകാണിച്ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കോട്ടയത്ത് ഇന്നലെ അന്തരിച്ച പാവക്കളി കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ. മൃതദേഹം ഇപ്പോൾ മോനിപ്പള്ളി തിരുഹൃദയജ്ഞനായ കത്തോലിക്ക പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. മലപ്പുറം നെടുങ്കയം വനം ഡിപ്പോയ്ക്ക് സമീപം പുലിയെ കണ്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആദിവാസി നഗറിലെ 100 കുടുംബങ്ങൾ കഴിയുന്ന വനപ്രദേശമാണിത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന് കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 10:28 221-14 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 2:41 വൈകി 10:35 166-06 തിരുവനന്തപുരം മംഗളൂർ എറണാട് എക്സ്പ്രസ്, 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, 10:49 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: സുസ്ഥീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ

0: അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജുവലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിൽ റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: സാർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
1: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇതുവരെ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലുള്ള ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
0: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
1: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB count നോക്കും. 12.5 മിനിമം HB count ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hoursന് മുന്നേ മദ്യപിക്കുന്നതാണെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ് അതിൽ പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, Hepatitis B, C, സിഫിലിസ്, മലേറിയ ഇതുപോലെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക്

0: കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സാർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്കതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡോണർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റില് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയെ ഒക്കെ ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC-ക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിലും എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സാർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെന്റർ, ലൈസൻസ്ഡ് ബ്ലഡ് സെന്ററുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതുകൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന തന്നെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മളെ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 ആഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ

0: ചെക്ക് വരികയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടെ നിന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, ഒരു മണി കഴിഞ്ഞ് ഒരു 2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും എന്നാണ്. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 10 മണി കഴിഞ്ഞ് 15:24. ഇപ്പോൾ ഈ നിലയം ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടത്. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടി.

കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക്, ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്നിലെയും ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: Shakira, we are ready.
1: We are ready.
2: We are ready.
3: We are ready.
4: We're ready.
5: We're ready.
6: We are ready.
7: We are ready.
8: We are ready.
9: We are ready.
10: We're ready.
11: We are ready.
12: ജെയിൻ,
13: ഫുട്ബോൾ ബിസിനസ് തുടങ്ങല്ലേ?
12: അതെ, തുടങ്ങോ.
13: ഇയാൾ ആരാണ്? മനുഷ്യനോ അതോ മാന്ത്രികനോ? പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴുമ്പോൾ അയാളുടെ പേര് ആർത്തു വിളിക്കുന്ന ആയിരക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ, അയാളെ ഉറ്റുനോക്കുന്ന ലോകം മുഴുവനുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ പ്രാർത്ഥനകൾക്ക് മുന്നിൽ, അയാളൊരു മാന്ത്രികനായി ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കുന്നു. ഒരു വട്ടമെങ്കിൽ ഭാഗ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയാം, പക്ഷേ പലവട്ടം അയാളത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആപത്തിൽ തുണയാകുന്നവനാണ് രക്ഷകനെങ്കിൽ, പ്രാർത്ഥനകൾക്ക് മുന്നിൽ വിളി കേൾക്കുന്നവനാണ് മിശിഹയെങ്കിൽ, ആ രക്ഷകന്റെ, മിശിഹയുടെ പേര് ലയണൽ മെസ്സി എന്നാകുന്നു. മാന്ത്രികത തുടരുകയാണ്, കൂടെ ഫുട്ബോൾ ബീറ്റ്സും തുടരുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജയൻ മുത്തേരി,
12: ഞാൻ പ്രമീള ചോലക്കൽ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് അസ്കർ ആണ്, സാങ്കേതിക സഹായം നൽകുന്നത് എം ഷജീർ, വേലായുധൻ എന്നിവർ.
13: ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാം.
12: വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 0483 2950300. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഫുട്ബോൾ ആവേശം, കളി ആവേശം ഞങ്ങളുമായി പങ്കുവയ്ക്കാം.

0: അപ്പോ പ്രമീള, ഒരു സിനിമാ കഥ, നായകൻ കരുത്തനാണ്, എന്തും അതിജീവിക്കാൻ ശക്തിയുള്ളവനാണ്, ഓക്കെ, അങ്ങനെ വില്ലന്മാരെ കടിച്ചിടുന്നു, ഇയാൾ വിജയിച്ചു വരുന്നു, ഈ സിനിമ കഥ എങ്ങനെ ഉണ്ടാവും?
1: ഈ കഥയ്ക്ക് ഒരു പഞ്ചില്ല,
0: പഞ്ചില്ല,
1: ഇല്ല.
0: പിന്നെ കഥ എങ്ങനെയായിരിക്കണം?
1: കഥ ആ നായകൻ മുന്നേറി വിജയിച്ചു വരുന്ന,
0: അയാൾ വിജയിക്കില്ല എന്ന പ്രതീക്ഷയിൽ നിന്നും അയാൾ കരകയറണം.
1: അതെ, അതെ.
0: അതായത് മോഹൻലാലിന്റെ ആറാം തമ്പുരാനിലെ കീരിക്കാരനോട് ചങ്കണ മാധവ, നീ എന്നെ അവിടെ കാത്തു നിന്നോ, ഞാൻ അവിടെ തന്നെ വരാം, നാലാൾക്ക് മുന്നിൽ എന്നെ കിട്ടണം എന്ന് പറഞ്ഞ് ജഗന്നാഥൻ പോകും, നമുക്ക് ഉറപ്പാ ജഗന്നാഥൻ ജയിക്കുന്നു. പക്ഷെ കിരീടത്തിൽ മോഹൻലാലിന്റെ സേതുമാധവൻ, സേതുമാധവൻ കീരിക്കാടൻ ജോസിന്റെ അടുത്തേക്ക് പോകുന്നത് വിജയിക്കുമെന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അവിടുന്ന് ഒരു വരവുണ്ട്, ആ വരവ് നമ്മൾ ഇന്നലെ കണ്ടു. അതെ, സാക്ഷാൽ ലയണൽ മെസ്സിയിലൂടെ. ഓക്കെ, എന്താ രോമാഞ്ച, രോമാഞ്ചം ഇതുവരെ പോയിട്ടില്ല എന്ന് തോന്നുന്നില്ലേ ആ കളിയുടെ?
1: ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാലേ ശരിക്കും നമ്മൾ

0: ഒരു ഹാർട്ട് ബീറ്റ് അല്ലേ, ഓരോ നിമിഷവും നമ്മൾ ഇനി എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ആ ഒരു ലെവലിലാണ് നമ്മൾ ഇന്നലെ ആ കളി മുഴുവൻ നമ്മൾ കണ്ടു തീർത്തത്.
1: ഓക്കെ,
0: നമുക്കൊരു
1: ഒരു കോളർ ഉണ്ട് തോന്നുന്നല്ലോ. ഹലോ, നമസ്കാരം. കേട്ടായോ? ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ കളി. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു ഫുട്ബോൾ ആരാധകനാവുക, അർജന്റീന ആരാധകനാവുക, അതിൽപ്പരു സന്തോഷം ഈ വേൾഡ് കപ്പിൽ കിട്ടാനില്ല
0: അല്ലെ.
1: അവരത് ആസ്വദിക്കുന്നത് കാരണം വീണു എന്ന് കരുതുന്നിടത്ത് നിന്നും കുതിച്ചുള്ളൊരു വരവുണ്ട്. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു സംഗതി ഉണ്ട്. ആ സ്പെയിനിന്റെ കളി, കേളി ശൈലി മാറിയത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത്
0: സ്പെയിനും ഫ്രാൻസും എന്ന് പറയുന്ന ആ ഒരു കളി ശരിക്കും ഒരു ആക്രമണ കളിയായിരുന്നു അല്ലേ. ഫ്രാൻസിന് പന്ത് പോലും തൊടാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്.
1: അല്ല, എംബാപ്പെ, ഡെംബലെ, ഇവരെ ആര് തടയും എന്നൊരു ചോദ്യത്തിൽ നിൽക്കുകയായിരുന്നു.
0: സത്യമായിട്ടും
1: അവിടെ സ്പെയിന് ശൈലി മാറ്റി, ഒരു ഡിഫൻസീവ് ശൈലിയിൽ നിന്നും സ്പെയിൻ തകർത്താടുന്ന. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്,
0: നോക്കാം ആരാണ് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. മഞ്ചേരി ആകാശവാണി എന്നാണ്, ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
2: നമസ്കാരം.
0: പേര്? റേഡിയോന്റെ വോളിയം ഒന്ന് കുറയ്ക്കോ കേട്ടോ,
1: മാറ്റി വെക്കാം അല്ലെങ്കിൽ തൊട്ടടുത്ത.
0: ഹലോ,
2: ഹലോ,
0: ആ റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് അല്പം മാറി നിൽക്കുക. പക്ഷെ ഒരു എക്കോ വരുന്നുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോ വ്യക്തമാവില്ല,
1: മാറ്റി വെച്ചിട്ട്.
0: അതുകൊണ്ടാണ്, എപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട്. മാറി നിന്നോളൂ, കംപ്ലീറ്റ് മാറി നിന്നോളൂ. നമുക്ക് ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി അല്ലേ ഉള്ളൂ ഈ ലോകകപ്പ്, അത് കഴിഞ്ഞ് നമുക്ക് 4 വർഷം കാത്തിരിക്കണം. അപ്പോ നമുക്ക് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണ്ടേ? ആ പറഞ്ഞോളൂ. എങ്ങനെയുണ്ടായിരുന്നു ഒന്നലത്തെ കളി? കണ്ടോ?
2: കളി നല്ല കളിയായിരുന്നു.
1: ടീമിന്റെ ഫാനാണോ?
0: ഇപ്പൊ മാറിയതാണോ അതോ മുന്നേ ഉള്ളതാണോ? ആദ്യം മുതലെയാണ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നലത്തെ കളി?
2: 10 കളി ഞങ്ങൾ 10 കളി ഇംഗ്ലണ്ട് ഒന്നടിച്ചു.
1: 56 മിനിറ്റ്
2: പരാജയത്തിലേക്ക് പോകാനുള്ള കളികളാണ് എല്ലാ കളികളും വന്നത്. അവിടുന്നാണ് മെസ്സിയുടെ കളികൾ വന്നത്.
1: അതുകൊണ്ടൊരു അത്ഭുതമൊന്നും ഇല്ലായിരുന്നു അല്ലേ. നിങ്ങൾക്ക് അറിയാം മെസ്സി ഉള്ളത് കൊണ്ട് തിരിച്ചു വരുമെന്ന്. അത് പലവട്ടം കണ്ടതാണല്ലോ.
0: പേടിയില്ല അല്ലേ.
1: അപ്പൊ ഫൈനലിൽ ആരോടാ മുട്ടണ്ടെന്ന് അറിയോ? സ്പെയിനോട്.
0: അപ്പൊ പേടി ചെറുതായിട്ടുണ്ടാവും
1: അല്ലേ. മെസ്സി അടിക്കും, പക്ഷെ അവിടെ യമാലുണ്ട്, അവര് നല്ല ഫോമിലാണ്, ഫ്രാൻസിനെയാണ് അട്ടിമറിച്ചത്. അപ്പൊ പഠിക്കല് കൊണ്ടുപോയിട്ട് വീഴുവോ? പഠിക്കൽ കൊണ്ടുപോയിട്ട് വീഴുവോ മെസ്സി?
2: എങ്ങനെ
1: മെസ്സി അവിടുന്ന് വീഴുവോ അല്ലെങ്കിൽ വാഴുവോ? അപ്പൊ തുടർച്ചയായിട്ട് ബ്രസീലിന് ശേഷം തുടർച്ചയായിട്ട് കപ്പ് കിട്ടുന്ന രണ്ടാമത്തെ ടീമായിട്ട് അർജന്റീന മാറും. ആ അപ്പൊ ഇനി അങ്ങോട്ട് കളി വരുന്നുണ്ട്. ലൂസേഴ്സ് ഫൈനൽ നല്ലൊരു കളിയായിരിക്കും, കാരണം ഫ്രാൻസും ഇംഗ്ലണ്ടും കരുത്തർ തന്നെയാണ്. അപ്പൊ നമ്മുടെ കളി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ താങ്കൾ വിളിച്ചതിൽ വളരെ നന്ദി.
0: നമുക്ക് നോക്കാം അല്ലേ ആരെടുക്കും കപ്പ് എന്നുള്ളത്. അതെ, നമുക്ക് കാണാം. ശരി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം, നമുക്ക് കാത്തിരിക്കാം. അതെ, തിരിച്ച് കപ്പ് കൊണ്ടേ മടങ്ങുള്ളൂ അല്ലേ.
2: അതെ,
0: അതെ, അതെ. എന്തായാലും സന്തോഷം കേട്ടോ വിളിച്ചല്ലേ.
2: ഓക്കെ ഓക്കെ.

0: ജയൻ, ഇപ്പൊ നമ്മള് കേപ്പ് വെർദെ എന്ന് പറഞ്ഞ ഒരു ടീമിനെ കുറിച്ചൊക്കെ നമ്മൾ
1: പറഞ്ഞിട്ടുണ്ടായില്ലേ, അതെ
0: അതെ. അതേപോലെ നമുക്ക് മറ്റൊരു ഗോൾ കീപ്പർ കൂടിയുണ്ട്, 29-കാരനായിട്ടുള്ള ഉനൈ സിമോൺ അല്ലേ, ഉരുക്ക് വലയാക്കി തീർത്തിട്ടുള്ള ആ വ്യക്തിയെ കുറിച്ച് പറയാതെ നമുക്ക് ഈ ഒരു ഫുട്ബോൾ വീഴ്ച അവസാനിപ്പിക്കാം.

0: ചെയ്യാൻ പറ്റില്ല.
1: പല നായകന്മാരും ഉണ്ടായിട്ടുണ്ട് വേൾഡ് കപ്പില്.
0: 2026 ലോകകപ്പില് സിമോണിനെ ഭേദിക്കാനായത് ഒരൊറ്റ തവണ മാത്രമാണ്
1: പോർച്ചുഗലിന് മാത്രം. ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ട് ആ വലയിലേക്ക് പന്ത് കയറാതെ അയാൾ നിർത്തി എന്ന് പറഞ്ഞാല്
0: വല്ലാത്തൊരു അത്ഭുതം തന്നെ.
1: നമുക്കത് സംസാരിക്കാം. നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്.
0: നമുക്ക്
1: വന്നിരിക്കുന്നത് കോഴിക്കോടിന്റെ അഭിമാന താരം, തിരുവമ്പാടിയുടെ കോസ്മോസ് ക്ലബിന്റെ മലയോര മേഖലയുടെ മടിത്തട്ടിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വളർന്ന നൌഫൽ പി എൻ. ഓക്കെ, നൌഫൽ പി എൻ, സ്വാഗതം.
0: ഹലോ നൌഫൽ.
2: ഹലോ.
0: ആ നമസ്കാരം, സ്വാഗതം മഞ്ചേരി.
1: സ്വാഗതം.
2: ആ നമസ്കാരം.
1: ഇന്നലെ കളിയൊക്കെ കണ്ടുല്ലേ?
2: ഓ
1: സന്തോഷായോ?
2: സന്തോഷം, സന്തോഷം.
1: താങ്കൾ ഒരു കളിക്കാരനാണ്, അതിലപ്പുറം ഏതെങ്കിലും ടീമിന്റെ ഫാനാണോ?
2: ബ്രസീലിന്റെ ഫാനാണ്.
1: ബ്രസീലിന്റെ ഫാനായിരുന്നല്ലേ?
2: പക്ഷേ എന്നാലും മെസ്സിയുടെ ആരാധകൻ കൂടിയാണ്.
1: അത് പിന്നെ എല്ലാരും അങ്ങനെ തന്നെയാണ്, മെസ്സിയുടെ ആരാധകൻ. കാരണം ആ കാലുകൾ കവിത രചിക്കുകയാണല്ലോ.
2: അതെ അതെ.
1: എന്നിട്ട് ഇന്നലെ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ആ 56 മിനിറ്റ് ഗോള് വീണ് ഇംഗ്ലണ്ട് ഡിഫൻസ് കൂട്ടിയ സമയത്ത് അതെ ആ തിരിച്ചു വരവില്ലേ?
2: അതെ, കാരണം മുമ്പത്തെ കളിയാണെങ്കിൽ പോലും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ.
1: ഈജിപ്തിനോട്.
2: ഈജിപ്തിനോട്.
1: പക്ഷെ ഇംഗ്ലണ്ട് ആ കോട്ട കെട്ടി വെച്ച സമയത്ത്.
2: അതെ, പക്ഷേ എന്താണെന്ന് വെച്ചാലും ലാസ്റ്റില് 60 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കളി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ പോലെ എക്സ്പീരിയൻസ് ഒന്നും നോക്കാനല്ലോ. എക്സ്പീരിയൻസിന്റെ ഫുള്ള് സാധനം പുറത്തു വിടാന്നുള്ളതല്ലേ, പിന്നെ കളിയാകെ മാറിയില്ലേ.
1: അപ്പൊ ഒരു കളി അറിയുന്ന വ്യക്തി എന്ന രീതിയിൽ നൌഫൽ നോക്കുമ്പോ അവിടെ ഇംഗ്ലണ്ടിന്റെ ഒരു ഫോൾട്ട് ഇല്ലേ? അവരൊന്നും അറ്റാക്ക് ചെയ്യേണ്ടില്ലായിരുന്നോ? ഡിഫൻസിലേക്ക് പൂർണ്ണമായിട്ട് മാറിയത് കൊണ്ടല്ലേ ആ ഗോളുകൾ വന്നത്?
2: പൂർണ്ണമായിട്ട് മാറി. അതാണ് ഓള് ചെയ്തൊരു ഫോൾട്ട്. കാരണം
1: പൂർണ്ണമായി
2: ഡിഫൻസിലേക്ക് മാറി ഓൾക്ക് അറ്റാക്ക് ചെയ്യാൻ സ്പേസ് കൊടുത്ത് കണ്ടിന്യൂസ് ഒരു 4-5 അറ്റാക്ക് വന്ന് കയ്യിൽ 1-2 ഗോള് ബാറിന് തട്ടിപ്പോവും, പിന്നെ 2-3 ഗോള് ഓൺലൈൻ സേവും ഒക്കെ പാടായിട്ട്
1: നിങ്ങൾ വന്ന് ഗോൾ അടിക്കൂ എന്ന് പറയും പോലെ തോന്നി.
2: അതെ അതെ അതെ.
1: അല്ല, ഇതേ പണി അർജന്റീനയും ചെയ്തല്ലോ. സ്വിറ്റ്സർലൻഡിനെതിരെ ആദ്യ ഗോള് കിട്ടിയ സമയത്ത് അവർ ഡിഫൻസിലേക്ക് വന്നു.
2: ചില സമയമാണ് കളിന്റെ പ്രഷറിനെ അനുസരിച്ച് ചില നേരത്തെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കൊള്ളാം, ചില നേരത്ത് പറ്റിക്കൊള്ളുന്നില്ല. ചില ടീമിന്റെ ഇപ്പൊ എത്ര വലിയ കോച്ചാണെങ്കിൽ ഇന്നലെ കണ്ടില്ലേ, കോച്ചിന്റെ ഡിസിഷൻ 2-3 പ്ലെയർ ചേഞ്ച് ആക്കിയതും.
1: അതെ അതെ.
2: എത്ര പ്രഷർ അല്ലേ
1: മാർട്ടിനസിനെ കൊണ്ടുവന്നത്? വലിയൊരു മാറ്റമില്ലേ.
2: അതെ അതെ അതെ.
1: പക്ഷെ മാർട്ടിനസിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമല്ല. മെസ്സിയുടെ
2: ഇടത് കാലിന പറയില്ല സാധാരണ, വലത് കാല് കൊണ്ട് ഒരു ക്രോസ്.
1: അങ്ങനെ സംഭവം ഉണ്ടായിരുന്നല്ലേ, വലത് കാല് കൊണ്ടല്ലേ. നമ്മ രാജമാണിക്യത്തിൽ പറയുമ്പോലെ ഇങ്ങട്ട് നിക്കടാന്ന് പറയ പോലെ. പക്ഷെ മാർട്ടിനസിന് ഒന്നും ചെയ്യാനില്ല, നേരെ അങ്ങോട്ട്
2: ഒന്നും ചെയ്യല്ല, നേരെ അങ്ങോട്ട് കുത്തിയാ മതി. മെസ്സി ലാസ്റ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വിളയാടി.
1: വിളയാട്, പൂണ്ട് വിളയാടെന്നൊക്കെ പറയല്ലേ,
2: എന്താ പറയാ.
1: അപ്പൊ ഗോൾഡൻ ബോള് ഇപ്പൊ മെസ്സി തന്നെയല്ലേ ഇപ്പം ടോപ്പിലെത്താൻ സാധ്യതയുള്ളത്?
2: അതെ അതെ ആയിരിക്കും.
1: കാരണം എംബാപ്പേ കഴിഞ്ഞ കളിയിൽ
2: പോയല്ലോ,
1: ആ വീണല്ലോ. അതുപോലെ ഗോൾഡൻ ബൂട്ടിനും സാധ്യത ഉണ്ടല്ലേ, ഇപ്പൊ രണ്ടാളും ഇട്ടല്ലേ നിൽക്കുന്നേ,
2: സാധ്യത ഉണ്ട്.
1: ആ ഇനിയിപ്പോ മെസ്സിക്ക് ഒരു ഗോൾ കിട്ടിയാൽ മുകളിലെത്തും, അല്ലെങ്കിൽ അത് വീതിക്കൂലേ.
2: അതെ.
1: ഓ അപ്പൊ എല്ലാ കളിയും കാണാറുണ്ടോ നൌഫല്?
2: കാണാറുണ്ട്, നല്ല കളികളൊക്കെ.
1: എന്താണ് നമ്മളെ ഫുട്ബോളിന്റെ ഭാവി? നാട്ടിൻ പുറത്ത് കളിയിലൂടെയാണ് താങ്കൾ ഇപ്പോ എത്തിപ്പെടാവുന്ന വലിയൊരു സ്ഥലത്ത് എത്തിയത്. അപ്പോ ഇന്ത്യൻ ഫുട്ബോളിനൊരു സാധ്യത എന്നേക്കായിരിക്കും ഉണ്ടാവുക? ഇനിയിപ്പോ 64 ടീമൊക്കെ വരുന്നു
2: കേട്ട് ഞമ്മളിപ്പം നിലവിൽ 139-140 ലെവലിലാണോ നിക്കുന്നത്. ഇനി ഞമ്മളിപ്പോ ഓരോ കളി ജയിച്ച് ഇപ്പൊ ഓരോ സീസൺ ഇപ്പൊ ഓരോ കൊല്ലം ഞമ്മള് ഓരോ വരാൻ പോണ ഗെയിമുകൾ ജയിച്ച് 165-ലേക്ക് എത്തിപ്പെടണം.
1: റാങ്കിങ്
2: സമയമെടുക്കും, എന്തായാലും റാങ്കിങ് കൂടി വരാൻ നല്ല സമയമെടുക്കും.
1: പക്ഷേ പെട്ടെന്ന് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ കേറി വരുന്നുണ്ട്.
2: പക്ഷെ ഓലൊക്കെ പറഞ്ഞാല് കുറച്ച് എന്താ പറയാ, അതിനായിട്ടൊരു പ്ലാൻ സെറ്റ് ആക്കിയിട്ട് ഒരു പ്രൊജക്ട് ഉണ്ട് അതിനായിട്ട് തന്നെ. നമുക്ക് ആ സാധനം ഇല്ല,
1: അടിത്തട്ടുന്നേ കൊണ്ടുവരാനല്ലേ.
2: ആ അങ്ങനെ സംഭവം ഇല്ല നമുക്ക്.
1: ISL ഫുട്ബോൾ വന്നതൊക്കെ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു മാറ്റം വന്നിട്ടില്ലേ? കാരണം ഇന്റർനാഷണൽ താരങ്ങളെ കൂടെ കളിക്കാൻ പറ്റുക,
2: വലിയ കളിക്കാര് വന്ന് കളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങൊക്കെ ഉണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ പ്ലേയേഴ്സും വിചാരിച്ച ഡെവലപ്മെന്റ്, പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ, നമ്മള് ഇന്ത്യയിൽ ഫുട്ബോളിനായിട്ട് അത്ര ഡെവലപ്മെന്റ് ഗവൺമെന്റ് ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല.
1: ക്രിക്കറ്റിന്റെ ഒരു ആധിപത്യം ഉണ്ടോ സംശയം?
2: അതെ അതെ അതെ അതെ.
1: ആ ഒരു ഇമ്പോർട്ടൻസ്

0: ഫുട്ബോളിന്.
1: അതെ,
0: ക്രിക്കറ്റിന്റെ വരുമാനം ശരിക്കും ഫുട്ബോൾ ഉണ്ടാവില്ല അല്ലേ, കാരണം ഇടയ്ക്കുള്ള
1: ഇന്ത്യയിലില്ല.
0: ആ ശരിയാ.
1: പുറത്ത്
0: ഇപ്പോഴത്തെ ഹൈഡ്രേഷൻ ബ്രേക്കൊക്കെ പരസ്യക്കാരെ സംബന്ധിച്ചിട്ട് ഒരു മെച്ചാണ്.
1: ആ
0: 3 മിനിറ്റ് പരസ്യം കിട്ടുന്നുണ്ടല്ലോ.
1: അതെ അതെ.
0: ഓക്കെ, ഇപ്പൊ താങ്കൾ എവിടെയാണ് ഉള്ളത്? ഇപ്പൊ വീട്ടിൽ നാട്ടിലാണോ?
1: ഇപ്പൊ നാട്ടിലാണ്, ഞാൻ സീസൺ തുടങ്ങാനായി പോകാനായി.
0: ഇനി ഒറ്റ ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ,
1: ഓ
0: ഫൈനല് ആരടിക്കും?
1: ഫൈനല്
0: അർജന്റീനക്കാണ്.
1: പക്ഷേ
0: സ്പെയിന് ഗിയർ മാറ്റി
1: അല്ലേ,
0: ടോപ്പ് ഗിയറില് ഡിഫൻസിൽ നിന്ന സ്പെയിനാണ് ഫ്രാൻസിനെ അങ്ങോട്ട് വലച്ചു കളഞ്ഞത്.
1: ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു.
0: ആ ഇപ്പൊ എമർജിങ് പ്ലെയർ ഇപ്പോ യമാൽ തന്നെ ആയിരിക്കില്ലേ?
1: വേറെ
0: ആരും പതിലേക്ക് മത്സരിക്കാൻ ആരുമില്ലല്ലോ. കഴിഞ്ഞത് എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു. എൻസോ ഇനിയിപ്പോ എമർജിങ് കിട്ടൂല.
1: ആരും
0: കാണുന്നില്ല, കാരണം
1: ആ
0: ശരിക്കും ആ ഗോള് ഓഫ് സൈഡ് ആയിരുന്നോ?
1: ഓഫ് സൈഡ് കാണിക്കുന്ന ചെറിയൊരു ഉണ്ടാവും.
0: എന്തൊരു സുന്ദരമായ ഗോളായിരുന്നത്.
1: അതെ
0: അതെ, അംഗീകരിക്കേണ്ട ഒരു ഗോൾ തന്നെയായിരുന്നു.
1: പറയാണ്ടോ എത്ര കൂളായിട്ടാ 19.
0: ആ 19-കാരന്റെ സ്കില്ല്
2: വണ്ടർ കിഡ് അല്ലേ,
0: വണ്ടർ കിഡ്.
1: അതെ അതെ,
0: നമ്മള്
1: അത് മെസ്സി ആണെങ്കിലും 39 വയസ്സിലെ വിളയാടല്ലേ.
0: അയാളുടെ ആ ചെറിയ കാലുകൾക്കിടയിൽ പന്ത് കിട്ടുമ്പോ, കഴിഞ്ഞ ഒരു ശ്രോതാവ് പറഞ്ഞിരുന്നു, ഒരു ലേഡി പറഞ്ഞു, ഈ മെസ്സി ഗോളടിക്കുന്നല്ല, മെസ്സിക്ക് പന്ത് കിട്ടുമ്പോൾ ആ പന്തിനെ അയാൾ കാലുകൾക്കിടയിലൂടെ കവിത രചിക്കുന്ന ഒരു കാഴ്ച. ഗോളിലേക്ക് പോണ്ട, അയാളെ കയ്യിൽ പന്ത് കിട്ടുമ്പോ ആ പന്തിന് സംഭവിക്കുന്ന മാറ്റം, അത് തന്നെ ഒരു മനോഹരിതയല്ലേ എന്ന്. ആ മെസ്സി അടുത്ത വേൾഡ് കപ്പിന് ഇല്ല എന്നൊരു സങ്കടം.
1: അതെ, അടുത്ത വേൾഡ് കപ്പ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല.
0: അല്ല എന്നാലും നമുക്ക് സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താം. മെസ്സിയെ നമുക്ക് വിജയായി കാണുന്നതാണ് ഇഷ്ടം.
1: അതെ, നല്ലത്
0: അല്ലെ. അല്ലെ, മെസ്സി ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്ന ടീമിന്റെ നായകനാക്കി ഇനി വേണ്ട എന്ന് ആരാധകനായ നമുക്കൊക്കെ
1: തോന്നും.
0: ഓക്കെ, അപ്പൊ താങ്കള് ഇതിൽ പങ്കെടുത്തതിൽ വളരെ നന്ദി. ഇപ്പൊ മലയോര മേഖലയുടെ അഭിമാനമായിട്ട് താങ്കൾ വളർന്നിരിക്കുന്നത് പ്രതീക്ഷയാണ്. ഈ നാട്ടിൽ നിന്നും ഫുട്ബോളിന്റെ മേഖലയിൽ ഏറ്റവും ഉയരത്തിൽ എത്താൻ പറ്റുമെന്നത്. താങ്കൾ ഇനിയും കളിച്ച് മുന്നേറിയാം.
1: ഓക്കെ,
0: ആ വിളിച്ചത് നന്ദി.
1: ഓക്കെ, താങ്ക് യു. ഓക്കെ.

0: ഹലോ, നമുക്കൊരു ശ്രോതാവുണ്ടല്ലോ,
1: ആരാണെന്ന് നോക്കാല്ലേ.
0: കോളർ, ഹലോ, നമസ്കാരം. ഫുട്ബോൾ ബീസിലേക്ക്
1: പേര് പറയോ.
2: മഞ്ചേരി തൃക്കലങ്ങോടാണ്.
0: താങ്കൾ ഒരു അർജന്റീന ആരാധകനാണല്ലോ.
1: ശബ്ദത്തിലൊരു മുഴക്കമുണ്ടല്ലേ,
0: സന്തോഷം.
1: ഇന്നലത്തെ ആ ഒരു കളിന്റെ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ല.
0: മെസ്സിയുടെ പുതിയ ഫോട്ടോ ഒക്കെ വാങ്ങിയോ?
1: എങ്ങനെ
0: ഇഷ്ടംപോലെ
2: മുതലാണ് നമ്മള് കളി കാണുന്നു തുടങ്ങിയത്. നല്ല ചെറിയൊരു ഓർമ്മ ഉണ്ട്. മറഡോണ മരുന്നടിച്ചിട്ട് പുറത്തു പോയതും പിന്നെ 98 ഫാൻസ് ജയിക്കുന്നതും അന്നൊക്കെ കടുത്ത ബ്രസീലിന്റെ ആധിപത്യമായിരുന്നു. ആധിപത്യത്തിനിടയില് നമ്മൾ ഒരുപാട് വട്ടം തോൽവികൾ കണ്ട് ഒരു ആരാധകനാണ്.
0: ബാറ്റിസ്റ്റ് വിട്ട ഒറ്റയ്ക്ക് കളിച്ചൊരു കളി ഉണ്ടായിരുന്നല്ലോ അന്നൊക്കെ.
2: ബാറ്റിസ്റ്റ് വിട്ട ഒറ്റേക റിക്വൽമി
0: റിക്വൽമി
2: വെറോണ് ഒരുപാട് പ്ലേയേഴ്സ്. എർണൻ ക്രെസ്പോ റൗണ്ടില് അർജന്റീന പുറത്തായത് വേൾഡ് കപ്പ് കണ്ടായിരുന്നു 2002.
0: അപ്പൊ
2: മുതല് നമ്മള് ഈ ടീമിനെ വെച്ചിട്ട് നമ്മള് നമ്മുടെ അത്രയും ഇത് കേട്ടതാണ്. അപ്പൊ അത് മതി പറഞ്ഞ് സന്തോഷിക്കണം.
0: ഇപ്പൊ നമ്മുടെ നായകൻ വല്ലാത്തൊരു കളി തന്നെയാണ് കളിക്കുന്നത്. 39 വയസ്സിൽ
2: മാത്രല്ല.

0: നമ്മള് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ഇങ്ങനെ ഒരു പ്ലെയറെ കളി കാണാൻ പറ്റുന്ന ഇത്രയും വലിയ ഭാഗ്യം പറയാൻ.
1: അതിനോട് കൂട്ടി നമ്മള് ഇപ്പൊ അർജന്റീന ആരാധകനായിരിക്കാം താങ്കള്, അതിനോട് കൂട്ടി നമ്മൾ വായിക്കേണ്ട നെയ്മർ ഉണ്ട്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട്, ഇവരൊക്കെ നമുക്ക് ഒരുക്കിയ വിരുന്നുകളെ.
0: അല്ല, മെസ്സി ഗോട്ട് എന്ന് പറയുന്ന ഒരു മാറ്റമില്ല, കാരണം എവർ ടൈം അയാള് വാങ്ങിയ ബാലൻഡറും അതുപോലെ അയാള് നൽകിയ അത്രയും രാജ്യത്തിന് വേണ്ടി അത്രയും നൽകിയ ഒരു കളിക്കാരും നൽകിയെന്ന് എനിക്ക് തോന്നുന്നു.
1: അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാമോ, മെസ്സി 90 മിനിറ്റല്ല 120 മിനിറ്റും കളിക്കുന്നു എന്നുള്ളതാണ്. എക്സ്ട്രാ ടൈമിലും ഫുൾ ടൈം കളിക്കുകയാണ്. അതെ, മെസ്സി ഇല്ലാത്ത ഒരു ടീമിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാനും വയ്യ.
0: ഓക്കെ,
1: അപ്പൊ ബ്രസീൽ ആരാധകരൊക്കെ എന്ത് പറയുന്നു ഇപ്പം, നിങ്ങളുടെ എതിരാളികൾ അവരാണോ?

0: ആരാധകരൊക്കെ എന്ത് പറയുന്നു ഇപ്പൊ? നിങ്ങളുടെ എതിരാളികൾ അവരാണോ? അതിപ്പോഴും പറയുന്നുണ്ടല്ലേ, ഇന്നലത്തെ കളിക്ക് ശേഷം അത് പറയോ?
1: അല്ല, ഇന്നലത്തെ കളിക്ക് ശേഷം നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തല്ലേ ഇനിയിപ്പോ നിങ്ങൾ കപ്പടിക്കുന്നുള്ളതാണ് പറയുന്നത്. ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണല്ലോ.
0: അല്ല, അവര് ബ്രസീൽ ബ്രീജിപ്തായി, ബ്രിംഗ്ലണ്ടായി, ഇനി അവര് ബ്രെയിൻ സ്പെയിൻ്റെ.
1: അല്ല, നമ്മള് ഫുട്ബോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ആരാധകനാണെങ്കിലും നമ്മൾ നല്ല കളി കളിക്കുന്ന ഇപ്പൊ സിനദിൻ സിദാൻ, റൊണാൾഡോ,
0: അവരൊക്കെ ലെജൻഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈവൻ നമ്മുടെ നെയ്മറിന് പരിക്കില്ലെങ്കിൽ, നെയ്മർ കളിക്കളത്തിൽ പുലിയല്ലേ, ആ സ്കില്ല്.
1: ബ്രസീലൊക്കെ ശരിക്കൊരു സെമി ഫൈനലിൽ വരും, അല്ലെങ്കിൽ ഏതുവരെങ്കിലൊക്കെ വരണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഞാനും. കാരണം അവര് പോയതോടുകൂടി ആ ടൂർണമെന്റിന്റെ ശോഭ.
0: അതെ അതെ, നമ്മളെന്താന്ന് പറയാ, ആരാധകരുടെ ഒരു പ്രശ്നമാണത്. പക്ഷെ നല്ല പുതിയ ടീമുകൾ വരുന്നുണ്ട്. ഇപ്പൊ കേപ്പ് വെർദെ, ഈജിപ്ത്, മൊറോക്കോ, ഇവരൊക്കെ നല്ല കളി തന്നെയാണ് കാഴ്ചവെച്ചത്. നമ്മുടെ ആരാധന ലോകത്ത് ബ്രസീല്, അർജന്റീന എന്ന രണ്ട് ധ്രുവങ്ങളിലേക്ക് നമ്മൾ മാറിയിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി അതിന്റെ ചരിത്രം ഏകദേശം മാറാൻ പോവുകയായിരിക്കും
2: അടുത്ത 4 വർഷത്തിന് ശേഷം അല്ലേ. ഈ കുഞ്ഞൻ രാജ്യങ്ങളെല്ലാം അതിഗംഭീര പെർഫോമൻസുമായിട്ട് മുന്നേ തന്നെയായിരിക്കും, യാതൊരു സംശയവും ഇല്ല.
0: അപ്പൊ താങ്കള് ഫൈനലിൽ അടിക്കോ അർജന്റീന? ചിന്തിക്കുന്നു അങ്ങനെ?
1: തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കുന്ന സംഭവം, ഫുട്ബോളില് മനസ്സിലാക്കിയ സംഭവം എന്ന് വെച്ചാല്, അതിലുള്ള കളിക്കാരുടെ മികവല്ല, ടീം എന്ന ഒത്തനക്കം ആര് കാണിക്കുന്നു, അവര് ജയിച്ച ചരിത്രം ഉണ്ടല്ലേ. അർജന്റീന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്
0: പറഞ്ഞാൽ,
1: ആ ടീമിന് വേണ്ടിയിട്ട്, ആ മെസ്സി എന്ന് പറഞ്ഞ നായകന് വേണ്ടിയിട്ട് ടീമിൽ ആരും എന്തും ചെയ്യാൻ തയ്യാറാണ്.
0: അത് പോർച്ചുഗലിന് കിട്ടാതെ പോയോ എന്നൊരു ആക്ഷേപം ഉണ്ട് അല്ലേ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക്.
1: പോർച്ചുഗലിനല്ല, ലാസ്റ്റ് ഇപ്പൊ നോർവേക്ക് കിട്ടിയില്ല. അപ്പൊ സാറ് ഇന്നലെ കണ്ട കളിയിൽ അവസാനത്തെ മൊമെന്റ് ശ്രദ്ധിച്ചു നോക്കിയത്, മെസ്സി വീണ് കിടക്കാൻ
0: ഇവരൊക്കെ പ്രകോപിതരായിട്ടുണ്ട്.
1: വേറെ ഏറ്റവും ടോപ്പ് ടീമായിരുന്നു 2006. ഇതിലെത്ര പ്രഗത്ഭരായ കളിക്കാർ അർജന്റീനയിലുണ്ടായിരുന്നു. അന്ന് കപ്പടിച്ചില്ല, ഇന്ന് കപ്പടിക്കാനുള്ള കാരണം ആ ടീം ഒത്തൊരുമുണ്ട്.
0: അല്ല, അതിനപ്പുറം ഇയാളുടെ ഒരു മാന്ത്രികത, ഇന്നലെ ആ മാർട്ടിനസിന് കൊടുത്ത ഇതില്ലേ. എന്തായാലും അതിഗംഭീരം തന്നെ. ഓക്കെ, അപ്പോ കപ്പ് അർജന്റീന അടിക്കട്ടെ, താങ്കൾക്ക് വേണ്ടിയിട്ട് ആശംസിക്കുന്നു. സ്പെയിൻ്റെ ആരാധകർ വന്നാൽ ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കും
2: അല്ലേ.
1: അതുപോലെ ഇന്ത്യ ഒരു നാള്
0: വരും 64 രാജ്യങ്ങള് കളിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഇപ്പൊ ഒരു 10 വയസ്സുള്ള കുട്ടികളൊക്കെ നന്നാക്കി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് 18 ആകുമ്പോഴത്തേക്ക് നോക്കാം. യമാല കളിക്കണ്ടല്ലോ,
1: രാജ്യാവും
0: പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ നന്ദി. ഞങ്ങൾ സമയം പരിമിതമാണ്, അതുകൊണ്ടാണ് വരുന്നത്.
2: നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. അതാ കോള് കട്ടായി അല്ലേ. ഹലോ
0: ഹലോ ഹലോ, ഫുട്ബോൾ ബീറ്റ്സ് ആണ്, മഞ്ചേരി എഫ് എം. ആരാണ്?
3: റീന
0: കൊടുവള്ളി.
2: ഇന്നലെ നമുക്കൊരു ഫുട്ബോൾ ആരാധിക ഉണ്ടായിരുന്നു.
0: ഏതോ എനിക്ക് തോന്നുന്നു അർജന്റീന ആരാധികയാണ് തോന്നുന്നത്.
2: ആണോ? ശരി, ഇന്നലെ കളി കണ്ടോ?
3: ഇന്നലെ കളി കാണാൻ കഴിഞ്ഞില്ല, മാത്രം കണ്ടു.
2: ട്രെയിനിങ്
3: പ്രോഗ്രാമിലായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല.
0: മനസ്സ് അവിടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കേണ്ടി വന്നില്ലേ.
3: അതെ അതെ, വീട്ടിൽ നിന്ന് മാറിയൊക്കെ ആയിരുന്നോണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല.
0: ഇന്നലെ മിശിഹയുടെ പകർന്നാട്ടായിരുന്നു.
3: അതെ, ഒരുപാട് അധിക്ഷേപങ്ങൾക്കിടയിലും കാഴ്ചവെച്ച മനോഹരമായൊരു.
0: അപ്പൊ പണ്ടേ അർജന്റീന താരം തന്നെ ആരാധികയാണോ?
3: അതെ അതെ.
0: അപ്പൊ നിങ്ങള് കമ്മിറ്റി ടീമാന്നൊക്കെ പറയണ്ടല്ലോ, നിങ്ങളിത് റെഫറിക്ക് കൈക്കൂലി കൊടുക്കുക, എന്നിട്ട് പെനാൽറ്റി
3: വാങ്ങുക.
2: ശേഷമുള്ള കളികളിലൊക്കെ അല്ലേ.
0: അപ്പൊ ഈ മെസ്സി ഇല്ലെങ്കിൽ താങ്കൾ അർജന്റീന ആരാധികയാവോ? മറ്റു താരങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ്. ടീമിനോട് ഇഷ്ടമാണോ അല്ലെ മെസ്സിയോടുള്ള ആരാധനയാണോ? ഫോണിൽ എന്തോ റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. റൂമിലെങ്ങാനാണോ? ചെറിയൊരു റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫൈനലില് അർജന്റീന.

0: കപ്പടിക്കും എന്ന് തന്നെയാണോ ചിന്തിക്കുന്നത്? അല്ലേ, എന്തൊരു നോയ്സ് വരുന്നില്ലേ?
1: അങ്ങനെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് കളി കാത്തിരുന്ന് കാണാം അല്ലേ, ഫൈനൽ നമ്മുടെ അർജന്റീന കൊണ്ടുപോണത്. ഓക്കെ, ശരി. ജെയിൻ, അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന കളിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ള കളിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാം സ്ഥാനത്തേക്കുള്ള
0: ലൂസേഴ്സ്
1: ഫൈനൽ, അത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ. അത് ശരിക്കാണ്, അതാണ് ശരിക്കും ഫൈനൽ എന്ന് പറയേണ്ട ഒരു കാര്യം.
0: അല്ല, എംബാപ്പെ കഴിഞ്ഞ അതിൽ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു.
1: അതെ,
0: ക്യാപ്റ്റൻ എന്ന നിലയിൽ നമ്മൾ അംഗീകരിക്കേണ്ട താരം. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ നമുക്ക് അത്ര വിരുന്ന് പോലെ ഒരുക്കി തന്നത് എംബാപ്പെ എന്ന പോരാളിയാണ്
1: അല്ലേ.
0: മെസ്സി ഒരു വശത്ത് കളിക്കുമ്പോ അതിന് മംഗലശ്ശേരി നീലകണ്ഠന് മുണ്ടക്കൽ ശേഖരൻ ഉണ്ടെങ്കിലല്ലേ അത് ടൈറ്റ് ആവുള്ളൂ. ആ രീതിയിൽ തിരിച്ചു വരവിന്റെ രണ്ട് ഗോൾ അടിച്ച എംബാപ്പെ ശരിക്കും ഈ വർഷം അർഹതപ്പെട്ടെന്ന് പറഞ്ഞു അല്ലേ. എംബാപ്പെ പേരിലൊരു
1: ശരിക്കും നമ്മളെല്ലാം വിചാരിച്ചത് ഫ്രാൻസ് തൂക്കും തന്നെയാണ് വിചാരിച്ചിരുന്നത്.
0: എതിരാളികളില്ലാതെ തുറന്നു പറഞ്ഞു കളി അലസമായി പോയി, സെമിഫൈനലിന് വേണ്ട ഒരു തയ്യാറെടുപ്പ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സ്പെയിനിന്റെ പ്രതിരോധത്തെ തടയാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ആ സമയത്ത് തന്നെ സ്പെയിനിനെ അങ്ങനെ തന്നെ കരുതിയിട്ടുണ്ടാവുള്ളൂ
1: എല്ലാവരും.
0: അവരൊരു തകർപ്പൻ പിച്ച് വെച്ചിട്ട് കുതിച്ചു ചാടും പോലെ ഞങ്ങൾ ഇതല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മാറിയതുപോലെ ചെയ്തു.
1: നമുക്ക് ആരോ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ
0: ഹലോ
2: ഹലോ,
1: നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
2: ഓക്കേ,
1: ആരാണ്, പേര് പറയോ.
2: എന്റെ പേര് ഇബിനു, കോട്ടക്കലെ.
1: ഇബിനു, ഇബിനുമായിട്ട് നമ്മൾ
2: സംസാരിച്ചിട്ടുണ്ടല്ലേ. അർജന്റീന തന്നെ ഞാൻ പറഞ്ഞല്ലോ സാർ,
0: ഇപ്പോഴും അർജന്റീന തന്നെയാണല്ലേ. മാറേണ്ടി വന്നില്ല,
2: മരണം വരെ അങ്ങനെ പോകും,
0: മാറേണ്ടി വന്നില്ല.
1: കുറച്ച് തീരുമാനമാണല്ലേ,
2: അങ്ങനെ വേണ്ടല്ലോ. ഞങ്ങൾക്ക് മറഡോണ, ബാറ്റിസ്റ്റുട്ട, ഡീമറിയ, മെസ്സി, ഇനി പുതിയ താരം വരും.
0: പിന്നെ അവരൊക്കെ പ്രായമായിട്ടോ, അപ്പൊ പുതിയ ഇപ്പോൾ കളിക്കുന്ന കളിക്കാർക്കൊക്കെ അടുത്ത കൊല്ലത്തേക്ക് ആളുണ്ടോ?
2: അതെന്താ,
0: സ്പെയിന് യമാലുണ്ട്,
2: പിന്നെ
0: ഹാളണ്ട് ഉണ്ട്,
2: എംബാപ്പെയുണ്ട്.
0: ഇത് മെസ്സി 39 വയസ്സാ, ഇനി ഉണ്ടാവില്ല. അപ്പൊ അടുത്ത കൊല്ലപ്പോ ആരുണ്ടോ?
2: എങ്ങനെയാലേ പുതിയ എമർജിംഗ് പ്ലേയേഴ്സ് എന്തായാലും വരും. അങ്ങനെയാണല്ലോ ഒരു ചരിത്രം ഞങ്ങളെ.
0: അതൊരു ഫാക്ടറി ആണല്ലോ, ഫുട്ബോൾ താരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ബ്രസീലും.
2: അതെ,
0: അല്ലെ, ആ ഫാക്ടറിയിൽ എന്തായാലും പുതിയ താരങ്ങൾ വരാതിരിക്കില്ല
2: തീർച്ചയായിട്ടും.
0: അപ്പൊ ഫൈനൽ മത്സരം വരാൻ പോവാണ്, നെഞ്ചെടുപ്പ് കൂടുകയാണ്
2: തീർച്ചയായിട്ടും. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചു, ഞാൻ അന്ന് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു കപ്പ് ഞങ്ങൾക്കുള്ളതാണ്.
1: അതെ അതെ, പറഞ്ഞത് ഓർക്കണോ ഞാൻ?
2: നിങ്ങൾ സമ്മതിച്ചില്ല,
0: ആരും സമ്മതിക്കില്ലാന്ന്. ഫ്രാൻസിനല്ലേ നമ്മൾ എഴുതി കൊടുത്തത്.
2: എംബാപ്പ ഇപ്പൊ ലാസ്റ്റ് കളിയില് പറ്റില്ലാണ്ടായി പോയല്ലേ ഫ്രെയിമിൽ തന്നെ.
0: എംബാപ്പ ഇല്ലാതെ എംബാപ്പയുടെ ഷോട്ട് ആ ഗോളി തടുത്തില്ലേ, അയാളൊരു
2: മരുന്നുണ്ട്. എന്നാലും നമ്മള് കഴിഞ്ഞ ഫൈനലിൽ കണ്ടൊരു എംബാപ്പ ഉണ്ടല്ലോ.
0: അല്ല, എംബാപ്പെ നല്ല മൂവ്മെന്റ് ആണ് നടത്തിയത്, പക്ഷെ ടീം വർക്കില് എംബാപ്പെ അവര് കറക്റ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എംബാപ്പയിലേക്കും ഡെംബലയിലേക്കുള്ള ബോളുകൾ അവര് കട്ട് ചെയ്തിട്ടാണ് സ്പെയിന് കളിച്ചത്. അവരുടെ സ്ട്രാറ്റജി കറക്റ്റ് ആയിരുന്നു, അർജന്റീന പാളി. അത് എംബാപ്പെ തുറന്ന് പറഞ്ഞു. അതെ, അവര് ഡിഫൻസിൽ നിന്ന സ്പെയിനാണ് പിന്നെ അറ്റാക്കിലേക്ക് മാറുന്നത്.
2: പുതിയ ശൈലിയാണത്.
0: പിന്നെ അവര് ടിക്കി ടാക്ക സ്റ്റൈൽ ആദ്യം ഉണ്ട്, ഇനിയസ്റ്റൊക്കെ ഉള്ള കാലത്തെ ടീമാണ് അവര്. അപ്പോ അവര് കരുത്ത വെല്ലുവിളി അല്ലേ ഉണ്ടാവുക ഫൈനലില്?
2: എങ്ങനെ
0: കനത്ത വെല്ലുവിളി ആയിരിക്കില്ലേ
2: ഫൈനലില്?
0: അതായത് ഇപ്പോ ഫൈനലില് ഫ്രാൻസിനെയാണോ സ്പെയിനെയാണോ അർജന്റീനക്ക് തോൽപ്പിക്കാൻ എളുപ്പം?
1: ഹലോ,
0: ഉത്തരം പറയാൻ ചിലപ്പോ ഇല്ലാഞ്ഞിട്ടാണോ
1: കോള് കട്ടായതാണെന്ന് തോന്നണം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴും നന്നായിട്ട് വിലയിരുത്തിയ ആളാണ്
0: അല്ലേ.
1: അർജന്റീനയിൽ നിന്ന് ഒരു
0: അടി
1: മുന്നോട്ടും മുന്നോട്ടും ഇല്ല, ആള് ഉറച്ച് നിൽപ്പാണ്.
0: അങ്ങനത്തെ കൊറേ ആരാധകരുണ്ട്, അത് ബ്രസീലിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അതിനാണ് അതിന്റെ ഒരു വാശിയും കൂട്ടുന്നത്. ഇപ്പൊ ഫ്ലക്സ് യുദ്ധങ്ങൾ കണ്ടില്ലേ, അതോ ട്രോളുകള്, അതൊക്കെ വലിയൊരു രസം തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു.

0: ലൂസേഴ്സ് ഫൈനലിനെ കുറിച്ചായിരുന്നു.
1: അതെ, ലൂസേഴ്സ് ഫൈനലാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു
0: ഫൈനൽ
1: മത്സരത്തിന്റെ അതേ ഒരു ഫീലോട് കൂടിയുള്ള ഒരു കളി എന്ന് പറയുന്നത്. അവിടെ ഹാലണ്ടും എംബാപ്പയും തമ്മിലാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്.
0: അല്ല, ഹാരിക്കെയ്ൻ, ഇംഗ്ലണ്ടാണ്, ഹാരിക്കെയ്നും എംബാപ്പയും. ഇന്നലെ ഹാരിക്കെയ്ൻ ആണെങ്കിലും കാണാനില്ലല്ലേ ഇന്നലത്തെ കളിയില്.
1: എന്താണ്
0: ഹരി, മറ്റേ വൺ ടച്ച് ഗോളാക്കുന്ന ആളാണ് ഹാരിക്കെയ്ൻ, പക്ഷെ അതും ഇന്നലെ കണ്ടിട്ടില്ല. ഓക്കെ,
1: നമ്മൾ പറഞ്ഞു ഗോളിയെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഉനൈ സിമോൺ, ഉനൈ സിമോണിന്റെ ഉരുക്കുവല, അത് നമ്മുടെ മെസ്സിക്ക് കുരുക്കാകുമോ?
0: അപ്പോ ഇതില് വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഇടവേളക്കിടയിൽ ഒരു ആനന്ദ പരിപാടി വരാൻ പോകുന്നുണ്ട് അടുത്ത നമ്മുടെ ഫൈനലില്. ഒരു വാർത്ത വരുന്നുണ്ട്, അതായത് ഇടവേള സാധാരണ ഹാഫ് ടൈം 15 മിനിറ്റ് ഒതുക്കും, അത് 20 മിനിറ്റ് ആക്കുക, അതിന്റെ ഇടയില് ഷക്കീറയുടെ മ്യൂസിക്കൽ പരിപാടിയൊക്കെ നടത്താൻ ഒരു വാർത്ത കാണുന്നുണ്ട്. അപ്പൊ അതിന് അനുകൂലമാകുമ്പോ വിമർശനം വരുന്നുണ്ട്.
1: അപ്പൊ
0: നമ്മള് ടി വിയിൽ കാണുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ആ സമയത്ത് എന്ത് ചെയ്യാം, ഇത്തരം ഷോകൾ ആസ്വദിക്കാം എന്ന് ശരിയന്നെ. പക്ഷെ അത് കളിയുടെ ആ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അല്ലേ. ഒരു ആവേശകരമായൊരു ഇതിൽ ഇടവേള നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു പാട്ട് കയറി മൂഡ് ചില സിനിമയിൽ പാട്ടുകൾ വരുമ്പോൾ സംഘർഷ സമയത്തിന് ശേഷം ഒരു പാട്ട് വന്നിട്ട് പിന്നെ കഥയിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ട അവസ്ഥ വരുമ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് പറയുന്നുണ്ട്.
1: ഓക്കെ,
0: പിന്നെ ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ സാധ്യതയെ കുറിച്ച് മറ്റൊരു കേസ്, 64 ടീം വരുന്നാണ് പറയുന്നത്. ഇനി
1: ആദ്യം 32 ആയിരുന്നു, അത് 48 ആയി, ഇനിയും കൂടാൻ പോകുന്നു.
0: എല്ലാവരും
1: പറയുന്നു നമ്മള് ഇന്ത്യക്ക് എന്ത് കളിക്കാനാകും എന്നുള്ള ഒരു ഉദ്വേഗപരിതമായിട്ടുള്ള ഒരു
0: ഒരു വേൾഡ് കപ്പിൽ ഒന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അറിയാന്ന് തന്നെയാണ് അതിന്റെ ഒരു കാര്യം. ഇപ്പൊ മെസ്സിയെ അർജന്റീന പ്രസിഡന്റിനെയോ ബ്രസീൽ പ്രസിഡന്റിനെയോ സാധാരണക്കാർക്ക് അറിയില്ല, പക്ഷേ മെസ്സിയെയും നെയ്മറിനെയും റൊണാൾഡോയും ഒക്കെ അറിയാത്ത ആളുകളില്ല. അതാണ് കായിക ലോകത്തിന്റെ ഒരു ഖ്യാതി. ഇപ്പൊ സെനഗൽ ഒരിക്കല് ആ ഫസ്റ്റിൽ വന്നത് ഫ്രാൻസിന് അട്ടിമറിച്ചിട്ടാണ് വന്നത്. അതേപോലെ കേപ്പ് വെർദെ എന്ത് ചെയ്തു, അർജന്റീനയെ ഞെട്ടിച്ചു.
1: അപ്പൊ
0: അവരൊക്കെ ആ രാജ്യങ്ങളൊക്കെ അറിയപ്പെടുന്നത് ഫുട്ബോൾ എന്ന ഒറ്റ മാന്ത്രിക കളി കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പൊ കുറെ തലകളൊക്കെ ഉരുളാൻ പോവുകയാണ്, കോച്ച്മാർ മാറും, പലതും സംഭവിക്കാൻ
1: പോകും, പുതിയ ആൾക്കാരെ പകരം, അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ഒരു ലോകകപ്പ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അല്ലേ.
0: സമയം പെട്ടെന്ന് തീരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഏതാനും കളികൾ മാത്രമേ ഉള്ളൂ. ഒരു മാസം ഇതിന്റെ പിന്നാലെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് പെട്ടെന്നത് തീരുമ്പോ
1: ജൂൺ 11 തുടങ്ങിയ കളിയാണ്.
0: ചില ആളുകൾക്ക് അറിയാതെ 12:30 എണീറ്റ് നടന്നു പോകുന്നിരുന്നു കേട്ടോ കളി എന്ന് പറഞ്ഞിട്ട്.
1: ഓട്ടോമാറ്റിക്കലി ആളുകള് അലാറം വെച്ചിട്ട്
0: പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 12:30 ഞെട്ടി എഴുന്നേൽക്കുന്ന ആളുകളുണ്ടാവാം. അപ്പൊ എന്തായാലും ലൂസേഴ്സ് ഫൈനൽ ആൻഡ്
1: ഫൈനൽ
0: ഓക്കെ, അത് അത്തിപ്പാറും പോരാട്ടത്തിനായി കാതോർക്കാം. ഓക്കെ, ഫുട്ബോൾ വി സി യുടെ സമാപിക്കുന്നു ഇന്നത്തെ. ഇപ്പോ ഇതുവരെ സ്റ്റുഡിയോയിൽ ഞാൻ ജയൻ മുത്തേരി,
1: ഞാൻ പ്രമീള ചോലക്കൽ. സ്റ്റുഡിയോ സഹായം നൽകിയത് അസ്കറാണ്, സാങ്കേതിക സഹായം നൽകിയത് EM ഷജീർ, വേലായുധൻ, അരീക്കോട് എന്നിവർ.

0: FM പ്രധാന വാർത്തകൾ.
1: രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ പാരമ്പര്യങ്ങളുടെയും സജീവമായ ആഘോഷമാണ് പുരി രഥയാത്രയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി ആളുകളെ ഒന്നിപ്പിക്കുന്നതാണ് രഥയാത്രയെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിലെ ജിങ്ങിൽ 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡിലെത്തുന്ന പ്രധാനമന്ത്രി 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഇന്ത്യ UK വ്യാപാര കരാർ രാജ്യത്തെ ഏറ്റവും അഭിലഷണീയമായ വ്യാപാര കരാറുകളിലൊന്നാണെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. കൃഷി, തുണിത്തരങ്ങൾ, തുകൽ, സമുദ്രോൽപ്പന്നങ്ങൾ, സേവനങ്ങൾ എന്നിവയടക്കം പ്രധാന മേഖലകളെ ഈ കരാർ ഉത്തേജിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 3 കോടി രൂപ നൽകിയാൽ മന്ത്രിസ്ഥാനം നൽകാമെന്ന് വ്യാജ വാഗ്ദാനം നൽകി ഏലത്തൂർ MLA വിദ്യാബാലകൃഷ്ണനെ വിളിച്ച സിം കാർഡ് ഉടമയെ പോലീസ് തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട്. ഡൽഹിയിലെ സൈബർ തട്ടിപ്പ് സംഘമാണ് MLAയെ വിളിച്ചതെന്നാണ് വിവരം. ഭീകരവാദ ഫണ്ടിംഗ്, അനധികൃത നുഴഞ്ഞുകയറ്റ ശൃംഖല എന്നിവയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് 2024 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സംസ്ഥാനത്തെ രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കിടകം 1 നാളെ മുതൽ ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. 1 വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. ജക്കാർത്തയിൽ ഏഷ്യൻ അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ 3 ഇന്ത്യൻ വനിതകൾക്ക് സ്വർണം, 10 പേർ വെള്ളി മെഡലും നേടി.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനിലൂടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 221-14 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:18 വൈകി 11:12. 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാകുളം എക്സ്പ്രസ് 11:33. 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38. 163-23 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 8 മിനിറ്റ് വൈകി 11:00 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
5: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുഗുളം, എന്നും രാവിലെ 8:15.
7: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-8852-664.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
12: എന്നും രാവിലെ 8:03.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണി വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും വനിതകളുടെ സമഗ്ര പുരോഗതിയിൽ രാജ്യം ഏറെ മുന്നോട്ട് പോകുന്നതിൽ ജില്ലയുടെ പങ്ക് വലുതാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നൈപുണി വികസനത്തിനും തൊഴിൽ പരിപോഷിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക നൈപുണി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ നൈപുണി സംരംഭകത്വ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷണ സംസ്ഥാന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിലെ സ്ത്രീ തൊഴിലിടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി അവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. 21 മേഖലകളിലായി 1800 പേർക്കുള്ള പരിശീലനം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുതിർന്നവരെ പരിചരിക്കുന്ന കെയർ ഗീവർ കോഴ്സ് ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. കർഷകർക്ക് നെൽവിത്ത് വിതരണം ചെയ്യുന്ന കതിർ പദ്ധതിക്ക് ചുങ്കത്തറയിൽ തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ പി മൈമൂന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണ ശില്പശാല നടത്തി. 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്ന ശുചിത്വ മാലിന്യ സംസ്കരണ നിയമം സംബന്ധിച്ചും 2025 പഞ്ചായത്ത് രാജിൽ വന്ന ശുചിത്വ മാലിന്യ സംസ്കരണ ഭേദഗതി സംബന്ധിച്ചും ഒരു വർഷം കൊണ്ട് നടപ്പാക്കേണ്ട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ആക്ഷൻ പ്ലാനായ വൃത്തിയോടെ തൃക്കലങ്ങോട് രൂപീകരിക്കുന്നതിനുമായി സംഘടിപ്പിച്ച സെമിനാർ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലില്ലി മാത്യു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു.
0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.

ഈ പരിപാടിയിൽ ആദ്യം പുലാമന്തൂർ ചമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി ഷറഫുന്നീസ, മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം കക്ക, പാടിയത് എസ് ജാനകി.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: ഈ ഗാനം ഓമന എന്ന സിനിമയിൽ നിന്ന്. പാടിയത് യേശുദാസ്. വയല രാമവർമ്മയുടെ രചന, ജി ദേവരാജിന്റെ സംഗീതം. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു പാണ്ടിക്കാട് ഉറവംപുറത്ത് നിന്ന് അനഘ, നന്ദന, തമ്പുരു എന്നിവർ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ഭാര്യ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഗേഷ്, ദേവാനന്ദ എന്നിവർ ഈ ഗാനം പാടിയത്. ചിത്ര ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

സി ആർ പ്രസാദ്, സൈലന്റ് വാലി, മുണ്ടുപറമ്പ. കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം സിന്ദൂരം, ഗായകൻ യേശുദാസ്. ഗാനരചന സത്യൻ അന്തിക്കാട്. സംഗീതം എ ടി ഉമ്മർ.

0: ഫോക്സ് വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: പോരൂർ കരുവാറ്റക്കുന്നിൽ നിന്ന് സത്യൻ, അനു, സോനു, മോളുട്ടി, ചാരു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ഈ ഗാനം കളിപ്പാട്ടം എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് യേശുദാസ്, ചിത്ര എന്നിവർ.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കോട്ടക്കൽ പറഞ്ചി മൂച്ചിക്കൽ നിന്ന് രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ്. ഈ ഗാനം കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് യേശുദാസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എം ജയചന്ദ്രൻ.

ഇഷ്ടഗാനങ്ങളിൽ ഇനി തുമ്പോലാർച്ച എന്ന ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് പി സുശീല. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു പി വി ഷൺമുഖൻ, കരിക്കാട്.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ദത്തുപുത്രൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. വയലാർ രചിച്ച് ദേവരാജന് സംഗീതം നൽകിയ ഈ ഗാനം പാടിയത് യേശുദാസ്. ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു രാമൻകുട്ടി കൊണ്ടിപ്പറമ്പ്.

കവനൂരിൽ നിന്ന് ജാനകി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം വാഴ്വേ മായം. പി ജയചന്ദ്രൻ, സുശീല എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഈ ഗാനം ചന്ദ്രകാന്തം എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് എസ് ജാനകി. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം എസ് വിശ്വനാഥിൻ്റെ സംഗീതം. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു രാജി മരത്തംകോട്.

ലത്തീഫ് വഴിക്കടവിൻ്റെ ഇഷ്ടഗാനമാണ് ഇനി ഈ ഗാനം. നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിൽ നിന്ന്, ഗായകൻ പി ജയചന്ദ്രൻ, ONV രചന, ജി ദേവരാജൻ്റെ സംഗീതം.

ബോയ്ഫ്രണ്ട് എന്ന പഴയ ചിത്രത്തിലെ ഗാനമാണ് ഇനി. ഗായകൻ പി ജയചന്ദ്രൻ, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാടിൽ നിന്ന് ഡോക്ടർ ഗോവിന്ദൻ പുതുമന.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടത്. ഈ പരിപാടിയിലേക്ക് വീണ്ടും കത്തുകൾ എഴുതുക. വിലാസം പറയാം, ഇഷ്ടഗാനങ്ങൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി FM, മഞ്ചേരി കോളേജ് PO, മഞ്ചേരി, പിൻകോഡ് 67612. കത്തുകൾ അയക്കുമ്പോൾ തീയതി കൂടി വയ്ക്കാൻ മറക്കരുത്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
1: പ്രധാന വാർത്തകൾ.
0: അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്ഷയരോഗ പരിശോധനയ്ക്ക് കഫം സാമ്പിളുകൾ ഡ്രോൺ ഉപയോഗിച്ചെത്തിക്കുന്നത് രോഗനിർണയത്തിന് സമയവും രോഗികളുടെ ചെലവും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഐസിഎംആർ പഠനം. തെലങ്കാനയിലെ യാദാദ്രി ഭുവനേശ്വരി ജില്ലയിൽ ഐസിഎംആർ നടപ്പാക്കിയ ഐ ഡ്രോൺ പദ്ധതിയുടെ ഭാഗമായാണ് പഠനം നടത്തിയത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ കെഎസ്യുവിനെ മോശമായ രീതിയിൽ പരാമർശിച്ചിട്ടില്ലെന്നും അത്തരം വ്യാഖ്യാനം വേണ്ടെന്നും ചാണ്ടി ഉമ്മൻ എംഎൽഎ. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും മുഖ്യമന്ത്രി ഒഴിവാക്കിയിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ തൃശൂരിൽ പറഞ്ഞു. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഉണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗം ബാധിച്ചത്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേന കഴിഞ്ഞ 2 വിളനെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. മന്ത്രിയാകാൻ കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി എംപിയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ എംപിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. എംപി ഓഫീസിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദ്യാ ബാലകൃഷ്ണൻ എംഎൽഎയും എംപിമാരായ ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവരെയും ഫോണിൽ വിളിച്ച പരാതിയിലാണ് കേസ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,580 രൂപയായി. 13,135 രൂപയാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് കാൻഡിഫിലെ സോഫിയ ഗാർഡനിൽ. ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.

0: ട്രെയിൻ നമ്പർ 1207 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, ട്രെയിൻ നമ്പർ 1605 മംഗലൂർ തിരുവനന്തപുരം വയനാട് എക്സ്പ്രസ് 12:18, ട്രെയിൻ നമ്പർ 1659 ചെന്നൈ മംഗലൂർ എക്സ്പ്രസ് 1:08, ട്രെയിൻ നമ്പർ 1631 ശ്രീ ഗംഗ്നഗർ തിരുവനന്തപുരം കൊച്ചുവേളി എക്സ്പ്രസ് 1:28, ട്രെയിൻ നമ്പർ 1261 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗൾദ്വീപ് എക്സ്പ്രസ് 1:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:45, ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
8: തിങ്കൾ രാവിലെ 8:20.
7: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
8: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
9: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
10: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-2664.
11: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
12: ദിവസവും കാലത്ത് 6:35.
13: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
14: അൽ റെഹാൻ ഉള്ളപ്പോ തീമരം ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
15: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
16: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
15: അമ്മയ്ക്ക് കരുതലായി,
16: കുഞ്ഞിന് കാവലായി.
15: അലോഹ ഹോസ്പിറ്റൽ,
16: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
15: കാർഷിക വൃത്താന്തം
16: എന്നും രാവിലെ 6:30.
15: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
16: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
17: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
15: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
18: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
19: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
20: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
21: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
22: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
15: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
23: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യ

0: വിജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
9: പിട്ടപ്പിളിൽ

0: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്,
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
4: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
8: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
8: പിട്ടാപ്പള്ളി സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
9: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
14: ആ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
12: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
14: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
12: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
13: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7:00.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ഇസെൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. മലപ്പുറം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്തവിദ്യ വിദ്യരായ യുവജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയിലേക്ക് മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ

0: ങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, ആശുപത്രികൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് രണ്ടു വർഷത്തേക്ക് പ്രവൃത്തി പരിചയം നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ബിഎസ്സി നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ യോഗ്യതകൾ, ബിടെക്, സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, സിവിൽ ഇലക്ട്രിക്കൽ, ഐടിഐ, സിവിൽ, സ്റ്റെനോഗ്രാഫി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 22-നകം മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. പാലക്കാട് കൊഴിഞ്ഞമ്പാറ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, ഒബിസി, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, നേറ്റിവിറ്റി, വിദ്യാഭ്യാസ യോഗ്യത, അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് എന്നിവ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം പഠനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടി 15 ദിവസത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. പ്രവേശനം ലഭിക്കുന്നവർക്ക് ഭക്ഷണം, താമസം എന്നിവ സൌജന്യമായിരിക്കും. അപേക്ഷാഫോമും കൂടുതൽ വിവരങ്ങളും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകൾ, പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0491250505. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷൻ, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി, തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംരംഭകർക്കായുള്ള സംസ്ഥാനതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് 1 സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില.

0: പത്രികാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോണി എം ജോർജ് നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള രണ്ടാം വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: രണ്ടാം വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റി രസീതുകൾക്കാണ് SBI കനറാ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ ഒന്നാം വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5-നകം താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടത്.
0: ലക്ഷദ്വീപ് MP ഹംദുള്ള സയ്യിദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൌകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാ നദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിതാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഇന്ന് ഉച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കിടകം 1 നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ.
0: അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിതവിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
0: ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19 പുലർച്ചെ 2:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1 വർഷ പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ

36-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027-ന്റെ ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടിക

0: വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം മെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് കെഎസ്ആർടിസി. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു.
2: പല മാതാപിതാക്കളും ഇന്നും എന്റെ കുട്ടി നന്നായി കഴിക്കുന്നു, നല്ല തടിയുണ്ട്, അതിനാൽ ആരോഗ്യവാനാണ് എന്ന് കരുതുന്നു. എന്നാൽ അമിതവണ്ണം ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് കുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ഭാവിയെയും ബാധിക്കുന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം കൊഴുപ്പ് അടിഞ്ഞുകൂടി ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് അമിതവണ്ണം. എല്ലാ തടിച്ച കുട്ടികളും അമിതവണ്ണമുള്ളവരല്ല. അതുകൊണ്ടാണ് ശിശുരോഗ വിദഗ്ധർ കുട്ടിയുടെ പ്രായം, ഉയരം, ഭാരം, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വളർച്ചാ ചാർട്ട് എന്നിവയുപയോഗിച്ചാണ് വിലയിരുത്തുന്നത്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അമിതവണ്ണം ഒരു രോഗമാണ്. അത് വെറും സൗന്ദര്യ പ്രശ്നം മാത്രമല്ല. കുട്ടികളിലെ അമിതവണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്താണ് കൂടുതലുള്ളത്? പിസ, ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ചിപ്സ്, പഫ്സ്, നൂഡിൽസ്, കേക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഈ ഭക്ഷണങ്ങളൊക്കെയാണ്. ഈ ഭക്ഷണങ്ങളിൽ കൂടുതൽ ഉപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കലോറി നൽകുന്നു, കൂടുതൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. പക്ഷേ പോഷകഗുണമോ വളരെ കുറവാണ്. ഒരു ചെറിയ കുപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സിൽ തന്നെ നിരവധി ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇനി ശാരീരിക പ്രവർത്തനക്കുറവ്. മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുമായിരുന്നു, സൈക്കിൾ ഓടിക്കുമായിരുന്നു, മരത്തിൽ കയറുമായിരുന്നു. ഇന്നാണെങ്കിലോ മൊബൈൽ ഫോൺ, ടാബ്, വീഡിയോ ഗെയിംസ്, ടെലിവിഷൻ ഇവയൊക്കെയാണ് കുട്ടികളുടെ പ്രധാന വിനോദം. അടുത്തതായി ഉറക്കക്കുറവ്. ഉറക്കം ശരീരഭാരം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമാണ്. കുറഞ്ഞ ഉറക്കം വിശപ്പ് കൂട്ടുന്നു, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾ കേൾക്കുന്നതിനുപരി കാണുന്നതാണ് പഠിക്കുന്നത്. വീട്ടിൽ ജങ്ക് ഫുഡ് കൂടുതലാണെങ്കിൽ, വ്യായാമം ഇല്ലെങ്കിൽ, സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ കുട്ടികളും അതേ ശീലങ്ങൾ സ്വീകരിക്കും. അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഒന്നാമതായി പ്രമേഹം. മുമ്പ് Type 2 പ്രമേഹം മുതിർന്നവരുടെ രോഗമായിരുന്നു. ഇപ്പോൾ അമിതവണ്ണമുള്ള കുട്ടികളിലും ഇത് കാണുന്നു. ഇത് ജീവിതകാലം മുഴുവൻ ചികിത്സ ആവശ്യമായ രോഗമാണ്. ഹൈപ്പർടെൻഷൻ 10 to 12 വയസ്സുള്ള കുട്ടികളിലും ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കണ്ടെത്തുന്നു. ഫാറ്റി ലിവർ അമിതവണ്ണമുള്ള കുട്ടികളിൽ കരളിൽ കൊഴുപ്പ് അടിയുന്നു. ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, പിന്നീട് കരൾ വീക്കം, കരൾ പ്രവർത്തനക്കുറവ് എന്നിവയിലേക്ക് നയിക്കാം. അമിതവണ്ണം അസ്ഥിസന്ധി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കൂടുതൽ ഭാരം മുട്ടുകൾക്കും കണങ്കാലുകൾക്കും നട്ടലിനും അധിക സമ്മർദ്ദം നൽകുന്നു. നേരത്തെയുള്ള കൗമാരത്തിനും ഇത് കാരണമാകുന്നു. ചില പെൺകുട്ടികളിൽ അമിതവണ്ണം കാരണം കൗമാര ലക്ഷണങ്ങൾ നേരത്തെ തുടങ്ങാം. അമിതവണ്ണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കുന്നു. പല കുട്ടികളും കൂട്ടുകാരുടെ പരിഹാസം,

ബോഡി ഷെയ്മിംഗ്, ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ എന്നിവ നേരിടുന്നു. കുട്ടികളിലെ അമിതവണ്ണം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. അമിതവണ്ണ പ്രതിരോധം കുട്ടി സ്കൂളിൽ പോകുമ്പോഴല്ല തുടങ്ങേണ്ടത്, ജനനം മുതൽ തന്നെ തുടങ്ങേണ്ടതാണ്. ജീവിതത്തിന്റെ ആദ്യ 6 മാസം മാതാവിന്റെ പാൽ മാത്രം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. മാതാവിന്റെ പാൽ കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിനും മാത്രമല്ല ഭാവിയിൽ അമിതവണ്ണ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികൾക്ക് നിശ്ചിത സമയങ്ങളിൽ ഭക്ഷണം നൽകണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. പല മാതാപിതാക്കളും ഭക്ഷണത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം മറന്നുപോകാറുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി 5-2-1-0 അഥവാ 5-2-1-0 നിയമം അല്ലെങ്കിൽ റൂൾ. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘടനകൾ കുട്ടികളിലെ അമിതവണ്ണം തടയാൻ ഒരു മാർഗനിർദ്ദേശം നിർദ്ദേശിക്കുന്നു. അതാണ് 5-2-1-0 റൂൾ. ഈ 4 അക്കങ്ങൾ ഓരോ കുടുംബത്തിനും ഓർക്കാൻ വളരെ എളുപ്പമാണ്. 5 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 5 തവണയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. 2 എന്നത് സ്ക്രീൻ സമയം 2 മണിക്കൂറിൽ താഴെ എന്നതാണ്. കൂടുതൽ സ്ക്രീൻ സമയം ശാരീരിക പ്രവർത്തനം കുറയ്ക്കുകയും അധിക ഭക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 1 എന്തിനെ സൂചിപ്പിക്കുന്നു? ദിവസവും 1 മണിക്കൂർ ശാരീരിക പ്രവർത്തനം എന്നതാണ്. 0 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസുകൾ, അമിത പഞ്ചസാരയുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം. ദാഹം അകറ്റാൻ ഏറ്റവും നല്ലത് വെള്ളമാണ്. ചില കുട്ടികളിൽ അമിതവണ്ണത്തിന് പിന്നിൽ പ്രത്യേക രോഗങ്ങളോ ജനിതക കാരണങ്ങളോ ഉണ്ടാകാം. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ശിശുരോഗ വിദഗ്ധന്റെയോ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റിന്റെയോ വിലയിരുത്തൽ അത്യാവശ്യമാണ്. 5 വയസ്സിന് മുൻപ് ആരംഭിക്കുന്ന അമിതവണ്ണം വളരെ വേഗത്തിൽ ഭാരം വർദ്ധിക്കുന്നത്, വളർച്ചക്കുറവ് അല്ലെങ്കിൽ കൗമാര വളർച്ച വൈകുന്നത്, നാഡീവ്യൂഹ സംബന്ധമായ ലക്ഷണങ്ങൾ, അസാധാരണമായ രക്തപരിശോധനാ ഫലങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. അമിതവണ്ണത്തിന്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഡയറ്റ് കൊണ്ടോ ഏതാനും ദിവസത്തെ വ്യായാമം കൊണ്ടോ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്നതാണ്. കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ചികിത്സയുടെ അടിസ്ഥാനം. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന്റെ പിന്തുണയാണ്. കുട്ടിയെ മാത്രം മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുടുംബം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും സ്വീകരിക്കണം. മാതാപിതാക്കൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ശാരീരികമായി സജീവരാകുകയും ചെയ്താൽ കുട്ടികളും അത് പിന്തുടരും. കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യരുത്. അമിതവണ്ണ ചികിത്സയിലെ പ്രധാന ഘടകമാണ് ശരിയായ ഭക്ഷണക്രമം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ദിവസവും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കേരളീയ ഭക്ഷണ രീതികളായ പുട്ട്, അപ്പം, ഇഡ്ഡലി, ദോശ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകളാണ്. അതേസമയം ചിപ്സ്, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ചോക്ലേറ്റ്, കേക്ക്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് പാനീയങ്ങൾ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ ഒഴിവാക്കി വെള്ളം, മോര്, നാരങ്ങാ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. 3-ആമതായി ശ്രദ്ധിക്കേണ്ടത് ശാരീരിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടുതലായി ഏർപ്പെടുത്തുക. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇതിന് പ്രത്യേകം ജിമ്മിലോ ഫിറ്റ്നസ് സെന്ററിലോ പോകേണ്ട ആവശ്യമില്ല. ഓട്ടം, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, നൃത്തം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ചെയ്യാൻ കഴിയുന്നവയാണ്. വ്യായാമം ഒരു ശിക്ഷയായി കാണാതെ കളിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് അവതരിപ്പിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികളിൽ അമിതവണ്ണം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമിതമായ സ്ക്രീൻ സമയം. മൊബൈൽ ഫോൺ, ടാബ്, ടെലിവിഷൻ, വീഡിയോ ഗെയിമുകൾ എന്നിവയ്ക്കായി ചിലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ ഉപയോഗിക്കരുത്. കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തണം. കുട്ടികളുടെ ആരോഗ്യത്തിന് ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള മതിയായ ഉറക്കം ഉറപ്പാക്കണം. ഇനി മരുന്നുകളുടെയും ശസ്ത്രക്രിയയുടെയും പ്രാധാന്യം എപ്പോഴാണെന്ന് നോക്കാം. പല മാതാപിതാക്കളും അമിതവണ്ണം കുറയ്ക്കാൻ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയുടെ പ്രധാന മാർഗം ജീവിതശൈലി മാറ്റങ്ങളാണ്. വളരെ പ്രത്യേക

0: സാഹചര്യങ്ങളിൽ മാത്രമാണ് മരുന്നുകൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ അമിതവണ്ണമുള്ള ചില കൗമാര പ്രായക്കാരിൽ മാത്രം ബേരിയാട്രിക് സർജറി പരിഗണിക്കാറുണ്ട്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇത് പരിഗണിക്കാം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ Class 2 ഒബേസിറ്റി അല്ലെങ്കിൽ Class 2 അമിതവണ്ണത്തോടൊപ്പം പ്രമേഹം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളപ്പോൾ. 2. Class 3 ഒബേസിറ്റി ഉള്ള കുട്ടികളിൽ അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയകൾ സ്ലീവ് ഗ്യാസ്ട്രക്ടമി, റൗവൻ വൈ ഗ്യാസ്ട്രിക് ബൈപാസ് ഇവയൊക്കെയാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷവും ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം. വൈറ്റമിൻ, ധാതു സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. സ്ഥിരമായ മെഡിക്കൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. കുട്ടികളിലെ അമിതവണ്ണം ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ സന്തോഷകരമായ കാര്യം, ഇത് വലിയ തോതിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ആരോഗ്യകരമായ ഭക്ഷണം, സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം, സ്ക്രീൻ സമയം നിയന്ത്രണം എന്നിവയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി സമ്മാനിക്കാം.
1: കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ് സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിലാകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
4: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
3: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3rd

0: ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. രണ്ടാഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹന്റ ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിന് ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.

0: പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട്. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകം ഒന്നായ നാളെ മുതൽ ഒരു മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർന്ന് അടക്കം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡെയൽ എ സോങ് തത്സമയ ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടിയിൽ. 5:45 ഞാറ്റുവേല. 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടത്, നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിലൂടെ സന്ദേശം അയയ്ക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സിനിമ, ഗാനം എന്നിവ എഴുതണം. നമ്പർ പറയാം, 9495050600. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9495050600. ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ വാട്സാപ്പ് ഇഷ്ടഗാനങ്ങളിലേക്ക്. ഈ പരിപാടിയിൽ ആദ്യം KP മുഹമ്മദ് ഷെരീഫ് കാപ്പ് വാട്സാപ്പിലൂടെ അയച്ചിരിക്കുന്നു, അസുരൻ എന്ന സിനിമയിലെ വൃന്ദാവന കണ്ണ എന്ന ഗാനം കേൾക്കണം. ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്നാണ്.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും

0: പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചിത്രം ശേഷം കാഴ്ചയിൽ. പാടിയത് പി ജയചന്ദ്രൻ. കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് ജോൺസന്റെ ഈണം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു ചെറുതുരുത്തിയിൽ നിന്നും റസിയ.

ചിത്രം അരണ്യങ്ങളുടെ വീട്, പാടിയത് യേശുദാസും ഗായത്രിയും ചേർന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വില മതിക്കുന്ന

0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
1: ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ, പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്രീകുമാരൻ തമ്പി തന്നെ ഈണമിട്ടിരിക്കുന്നു. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് അരീക്കോട് തച്ചണ്ണയിൽ നിന്ന് ടൈലർ ശിഹാബ്.

ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന്. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുനില സി കരുവാരക്കുണ്ട്.

0: ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
3: ചിത്രം താളവട്ടം, പാടിയത് യേശുദാസ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രേഖകുമാറിന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സമീറ കരുവാരക്കുണ്ട്.

0: ഫോക്സ് വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ചിത്രം കടത്തനാട്ടുമാക്കം. ഗാനത്തിനായി കാത്തിരിക്കുന്നു സരോജിനി മേലാറ്റൂർ. പാടിയത് യേശുദാസ്, പി ഭാസ്കരന്റെ വരികൾ ജി ദേവരാജന്റെ ഈണം.

ചിത്രം ശിബിരം, പാടിയത് സുജാത. ജോർജ് തോമസിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം.

ചിത്രം അമരം, പാടിയത് യേശുദാസും ചിത്രയും, കൈതപ്രത്തിന് വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു രാജലക്ഷ്മി അൻവി, കാക്കശ്ശേരിക്കാവ്, തവന്നൂർ.

ചിത്രം അണിയാത്ത വളകൾ പാടിയത് എസ് ജാനകി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സൗദാമിനി രവീന്ദ്രൻ, നടുവട്ടം, വണ്ടൂർ.

ചിത്രം ചമയം, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ ഈണം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മഞ്ചേരി വേട്ടക്കോട് നിന്നും അനിത.

0: നിങ്ങളിതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 2:30 കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ കലാതീതമായ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ് പുരി രഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രഥയാത്രയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ ലോകമെമ്പാടും തലമുറകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് പുറത്തിറക്കി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക ഇത്തവണത്തെ ഓണം ബമ്പറിനാണ്. 30 കോടിയാണ് ഒന്നാം സമ്മാനം. രാജ്യത്ത് 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി 15 August വരെ ഡൽഹിയിലെ ചെങ്കോട്ട സമുച്ചയത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കി. ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾക്കാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. എറണാകുളം കിഴക്കമ്പലം പര്യത്തുകാവ് ഉന്നതിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത വീടുകൾക്ക് മന്ത്രി റോജി എം ജോൺ തറക്കല്ലിട്ടു. രാവിലെ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹ്നാൻ MP, വി.പി. സജീന്ദ്രൻ MLA എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിച്ചു. ധാരണാപത്രത്തിൽ ആശുപത്രി മാനേജ്മെന്റ് ഒപ്പിട്ടതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. അടൂർ പത്തനംതിട്ട റോഡിൽ ആനന്ദപ്പള്ളിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കോന്നിമങ്ങാരം സ്വദേശി മധു, തട്ട സ്വദേശി സതീഷ് കുമാർ എന്നിവരാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അടൂർ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. 2nd semiയിൽ പുലർച്ചെ അർജന്റീന 1-2 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: ദിവസവും കാലത്ത് 6:35
3: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ
4: അൽ റേഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
5: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1207-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, ട്രെയിൻ നമ്പർ 1634 മംഗളൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, ട്രെയിൻ നമ്പർ 1202 തിരുവനന്തപുരം ലോകമാന്യ തിലക് ഗരീബ് രാത് എക്സ്പ്രസ് 2:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം 13 ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജയദേവ് കോട്ടയം. സംവിധാനം റൂബി ബാബു.
1: അല്ല, ചുമരിൽ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ ആരാണിത്? എവിടെയോ കണ്ടതുപോലെ.
2: ഓ, അത് കാണാൻ സാധ്യതയില്ല. എന്റെ മകളുടെ ഫോട്ടോയാണത്.
1: ആ, എങ്കിൽ മുഖസാമ്യം കാരണം എനിക്ക് തോന്നിയതായിരിക്കും. നൈസ്. എത്രാം ക്ലാസ്സിലാ മകൾ പഠിക്കുന്നത്?
2: ഓ, അതൊരു പഴയ ഫോട്ടോയാണ്. ഇപ്പോഴവളില്ല.

0: അന്വേഷണം എങ്ങനെ, ഏത് വഴിക്കെന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ചിദംബരം നിങ്ങൾക്ക് തന്നെയാണ്. എങ്കിലും ചോദിക്കട്ടെ, ഇപ്പറഞ്ഞ ധനപതി എങ്ങനെയാണ് മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെടുന്നത്?
1: വ്യത്യസ്തരായ ആളുകൾ, വർഷങ്ങളുടെ വിടവ്, ഇവയൊക്കെ കണക്ട് ചെയ്ത് മേഘയുടെ തിരോധാനത്തിന് ഉത്തരം തരുമോ എന്ന അന്വേഷണമാണ് ഞാൻ നടത്തുന്നത്. ലേഖ, വളരെ വൈൽഡായ ചില ഊഹങ്ങൾക്ക് പിറകിലാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയാം. ശരിയാകണമെന്നില്ല, പക്ഷേ ആ വഴിക്കും ഒരു ശ്രമം നടത്താമല്ലോ.
0: ഗുഡ്, ഞാൻ നിരുത്സാഹപ്പെടുത്തിയതല്ല. അത് അത്യാവശ്യമായി എന്നോട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ.
1: അതിലേക്കാണ് വരുന്നത്. ധനപതിയോട് സംസാരിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാമെന്ന എന്റെ പ്രതീക്ഷ തെറ്റിപ്പോയിരുന്നു. കാരണം ഒന്നും തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരനേ അല്ല അയാൾ.
0: എന്നിട്ട്
1: രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അതും സാധിച്ചെടുത്തു. സംശയം വരാത്ത രീതിയിൽ മഹേശ്വരിയെ രണ്ടു മൂന്നിടത്ത് വച്ച് ഞാൻ യാദൃച്ഛികമെന്ന രീതിയിൽ ക്രോസ് ചെയ്തു.
0: ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ചിദംബരത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടത് ഡേവിഡ് ആരോഗ്യസ്വാമിയെ പറ്റി അന്വേഷിക്കാനാണ്. ഈ ധനപതിയും ഭാര്യയും ഒക്കെ?
1: ഞാൻ തുടങ്ങിയത് ഡേവിഡിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ്. 99.9 ജോളി FM ജോലി ചെയ്തിരുന്ന ഡേവിഡ് ഇന്ന് ഈ ഭൂമിയിലേ ഇല്ല.
0: ആണോ? അപ്പോ ഡേവിഡിനെ പറ്റി ഇനി തിരക്കിയിട്ട് കാര്യമില്ല
1: എന്നാണ് ഞാനും കരുതിയത്. പക്ഷേ ഡേവിഡിനെ തിരക്കി ചെന്ന എനിക്ക് ഡേവിഡിന്റെ ആത്മഹത്യാ വാർത്തയുടെ പേപ്പർ കട്ടിങ്ങുകളാണ് കിട്ടിയത്. സൺഡേ ടൈംസിലെ ചില ഓർമ്മക്കുറിപ്പുകൾ, ചില സഹപ്രവർത്തകർ എഴുതിയത്. എന്നാൽ ഒരു കന്നഡ പത്രത്തിൽ ഡേവിഡ് എന്ന റേഡിയോ ജോക്കിയുടെ മരണത്തെപ്പറ്റി വേറെ എങ്ങും പറയാത്ത ഒരു വിശദാംശം ഉണ്ടായിരുന്നു.
0: എന്താണത്?
1: റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ കൺസോൾ റൂമിൽ മയക്കുമരുന്നിന്റെ ഓവർഡോസ് ഇഞ്ചക്ട് ചെയ്ത് മരണം വരിച്ച ഡേവിഡിന്റെ വാർത്ത.
0: ഓ മൈ ഗോഡ്! എന്തിനെ?
1: എന്റർടൈൻമെന്റ് രംഗത്തെ സെലിബ്രിറ്റികളുടെ സമീപകാല മയക്കുമരുന്ന് ഉപയോഗവും തുടർന്നുള്ള മരണങ്ങളെയും പറ്റിയായിരുന്നു കന്നഡ പത്രത്തിലെ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ.

0: അങ്ങനെയാണ് ചിദംബരം സ്റ്റുഡിയോ തപ്പിയെടുത്തത് അല്ലേ?
1: അതെ. റേഡിയോ ജോക്കിയായ ഡേവിഡ് എന്തിന് തന്റെ സ്റ്റുഡിയോയിൽ ചെന്ന് ആത്മഹത്യ ചെയ്യണം എന്നതായിരുന്നു എന്റെ ഒന്നാമത്തെ സംശയം.
0: അതെ, അത് ശരിയാണല്ലോ.
1: ആ വഴിക്ക് നീങ്ങാമെന്ന എന്റെ തീരുമാനത്തെ കുഴപ്പിച്ചത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. ഡേവിഡ് ആത്മഹത്യ ചെയ്ത തീയതി
0: എപ്പോഴായിരുന്നു? അത്
1: 2 വർഷം മുമ്പ്, അതായത് 2024 ഡിസംബറിൽ, December 18.
0: ആ തീയതിക്ക് എന്താണ് പ്രത്യേകത?
1: ധനപതിയുടെ ഭാര്യ മഹേശ്വരിയെ കാണും വരെ ആ ഡേറ്റ് ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിരുന്നില്ല എന്റെ ഉള്ളിൽ.
0: എന്നുവെച്ചാ?
1: പിന്നെയും ഒരു 5 വർഷം മുമ്പ്, 2018 December 18, ധനപതിയുടെയും മഹേശ്വരിയുടെയും ഏക മകൾ ഇളവേണി ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നത്. അതായത് ഇളവേണിക്ക് 7 വയസ്സുള്ളപ്പോൾ.
0: അത് യാദൃച്ഛികമായി കൂടെ?
1: അത് യാദൃച്ഛികമാണോ അല്ലയോ എന്ന് ലേഖ നിങ്ങളാണ് എന്നോട് പറയേണ്ടത്.
0: ഞാനെങ്ങനെ?
1: അതേ 2018 December 18 നിങ്ങളുടെ ഫോൺ കോൾ കിട്ടി മേഘ എന്ന നവവധു വീട്ടിൽ നിന്നിറങ്ങി കാണാതാവുന്നത്.
0: ചിദംബരം, എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്?
1: അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടെ എത്തിച്ചതും അതിനാണ്. പറയൂ, അന്ന് നിങ്ങൾ മേഘയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് എവിടേക്ക് പോകാനായിരുന്നു?
0: ഞാൻ
1: ക്ഷമിക്കണം ലേഖ, ഒരു കുരുക്കഴിക്കാനാണ് നിങ്ങൾ എന്നെ ഹയർ ചെയ്തത്. അതൊടുവിൽ നിങ്ങളെ തന്നെ ചുറ്റി വരിയുമെന്ന് ഞാനും ഓർത്തില്ല. പറയൂ, മേഘയെ അന്നുച്ചയ്ക്ക് നിങ്ങൾ വിളിച്ച് എവിടേക്ക് കൊണ്ടുപോയി? ഇളവേണിയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു?

0: അന്നാ, നിന്റെ സുഹൃത്ത് ചിദംബരം പിന്നെ വിളിച്ചില്ലേ?
1: ഇല്ല, അന്ന് കാറ് നിർത്തിച്ച് ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ചിദംബരം വിളിച്ചിട്ടേയില്ല.
0: അതെന്തായിരിക്കും?
1: മര്യാദകേട് കാണിച്ചത് ഞാൻ തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ലേഖ മാഡത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോഴാണ് നമ്മൾ ചിദംബരത്തിന്റെ സഹായം തേടിയത് അല്ലേ? ഒപ്പം മേഘയുടെ തിരോധാനത്തെ പറ്റിയും അറിയാമെന്ന് കരുതി. ഡേവിഡിന്റെ പേര് ഇതിനിടെ വരുമെന്ന് ആരോർക്കുന്നു? ശരിക്കും ഡേവിഡിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്തു പറയണോന്നറിയാതെ കുഴങ്ങിയപ്പോഴാ ഞാൻ ഇറങ്ങി വന്നത്.
0: എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ചിദംബരത്തെ വിളിക്ക്, അയാളോട് എല്ലാം തുറന്നു പറയാം.
1: ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഈ പറയുന്നത്?
0: അതെ, ഇനിയെല്ലാം ഒളിച്ചു വെച്ചിട്ട് എന്ത് കാര്യമാ? അല്ലെങ്കിൽ നിന്നെയും വെറുതെ ചിദംബരം തെറ്റിദ്ധരിക്കും.

0: ചിദംബരം, എനിക്ക് ഒളിച്ചു വെക്കുക ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിദംബരത്തെ പോലെ ഒരാളോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ ഏൽപ്പിക്കുമോ?
1: ലേഖ, എങ്കിൽ പറയൂ. അന്ന് മധ്യാഹ്നം മേഘ ഇറങ്ങിപ്പോകാൻ കാരണമായ ആ ഫോൺ കോൾ അതെന്തായിരുന്നു?
0: അന്നുച്ചയ്ക്ക് ഞാൻ മേഘയെ വിളിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ്. രണ്ട് ജോഡി ഡ്രസ്സും എടുത്തിറങ്ങാനും പറഞ്ഞു. അതൊരു സർപ്രൈസ് ഒരുക്കാനായിരുന്നു.
1: എന്ത് സർപ്രൈസ്?
0: പുതുതായി വിവാഹിതരായ ചന്ദ്രമേഘ ദമ്പതികൾക്ക് നന്ദി ഹിൽസിലുള്ള സിൽവർ ക്ലൗഡ് റിസോർട്ടിൽ ഞാൻ രണ്ട് ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചന്ദ്രുവിന് ഇതറിയില്ലേ?
0: ഒട്ടും അറിയില്ല. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഇത്തരം ട്രീറ്റുകളൊക്കെ വെറുതെ കാശ് ചെലവാക്കാനുള്ള വഴിയെന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. അതിനാലാണ് ആദ്യം മേഘയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതും പിന്നെ ചന്ദ്രുവിനെ വിളിച്ച് വരാൻ പറയാമെന്ന് കരുതിയതും. ഐഡിയ പറഞ്ഞപ്പോ മേഘ ത്രില്ലിലായിരുന്നു. പക്ഷേ ഞാൻ കാത്തുനിന്നിടത്തേക്ക് ഒരിക്കലും അവൾ എത്തിച്ചേർന്നില്ല.
1: മേഘ ബാഗിൽ ഡ്രസ്സും എടുത്തിറങ്ങി എന്നല്ലേ എല്ലാവരും പോലീസിന് കൊടുത്ത മൊഴി?
0: പക്ഷേ എന്നെ തേടി മേഘ വന്നില്ല. രാത്രിയായപ്പോ മേഘയെ കാണാനില്ല എന്ന് പറഞ്ഞ് ചന്ദ്രു തന്നെ വിളിച്ചു. ഒരുപക്ഷെ മേഘ വേറെവിടേക്കോ പോയി എന്ന് തന്നെയാണ്

0: ഞാനും കരുതുന്നത്. ചിദംബരം പറയുമ്പോഴാണ് ഞാനും ഇതറിയുന്നത്. ഒരു ഇറങ്ങിപ്പോക്കായി എല്ലാവർക്കും ഫീൽ ചെയ്തത് കാരണം പോലീസിനോടും അന്വേഷണം തുടരാൻ ആരും ആവശ്യപ്പെട്ടില്ല.
1: അത് കാത്തിരുന്നത് പോലെ പോലീസ് കേസ് ഫയൽ മടക്കി അലമാരയിലും വെച്ചു.
0: നഗരമല്ലേ, നൂറുകണക്കിന് കാണാതാകലുകൾ. പോലീസും കരുതി കാണും എന്തിന് വയ്യാവേലിന്ന്. ഇപ്പോ തോന്നുന്നു ശരിക്കും അന്വേഷിക്കണമായിരുന്നു എന്ന്.
1: അപ്പോൾ പരസ്പരം ബന്ധമുണ്ടെന്ന് ഞാൻ കരുതിയ ആ യാദൃച്ഛികതകൾ.
0: ഡേറ്റുകളോ?
1: അതെ, 2018 ഡിസംബർ 18 ഒരു യുവതി കാണാതാകുന്നു. അതേ ദിനം വേറൊരു കൊച്ചുകുട്ടി മരണപ്പെടുന്നു.
0: അന്ന് ബാംഗ്ലൂരിൽ നിരവധി മരണങ്ങൾ നടന്നിരിക്കാം ചിദംബരം. അവ കണക്റ്റാക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്.
1: ഡിസംബർ 18 ചരമക്കോളം നിവർത്തി വെച്ച് നോക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. 5 വർഷം കഴിഞ്ഞ് വീണ്ടും അതേ ഡിസംബർ 18 ഒരു ആത്മഹത്യ. ഇവ തമ്മിൽ ഏതോ വിധത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് എനിക്ക് ശക്തമായ ഒരു തോന്നൽ.
0: ഇതിന്റെ സത്യം വെളിച്ചത്ത് വരണമെന്നത് ഇപ്പോഴെന്റെ ആവശ്യം കൂടിയാണ് ചിദംബരം. സംശയനോട്ടങ്ങളുടെ കൂർത്ത മുനകൾ എന്റെ പിൻകഴുത്തിലും വന്ന് പതിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്.
2: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, ധനപതി ജയദേവ് കോട്ടയം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം. സ്റ്റേഡിയം
3: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വീരപുത്രൻ എന്ന സിനിമയിലെ ഗാനം പാടിയത് ശ്രേയാ ഘോഷാൽ, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ ഈണം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചിത്രം മീശമാധവൻ, പാടിയത് ദേവാനന്ദും സുജാതയും ചേർന്ന്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ ഈണം.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നമ്പർ പറയാം: 0483-2950-3000. മറ്റൊരു നമ്പർ 2950-8000. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല, 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം.

നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. നാളെ 5:55 വന്ദേ മാതരം, 6 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി, 6:15 രാമായണ പാരായണം, 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം, 6:30 കണ്ണകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്, 6:35 അൽറിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. കുട്ടികളുടെ ദന്ത ക്രമീകരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദന്തരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ KA ഹാഷ്മി സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസെലോസസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി.

7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ആയുരാരോഗ്യം കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര വെള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃഭൂമിയോടെന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം യു ശാരികൃഷ്ണ. 7:50 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപറമ്പ സമകാലികം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കൊട്ടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പലും മലപ്പുറം ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ മുൻ ജോയിന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ എം വിനയകുമാർ സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുക്കളം. 8:23

ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി വീരേന്ദ്രമണ്ണ റോഡ് വിളിയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ, തുടർന്ന് മൈൻഡ് റീചാർജ് ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മുഞ്ച്, അവതരിപ്പിക്കുന്നത് സംഗീത സംവിധായകൻ മൂസിൻ കുരുക്കൾ. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത്, 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോട് അനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം.

പതിനൊന്ന് മണിക്ക് പ്രിയതര ഗീതങ്ങൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർന്ന് അടക്കം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് നാടക ഗാനങ്ങൾ. 3:30 മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണം. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:20 രാമായണ പാരായണം, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7-5 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
10: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
12: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ.

0: പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
0: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
4: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
3: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
4: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
3: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
4: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
5: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
4: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: FM പ്രധാന വാർത്തകൾ.
8: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിമേലുള്ള പ്രത്യേക അധിക തീരുവക എക്സൈസ് പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളും ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണമെന്ന് ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഗവർണർ ഉദ്ഘാടനം ചെയ്തു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി പാലക്കാട് അഡീഷണൽ സെഷൻ കോടതി ഈ മാസം 20-ലേക്ക് മാറ്റിവച്ചു. തിരുവനന്തപുരം പാർവതി പുത്തനാറിലൂടെ വേളി കഠിനം കുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നാടകോത്സവം സംഘടിപ്പിച്ചു. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ പി വി സിന്ധു ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു.
7: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 2206 മംഗലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59. ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18. ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1632 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
9: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
9: പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0483-295-300. മറ്റൊരു നമ്പർ 0483-295-800. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ഷാജി ജോസഫ്, സ്റ്റുഡിയോ സഹായമായി തുഷാര, സാങ്കേതിക സഹായവുമായി ഇ എം ഷജീറും അബ്ബാസും കൂടെയുണ്ട്.

0: പ്രിയമുള്ളവരെ, അപ്പോൾ ആദ്യ ശ്രോതാവിനെ നമ്മൾക്ക് സ്വീകരിക്കാം. ഹലോ, ഹലോ,
1: ഹലോ,
0: എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ മഞ്ചേരി അടുത്ത് തന്നെ.
0: ഡയൽ എസ് ഓങ്ങിലേക്ക് സ്വാഗതം കേട്ടോ. പേര് പറയൂ.
1: നൗഷാദ്.
0: നൗഷാദ് എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഡ്രൈവറാണ്.
0: എന്തില്? ബസ്സിലോ?
1: അല്ലല്ല, ചെറിയ വണ്ടിയിൽ. എല്ലാ വണ്ടിയിലും പോകും.
0: ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയോ കാറിൽ?
1: ഓട്ടോറിക്ഷ അല്ല, ഫോർ വീല്. ബോലോറോ പോവും, അതേപോലെ ഇന്നോവ, അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ പോയി.
0: ഇപ്പോഴും എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? വണ്ടികളിലായിട്ട്, പ്രൈവറ്റ് വണ്ടിയിലോ അതോ?
1: ആ പ്രൈവറ്റ്. അതായത് നമുക്ക് നമ്മളാരെങ്കിലൊക്കെ വിളിച്ചാൽ ഇങ്ങനെ പോവും, അതേപോലെ ടാക്സി വണ്ടിയിൽ പോവും. സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല.
0: അപ്പം ടാക്സി വണ്ടിയിലൊക്കെ പോയിട്ട് ജീവിക്കുന്നല്ലേ?
1: അതെ അതെ അതെ അതെ.
0: അപ്പം വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എല്ലാരും ഉണ്ട്. വൈഫുണ്ട്, കുട്ടികളുണ്ട്.
0: വൈഫ് എന്ത് ചെയ്യുന്നു?
1: വൈഫ് ഹൗസ് വൈഫാണ്.
0: കുട്ടികളോ?
1: കുട്ടികൾ പഠിക്കുകയാണ്.
0: ആ, വിശേഷം പറയുന്നതിന് മുൻപേ ഒരു പാട്ട് പറയ്.
1: മിന്നാരം എന്ന സിനിമയിലെ
0: മിന്നാരം
1: ഏതെങ്കിലും സോങ്.
0: ഏതെങ്കിലും മിന്നാരം
1: സോങ്ങും അതിൽ ഉഷാറാണ്. അതിൽ ഏത് വെച്ചാലും കുഴപ്പമില്ല, എല്ലാം ഉഷാറാണല്ലോ.
0: വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം പറയാൻ? അവഷാദേ,
1: വേറെ എന്താ നല്ല വിശേഷം? ഞാനിപ്പോ ഓട്ടത്തിലാണ്.
0: ഓട്ടത്തിലായിട്ട് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണോ വിളിക്കുന്നത്?
1: അതെ അതെ അതെ. അപ്പൊ കസ്റ്റമറെ എന്നെ ഒരു സൈറ്റ് കാണാൻ പോയി. ഇതാ അവര് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല.
0: ഏകദേശം എവിടെ എത്തി?
1: ഇവിടെ ആനക്കയം.
0: ആനക്കയം, ആനക്കയം പുള്ളിയങ്ങാടി റോഡിന്റെ അവിടെ എത്തി അല്ലേ?
1: അതെ അതെ അതെ.
0: എന്താ വേറെ വിശേഷം? ഒന്നുമില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്, ഒരു വിശേഷം ഇല്ല എന്ന് പറയുമ്പോഴേ.
1: അതെ അതെ അതെ.
0: ഇന്നലെ കളി കണ്ടോ?
1: കണ്ടേ, തീർച്ചയായിട്ടും കണ്ടു. ഇന്നലെ നമുക്ക് പറയാലോ, നമ്മുടെ കാര്യം നമുക്ക് പറയാലോ. അർജന്റീന തോൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു,
0: പക്ഷെ
1: അത് നടന്നില്ല.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: അത് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ആളായതുകൊണ്ടാണ്. എല്ലാവർക്കും പലർക്കും പല ടീമാണല്ലോ
0: ഉള്ളത്. അപ്പൊ നൗഷാദെ, പിന്നെ എന്നാ പരിപാടിയൊക്കെ നടക്കട്ടെ. എന്നാലേ പാട്ട് വെക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ.

പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയൽ എ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്, നോക്കാം. ഹലോ ഹലോ ഹലോ, അവരെ കിട്ടുന്നില്ലല്ലോ. എന്തായാലും നമുക്കൊരു പാട്ട് കേൾക്കാം.

0: പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ പറയാം: 0483295030. മറ്റൊരു നമ്പർ 0483295800. ഒരു ശ്രോതാവ് ലൈനിലുണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ഹലോ,
1: ഹലോ,
0: ഡെയിലി സോങ്ങിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് പോൾ എന്നാണ്.
0: മിസ്റ്റർ പോൾ?
1: അതെ, ഇടുക്കി ജില്ലയിൽ നിന്നാണ്.
0: പോൾ ഇടുക്കി അല്ലേ?
1: അതെ. എനിക്കൊരു പാട്ട് വേണമായിരുന്നു.
0: പോൾ പാട്ട് പറഞ്ഞോളൂ.
1: സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, മറന്നാൽ ശാന്തി ലഭിക്കും.
0: സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും അല്ലേ?
1: അതെ, അതുണ്ടോ സാർ?
0: നോക്കട്ടെ. പോളിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: വിശേഷം, ഞാൻ ഇടുക്കി ജില്ലയിലാണ്. എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളാണ്.
0: ഇടുക്കി ജില്ലയിൽ എവിടെയാ?
1: ഇടുക്കി ഉണ്ടായിരുന്നു സാറേ.
0: അല്ല, ഇടുക്കി ജില്ലയിൽ എവിടെയാ?
1: അടിമാലി അടുത്ത്.
0: ഇടുക്കി അടിമാലി അല്ലേ?
1: അതെ അതെ.
0: മലയുടെ മുകളിലാണോ?
1: മലയുടെ മുകളിലൊന്നുമല്ല, ഏതാണ്ട് റോട്ടിൽ നിന്ന് അല്പം മുകളിലേക്ക് കയറിയ ഒരു 100-200 മീറ്റർ ഒക്കെ. 300 മീറ്റർ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും എന്റെ മോളും മാത്രം. രണ്ടു മക്കളുണ്ട്, രണ്ടു പെൺമക്കളാണ്. ഒരാളെ കെട്ടിച്ചു, കല്യാണം കഴിച്ചു, അത് തൊട്ടടുത്തുണ്ട്.
0: ഒരാളോ?
1: ഒരാള് എന്റെ കൂടെ കല്യാണം കഴിഞ്ഞില്ല, ഞങ്ങൾ രണ്ടുപേരുമാണ് വീട്ടിലുള്ളൂ.
0: അപ്പൊ വൈഫ് എവിടെ?
1: ഇല്ല ഇല്ല,
0: വൈഫ് നേരത്തെ മരിച്ചു അല്ലേ?
1: മരിച്ചതല്ല, ഇല്ല
0: വൈഫ് ഇല്ല അല്ലേ?
1: കൂടെ ഇല്ല.
0: നിങ്ങൾക്ക് എന്താ, കാഴ്ച ഇല്ലാത്ത ആളാ?
1: കാഴ്ച ഇല്ലാത്ത, ബ്ലൈൻഡ് ആണ് ഞാൻ.
0: എന്ത് പറ്റിയതാ കണ്ണിന്?
1: കണ്ണിന് ജന്മനയാള് തിമിരമായിരുന്നു. പിന്നെ കാഴ്ച പോയി പോയി, ഹൈസ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ തീർത്തും പോയി.
0: അപ്പോഴ് എങ്ങനെയാണ് ജീവിക്കാനുള്ള വരുമാനമൊക്കെ എങ്ങനെയാ?
1: അത് പെൻഷനുണ്ട്, പിന്നെ അല്പം സ്വല്പം സ്ഥലമൊക്കെ ഉണ്ട്. അതിൽ കൃഷിയൊക്കെ ചെയ്യും. ഞാൻ ചെയ്യില്ല, ആളെ കുട്ടിയൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ പോകും.
0: എന്ത് കൃഷിയുള്ളത്? ഏലം, കുരുമുളക്?
1: ഏലമല്ല, കാപ്പി, കൊക്കോ, ജാതി, ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ, ഇങ്ങനെയൊക്കെ ഉണ്ട്.
0: ഏലൊന്നുമില്ല അല്ലേ?
1: ഏലമില്ല.
0: ഇടുക്കിയിൽ ഏലം
1: ഏലം വെച്ചാൽ സ്ഥലമാണ്. എനിക്ക് വയ്യാത്ത കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല.
0: മോള് പഠിക്കണമെന്നില്ല?
1: ചെയ്യാൻ മുതലാവൂല ആളെ കൂട്ടിയൊന്നും.
0: മോള് പഠിക്കണുണ്ടോ?
1: മോള് പഠിച്ചൊക്കെ കഴിഞ്ഞതാ, ഇപ്പൊ ജോലിയൊന്നും ആയില്ല, പഠിച്ചു കഴിഞ്ഞു.
0: അപ്പൊ നമ്മള് നിങ്ങൾ ആവശ്യപ്പെട്ടത് സ്വപ്നങ്ങൾ രാക്ഷസ രാജാവെന്ന സിനിമ
1: ലഭിക്കും.
0: ഏതാ?
1: സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും.
0: രാക്ഷസ രാജാവ് എന്ന സിനിമയിലെ ഗാനമാണത്. യേശുദാസ്
1: അതെ
0: പാടിയതാണ്. അപ്പൊ ആ ഗാനം വെക്കാം
1: കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു സാർ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ? പറയൂ.
1: ഈ പാട്ട് പാടണം, വിളിച്ചു പറയണമെന്ന് ആവശ്യപ്പെട്ടത് വിശാലാക്ഷി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവിടെ മലപ്പുറം കീഴ്വറമ്പിൽ ഒരു സ്ഥാപനത്തിൽ, ബ്ലൈൻഡ് സ്ഥാപനത്തിലുള്ളതാണ് ആ കുട്ടിയും. അവർ

0: അവരുടെ മുമ്പ് തന്നെയുള്ള ശാന്തശേഷി, ബിജി, റോസിലി, പിന്നെ ഷീബ, പിന്നെ ആ സ്ഥാപനത്തിന്റെ അനേകം കൂട്ടുകാരുണ്ട് എനിക്ക് ഞാൻ അറിയുന്നതും സംസാരിക്കുന്നതും. അവർക്ക് അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്.
1: കീഴ്വർമ്മിൽ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടില്ല, എനിക്ക് അനേകം കൂട്ടുകാരൊക്കെ ഉണ്ട്.
1: അല്ല അവിടെ
0: ഒരു മോഹിനിയേട്ടൻ ഉണ്ട്, രമേശ് ഉണ്ട്, പിന്നെ അങ്ങനെ ഷാജി ഉണ്ട്, അങ്ങനെ ഒത്തിരി സുനില്, സുരേഷ്, വേലുവേട്ടൻ, ഇങ്ങനെ കുറെ അധികം കൂട്ടുകാരുണ്ട്. ഒരു ശോഭന, പിന്നെ ഒരു അങ്ങനെ പലരും ഉണ്ട്.
1: അപ്പോ പോളേട്ടാ, പിന്നെ എന്നാ പാട്ട് വെക്കാം. പിന്നെ അപ്പം എന്നാ ശരി, പാട്ട് വെക്കാം കേട്ടോ.
0: ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു സ്പെഷ്യൽ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ, ശരി ശരി.

0: പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയൽ എ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04833295003000, മറ്റൊരു നമ്പർ 02950800. അടുത്ത കോളർ ലൈനിലുണ്ട്, നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണ്? ഹലോ, ഡയൽ എ സോങ്ങിലേക്ക് സ്വാഗതം. ആരാണ്? ഷബീർ പട്ടാമ്പി അല്ലേ? എന്തൊക്കെയുണ്ട് ഷബീറെ പട്ടാമ്പി വിശേഷം? ആരാ? അല്ലല്ല, ഞാൻ ഷാജി ജോസഫ്. പട്ടാമ്പി പാലത്തിന്റെ അടുത്താണോ? പട്ടാമ്പി പാലത്തിന്റെ അടുത്താണോ എന്ന്?
1: അല്ല, പട്ടാമ്പി ഓമല്ലൂര് എന്നൊക്കെ പറയാം, പാലക്കാട് റോഡാ.
0: ആ ആ ആ ആ പറ, പറ വിശേഷങ്ങൾ പറ. ഷബീർ എന്താ ചെയ്യുന്നേ? ബ്ലൈൻഡ്? ആ, മുൻപൊരു ബ്ലൈൻഡ് വിളിച്ചിരുന്നു, പോള് ഫ്രം ഇടുക്കി എന്ന് വിളിച്ചായിരുന്നു. കേട്ടല്ലേ, ഇവിടെ നല്ല വിശേഷം, നല്ല വിശേഷം, സുഖമായിട്ട് പോണു. ഫുട്ബോൾ ബീറ്റ്സ് ഒക്കെ കേൾക്കാറുണ്ടോ ഞങ്ങളുടെ പരിപാടി? വിളിച്ചിട്ടുണ്ട് അല്ലേ? എന്നാ വിളിച്ചത്? അല്ല, ഷബീർ പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആണോ? അപ്പം ഈ ഫുട്ബോൾ പന്ത് കളി എങ്ങനെ കേൾക്കുവോ? അല്ല, അത് ഇംഗ്ലീഷിലാണല്ലോ അതിന്റെ കമന്ററി വരുന്നത്, ഹിന്ദിയിലൊക്കെ. മലയാളത്തിലുണ്ടോ? ഒപ്പം ആള് പറഞ്ഞു തരും അല്ലേ? ഇന്നലെ രാത്രി കളി കണ്ടിരുന്നോ? ആ, ഇന്നലെ രാത്രി കളി കേട്ടിരുന്നോ? ഷബീർ എന്താ ജോലി, എന്ത് ജോലിയാ ചെയ്യുന്നേ? ജോലിയൊന്നും പ്രത്യേകിച്ചില്ല. വീട്ടിലാണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്? വേറെ ആരാ ഉള്ളത് വീട്ടില്?
1: വൈഫുണ്ട്, കുട്ടികള്,
0: എല്ലാവരും ഉണ്ടല്ലേ. സുഖമായിരിക്കുന്നു, പന്ത് കളി കണ്ടോണ്ടിരിക്കുന്നു അല്ലേ? ആ, ഷബീറെ, ഷബീറിന് പിന്നെ പാട്ട് പറ, ഷബീറിന് അത് പാട്ടാ വേണ്ട, പറയൂ. സാജൻ എന്ന ചിത്രത്തിലെ ദേക്കാ ഹേ പഹലി ബാർ അല്ലേ? അത് എസ് പി ബാലസുബ്രഹ്മണ്യനും അൽക്ക യാഗ്നിക്കും ചേർന്ന് പാടിയ പാട്ടാണ്. അപ്പൊ അത് പഴയകാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആയിരുന്നു അല്ലേ? ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, അപ്പം ശരി. എങ്ങനെ? ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഷബീറെ പാട്ട് വെക്കാം, ഓക്കെ? ആ, ശരി ശരി, ഓക്കെ.

0: പ്രിയമുള്ളവരെ, ഡയൽ എ സോങ് ഫോണിൻ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, പേര് പറയൂ. ഹലോ
1: ഹലോ,
0: ശ്രീജ.
1: ഹലോ ഹലോ,
0: ആ റേഡിയോ റേഡിയോന്റെ അടുത്തുനിന്ന് മാറിക്കേ, പുറത്തേക്ക് വന്നോ? ശ്രീജ എവിടെയാ വീട്?
1: ഞാൻ കോട്ടയ്ക്കൽ. കോട്ടയ്ക്കൽ
0: കോട്ടയ്ക്കൽ. ശ്രീജ എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ തുടങ്ങിയ ശ്രമമാണ് അറിയോ?
0: ആ ആ ആ,
1: ഇപ്പൊ ഒന്ന് കിട്ടിയതാണ്.
0: ആണോ? ശ്രീജയുടെ വീട്ടിലാരൊക്കെയുണ്ട്?
1: എന്ത്,
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: ഞാൻ ഇവിടെ കോട്ടയ്ക്കുന്ന.
0: അല്ല, കോട്ടയ്ക്കലാണെന്ന് മനസ്സിലായി, വീട്ടിലാരൊക്കെയുണ്ട്?
1: ആ, വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
0: ആണോ? ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? മക്കളൊക്കെയോ?
1: ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലിട്ട് വരുന്നേ.
0: മക്കളൊക്കെയോ?
1: മക്കളില്ല.
0: മക്കളില്ല അല്ലേ? ആ,
1: ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു.
0: കോട്ടയ്ക്കൽ എവിടെയാ? ആയുർവേദശാല അവിടെയൊക്കെയാണോ?
1: ആ, അവിടെ തന്നെ കോട്ടയ്ക്കൽ ആയുർവേദശാലന്റെ. ആറ്റീരി കേട്ടോ?
0: എവിടെ
1: ആറ്റീരി?
0: അത് എവിടെ ഇങ്ങനെ വരും?
1: അത് ആ വൈദ്യശാലന്റെ താഴേക്കുള്ള റോഡ്, ടൗണ് കഴിഞ്ഞിട്ട് ടൗണിന്റെ ബാക്ക് കൂടെ.
0: ആ, താഴേക്കുള്ള റോഡിനല്ലേ?
1: താഴേക്ക്. എപ്പൊ തുടങ്ങിയ ശ്രമമാണ് അറിയാ? അടിച്ചും കൊണ്ട് ഞാനും ഹസ്ബൻഡ് മത്സരിച്ചടിക്കായിരുന്നു ഫോണില്.
0: ഇപ്പൊ കിട്ടിയില്ലേ?
1: ആ, ഞാൻ പറഞ്ഞു ഇത് എന്താ, ഇത് ലാസ്റ്റ് ആണ് ഞാൻ അടിക്കണത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അടിച്ചതാണ്.
0: സന്തോഷായില്ലേ?
1: ഇവരും കൂടെ ഒന്ന് ശ്രമിക്കട്ടെ, സമയം കയ്യാറായെന്നൊക്കെ പറഞ്ഞു, അതിന് കിട്ടുകയും ചെയ്തു.
0: സന്തോഷായോ?
1: ആ, സന്തോഷം കൊണ്ട് എന്താ പറയുന്ന അറിയില്ല. സാറിന്റെ പേരെന്താ?
0: എന്റെ പേര് ഷാജി ജോസഫ്.
1: ആ, കേൾക്കലുണ്ട്.
0: സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യല്ലേ. വേറെ എന്താ, പന്തുകളിയൊക്കെ കാണാറുണ്ടോ?
1: ഏയ്, അല്ലേ, അതിനുള്ള സൗകര്യം ഒന്നുമില്ല. ഇതിപ്പോ സ്വിച്ച് ഫോണാണ്, ടച്ച് ഫോണില്ല, ടി വി ഇല്ല.
0: അപ്പം ചാർജ് തീരുവോ?
1: പത്രം ഇങ്ങനെ കാണുമ്പോ പത്രത്തിൽ ഞാൻ നോക്കും, അത്രേ ഉള്ളു.
0: ആ, പത്രത്തിൽ നോക്കൂല്ലേ. ഹസ്ബൻഡിന് ജോലിയൊന്നും ഇല്ലല്ലേ?
1: ആ, ഉണ്ട്, ജോലി ഉണ്ട്. ഒരു സെന്ററിങ് പണിക്ക് പോവാം.
0: ആണോ?
1: ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ താൽക്കാലിക ഷെഡിലാണ് താമസിക്കുന്നത്.
0: ആ ആ ആ, അപ്പോ പിന്നെ വേറെന്താ വിശേഷം? പറ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറ.
1: എന്താപ്പോ, 4 ദിവസമായിട്ട് മഴയില്ല, നല്ല വെയിലാണ്.
0: വെയിലാണല്ലേ?
1: ആയിക്കോട്ടെ.
0: പാട്ട് ഏതാ വേണ്ടത്?
1: കർക്കിടക ഒന്നാണ്.
0: ആ, രാമായണ മാസം അല്ലേ?
1: ആ, രാമായണ മാസം. അങ്ങനെയൊക്കെ.
0: ആ, പാട്ട് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് നിലാവിന്.
0: ഞങ്ങളേ ഇത് പിന്നെ ഹിന്ദിയും തമിഴും. ഞാനൊരു കാര്യം ചെയ്യാം.
1: എന്നാലും ഞാൻ പറയാം, ഇതില് സൂര്യവംശത്തിലില്ലേ റോസാപ്പൂ, ചിന്ന റോസാപ്പൂ എന്നല്ലേ?
0: സൂര്യവംശം
1: അത് വെക്കാൻ പറ്റുമോ?
0: സൂര്യവംശത്തിലെ റോസാപ്പൂ.
1: ആ,
0: സൂര്യവംശം ഇവിടെ കാണാനുണ്ടോന്ന് നോക്കട്ടെ.
1: സാറിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ചോളൂ.
0: നോക്കട്ടെ
1: എന്നാ, സാറിന് ഇഷ്ടപ്പെട്ടൊരു പേര്.
0: ഹസ്ബൻഡിന്റെ പേര് പറയൂ.
1: ശ്രീനിവാസൻ.
0: അപ്പൊ ശ്രീനിവാസ് ഏട്ടനോടും അന്വേഷണം പറട്ടോ.
1: ആ, പറയാ. ഏട്ടൻ കേൾക്കുന്നുണ്ട്, റേഡിയോ ഏട്ടന്റെ അടുത്താണ്
0: കേൾക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക്, ഞാൻ ഈ നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ് ദളപതി വിജയുടെ കുരുവി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു തമിഴ്കാരൻ,
1: അത്
0: വെച്ചാ കേട്ടോ.
1: എന്താ പെട്ടെന്ന് ഏതാ പറയുന്ന അറിയില്ല.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ശരി, ഓക്കെ
1: ഓക്കെ,
0: ശരി ശരി.

0: അപ്പം അടുത്ത ശ്രോതാവ് ലൈനിലുണ്ട്, നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: പേര് പറയൂ.
1: ജയരാജ്.
0: ഏ
1: ജയരാജ്.
0: ജയരാജ്. ജയരാജ് എവിടുന്നാ?
1: ഞാൻ അരിമ്പ്ര മുറയൂരിൻ്റെ അടുത്ത് അരിമ്പ്ര നടത്തുന്നു.
0: അരിമ്പ്ര മുറയൂർ അല്ലേ?
1: അതെ അതെ.
0: മുറയൂർ. ജയരാജ് എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പൊ റിട്ടയർ ചെയ്യാണ്.
0: റിട്ടയർ? റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലിരിക്കുക, സ്വസ്ഥമായിട്ടല്ലേ?
1: അതെ അതെ.
0: എന്തായിരുന്നു ജോലി?
1: ഞാൻ കോഓപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു.
0: കോഓപ്പറേറ്റീവ് ബാങ്ക്. എവിടെയുള്ള ബാങ്കില്?
1: നാട്ടിൽ തന്നെ മുറയൂർ.
0: മുറയൂരുള്ള ബാങ്കിലല്ലേ? എത്ര വർഷമായി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട്?
1: ഒരു 7 വർഷത്തോളമായി.
0: 7 വർഷത്തോളമായി അല്ലേ. വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: വീട്ടില് ഇപ്പൊ ഞാൻ വൈഫുണ്ട്, മോനുണ്ട്. മോന് ഇപ്പോ ജോലി സ്ഥലത്താണ്.
0: ആ വൈഫിന് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: ആ എന്തൊക്കെയുണ്ട് മുറയൂർ വിശേഷം പറ?
1: മുറയൂർ വിശേഷം കാര്യമായിട്ട്
0: മഴയില്ല
1: പറയാനില്ല എങ്കിലും മഴയുടെ കാര്യം മാത്രമല്ല, മഴ പ്രധാന ഘടകം തന്നെയാണ്.
0: വേറെ എന്താണ് വിശേഷം പറയൂ.
1: പെട്ടെന്നൊരു വിശേഷം പറയാത്തക്ക വിശേഷങ്ങളൊന്നുമല്ല, എല്ലാവരും സുഖമായിരിക്കുന്നു.
0: അല്ല പന്തുകളിയുടെ വിശേഷം ഒന്നും പറയാനില്ല. അതോ
1: പന്തുകളിയില്ല, പന്തുകളിയില്ല കണ്ടു. പന്തുകളി പിന്നെ അതല്ലേ ഉള്ളു വിശേഷങ്ങൾ.
0: ഇന്നലെ
1: രാത്രിയിലെ കളി കണ്ടു, രണ്ട് കളി കൂടി ഉള്ളൂ.
0: ഇന്നലെ ഉറങ്ങിയിട്ടില്ല അല്ലേ? എവിടെ പോയിട്ട്? ക്ലബിലൊന്നും പോവില്ല, വീട്ടിലിരുന്ന് കാണും അല്ലേ?
1: വീട്ടിലിരുന്നാണ്.
0: ഒറ്റക്കാണോ കാണുന്നത്?
1: അതെ അതെ അതെ.

0: വൈഫിനൊന്നും താല്പര്യമില്ല അല്ലേ?
1: ഇല്ല.
0: ആ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഇത് ഡേലേ സോങ് പരിപാടിയാണ്. അപ്പോൾ
1: അതെ
0: ഞാൻ
1: അതെ
0: ഞാനൊരു പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ
1: അല്ല
0: പറയണ്ടോ?
1: അല്ല അതെ ഹിന്ദി സോങ്ങിന് ഓപ്ഷൻ ഉണ്ടോ?
0: ഹിന്ദി സോങ് ഓപ്ഷൻ ഇവിടെ ഉള്ളതൊക്കെ പഴയ ഹിന്ദി സോങ്സ്. അപ്പം നമ്മൾ ഇത്
1: അതെ
0: കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ കുർബാനി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഉള്ള ഒരു
1: കുർബാനയില്ല ഞാൻ ഓസാ തീരെ നടന്നിട്ടൊരു പാട്ടുണ്ടല്ലോ
0: ഓസാ
1: സോങ് ഉണ്ടല്ലോ
0: തീരേ എന്ന് പറഞ്ഞതിപ്പോൾ
1: മുക്കുന്നർക്ക് സിംഗർ ആയതാ
0: അത്
1: കിട്ടോ
0: തൽക്കാലം ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ എന്നാൽ ശരി ശരി.

പ്രിയമുള്ളവരെ, ഡെയിൽ എ സോങ് പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0483 2950300, മറ്റൊരു നമ്പർ 2950800. അടുത്തയാള് ലൈനിലുണ്ട്, നോക്കാം. ഹലോ ഹലോ

0: ഹലോ,
1: ഹലോ, ആരാണ്?
0: തൊണ്ണൂറ്റി രണ്ട്
1: 92 അല്ല, നിങ്ങൾ ആരാണെന്ന് പറയൂ.
0: ലക്ഷ്മി, വള്ളൂര്.
1: ലക്ഷ്മി വെള്ളൂർ അല്ലേ?
0: വള്ളൂർ, ആ വള്ളൂർ.
1: ആ, വെള്ളൂർ. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? ഏ,
0: ഞാനിവിടെ ഒന്നുമില്ല, വീട്ടിലാണ്.
1: ഒന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുക അല്ലേ.
0: വന്നിരിക്കുക.
1: വെള്ളൂർ എന്തുണ്ട് വിശേഷം?
0: വള്ളൂർ വിശേഷങ്ങൾക്കൊന്നും പറയാനില്ല.
1: ഒന്നും പറയാനില്ല.
0: പിന്നെ
1: ആ, പറ.
0: ഇന്നലെ കാലിനൊരു വെള്ളക്കുപ്പി വീണ് ഒക്കെ പോയി ആശുപത്രിയിൽ പോയി വരികയാണ്.
1: വെള്ളക്കുപ്പി ഏറ്റിയത്? എങ്ങനെ വെള്ളക്കുപ്പി വീണ കാലേ?
0: വെള്ളം നിറയെ, കൊറേ ഒരു 1.5 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. അതെങ്കിൽ പിടിച്ചിട്ട് അത് ഒന്നായിട്ട് ഇറക്കിപ്പെട്ടല്ല അടി. അത് അതിന്റെ വരണ്ട് നിൽക്കായി.
1: വെള്ളക്കുപ്പി വീണിട്ട് വില ചതഞ്ഞു പോയി അല്ലേ?
0: അതന്നെ ചതഞ്ഞു പോയി.
1: 1.5 കിലോ
0: കെട്ടി വന്ന് ഇരിക്കുകയാണ്.
1: ആ, കാല് കിട്ടി. ഡോക്ടർ എന്ത് പറഞ്ഞു? എല്ലടിഞ്ഞോ വിരലിന്റെ?
0: ഡോക്ടർ എല്ലൊന്നും പറ്റിയില്ല, കട കുടുങ്ങിയതാണ് പറഞ്ഞു.
1: ആ, അത് കുഴപ്പമില്ല, വെള്ളമല്ലേ, സാരല്ല
0: അത്
1: അല്ലേ.
0: കുഴപ്പമില്ല.
1: വേറെ ഒന്നും വീട്ടിലെ വിശേഷം പറയൂ. സമയം ഏകദേശം
0: വീട്ടില്
1: കഴിയാറായിരിക്കുന്നുണ്ട്. ആ
0: ആ രണ്ട് ആൺകുട്ടികളുണ്ട്. വലിയ മോ കുട്ടി വേറെയാണ്,
1: ആ
0: മോനെ 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്.
1: ആ,
0: ചെറിയ മോനെ അതേമാതിരി തന്നെ, ചെറിയ മോനെ 3 കുട്ടികളും ഭാര്യയും. ചെറിയ മോന്റെ അടുത്താണ് ഞാന്.
1: ആ, ഏതാ പാട്ട് വേണമെന്ന്? വേണ്ട ഏതാന്ന് പറ?
0: പാട്ട്
1: ഏതാണ് വേണ്ടേ?
0: അതെ, മനുഷ്യത്രതായിലെ പിന്നെ വിനീതും ശോഭനയും കളിച്ച്.
1: ആ, ഡാൻസ്, ശോഭന ഡാൻസ് കളിക്കുന്ന പാട്ടല്ലേ?
0: ആ,
1: ആയിക്കോട്ടെ, സമയമില്ല, അപ്പോൾ ഞാൻ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. അപ്പം ലക്ഷ്മി വെള്ളൂര്, അപ്പോൾ ഓക്കെ, ശരി കേട്ടോ.

എസ് സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനായിരുന്നു ഷാജി ജോസഫ്. സ്റ്റുഡിയോ സഹായവുമായി തുഷാര, സാങ്കേതിക സഹായം ഇ എം ഷജീർ അബ്ബാസ് എന്നിവർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
2: ശനിയും ഞായറും രാവിലെ 7:50.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
10: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
3: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: FM പ്രധാന വാർത്തകൾ.
0: കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വൻ വിജയമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതിയിലൂടെ KSRTC ഒരു മാസം 60 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മന്ത്രി. CBSE 9-ാം ക്ലാസ് പാഠ്യ പദ്ധതിയിൽ 3-ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. കുട്ടികൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കുന്നതിനായി 3-ാം ഭാഷ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഉൾപ്പെടുത്തണമെന്നും കോടതി. ത്രിഭാഷാ പദ്ധതി ഭാരതത്തിന് അഭികാമ്യമാണെന്നും അതോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്നും കേരള ഹിന്ദി പ്രചാരസഭ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട പെരുമ്പാവൂർ പരിയത്തുകാവിലെ 7 കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജിയം ജോൺ നിർവഹിച്ചു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി പാലക്കാട് അഡീഷണൽ ചീഫ് സെഷൻ കോടതി ഈ മാസം 20-ലേക്ക് മാറ്റി. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് കൈകോർത്ത ISROയും ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ PV സിന്ധു ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു.
13: FM പ്രധാന വാർത്തകൾ.
14: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18-നും ട്രെയിൻ നമ്പർ 16611 പാലക്കാട്

0: കണ്ണൂർ എക്സ്പ്രസ് 4:20 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM.

ആകാശവാണി 102.7 മഞ്ചേരി FM 4 മണിപ്പൂക്കൾ. എല്ലാവരും ലോകകപ്പ് ഫുട്ബോൾ ലഹരിയിലാണല്ലോ. ഫൈനൽ മത്സരത്തിനായി എല്ലാവരും കാത്തിരിക്കുന്നു. ആരാണ് കപ്പ് ഉയർത്തുന്നത് എന്നറിയാൻ. അപ്പോൾ എല്ലാവർക്കും 4 മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ ഷാജി ജോസഫ്.

0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.
2: മൊബൈൽ നമ്പർ മാറാതെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? മുനീർ ആമയൂർ സംസാരിക്കുന്നത് കേൾക്കൂ.
3: എന്തെങ്കിലും കാരണവശാൽ അത് നിലവിലുള്ള സേവനദാതാവിന്റെ സേവനത്തിലുള്ള പോരായ്മയാവാം, നിങ്ങളുടെ വ്യക്തിപരമായ കാരണങ്ങളാവാം, ഇങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറാതെ തന്നെ നിലവിലുള്ള നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറണം എന്ന് തോന്നിയാൽ MNP അഥവാ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി എന്ന സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, സ്പേസ് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. പോർട്ട് സ്പേസ് മൊബൈൽ നമ്പർ. ഈ സന്ദേശം 1900 അയക്കണം. ശ്രദ്ധിക്കുക, 1900 1900 ഈ നമ്പറിലേക്കാണ് സന്ദേശം അയക്കേണ്ടത്. ഇങ്ങനെ അയച്ചാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു റിപ്ലൈ കിട്ടും. അതിനകത്ത് ഒരു രഹസ്യ കോഡുണ്ടാകും. ഈ രഹസ്യ കോഡ് നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിലേക്കാണോ മാറേണ്ടത് അവരുടെ എക്സിക്യൂട്ടീവിനെ കാണിച്ചാൽ, അതിൻ്റെ കടയിലോ ഓഫീസിലോ ഒക്കെ കാണിച്ചാൽ, അവർ നിങ്ങളുടെ ഡോക്യുമെൻ്റുകൾ വാങ്ങി പുതിയ നമ്പറിലേക്ക്, പുതിയ നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്ത് തരും. സ്റ്റെപ്പുകൾ ഒന്നുകൂടി പറയാം. 1900 എന്ന നമ്പറിലേക്ക് സന്ദേശം അയക്കണം. സന്ദേശം അയക്കേണ്ടത് ഇങ്ങനെയാണ്: PORT അഥവാ പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് 10 മൊബൈൽ നമ്പർ അയക്കുക. ഉടൻ തന്നെ നിങ്ങൾക്ക് തിരികെ ഒരു മെസ്സേജ് കിട്ടും. അതിലൊരു രഹസ്യ കോഡുണ്ടാകും. ഈ രഹസ്യ കോഡിന് ഒരു നിശ്ചിത ദിവസത്തെ വാലിഡിറ്റിയാണ് ഉണ്ടാകുക. ഈ രഹസ്യ കോഡും നിങ്ങളുടെ KYC രേഖകളുമായി ഏത് നെറ്റ്വർക്കിലേക്കാണോ മാറേണ്ടത് അവരുടെ പ്രതിനിധിയെ സമീപിക്കുക. അവർ നിങ്ങളെ പുതിയ നെറ്റ്വർക്കിലേക്ക് മാറുവാൻ സഹായിക്കും.

ഇപ്പോൾ കായിക ലോകത്തെ പുതിയ വിശേഷങ്ങൾ. ഫിഫ ലോകകപ്പിൽ പ്രവചനങ്ങളെയെല്ലാം തകിടം മറിച്ച് സ്പെയിനും അർജന്റീനയും കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. അറ്റ്ലാന്റയിൽ നടന്ന ആവേശം നിറഞ്ഞ രണ്ടാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഇംഗ്ലണ്ടിനെ 1-2 പരാജയപ്പെടുത്തിയാണ് തുടർച്ചയായി 2 ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡണിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തിച്ചെങ്കിലും മത്സരത്തിൽ

0: അവസാന നിമിഷങ്ങളിൽ അർജന്റീന കളം നിറഞ്ഞു. 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്ക് സമനില സമ്മാനിച്ചപ്പോൾ ഇഞ്ചുറി ടൈമിൽ ലൗട്ടാരോ മാർട്ടിനസ് ടീമിന്റെ വിജയ ഗോൾ കുറിച്ചു. രണ്ട് ഗോളുകൾക്കും വഴിമരുന്നിട്ട ഇതിഹാസ താരം ലയണൽ മെസ്സി ടൂർണമെന്റിലെ ടോപ് സ്കോറർ പട്ടികയിൽ എംബാപ്പയെ മറികടന്ന് ഒന്നാമതെത്തി. ഹാരിക്കെയ്നും സംഘത്തിനും കനത്ത നിരാശ സമ്മാനിച്ചാണ് അർജന്റീന ഫൈനലിലേക്ക് കുതിച്ചത്. ബ്രസീലിന് ശേഷം തുടർച്ചയായി രണ്ട് ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന റെക്കോർഡിലേക്കാണ് അർജന്റീന ഇനി കണ്ണുവെക്കുന്നത്. മറ്റൊരു സെമി ഫൈനലിൽ കരുത്തരായ ഫ്രാൻസിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ലെമിൻ യമാലും സംഘവും ഫൈനലിലെത്തിയത്. 10-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായി വലയിലെത്തിച്ച് ഒയാർ സബാൽ സ്പെയിനെ മുന്നിലെത്തിച്ചു. 2-ാം പകുതിയിലെ 58-ാം മിനിറ്റിൽ പെഡ്രോ പോറോ സ്പെയിനിന്റെ വിജയമുറപ്പിച്ച 2-ാം ഗോളും സ്വന്തമാക്കി. ഇതിനിടെ സ്റ്റാർ താരം ലെമിൻ യമാൽ മനോഹരമായി വല കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. സ്പെയിൻ തങ്ങളുടെ 2-ാം ലോകകിരീടമാണ് ഇനി ലക്ഷ്യമിടുന്നത്. ജൂലൈ 19 ഞായറാഴ്ച ന്യൂയോർക്ക് ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം. ഇതിഹാസ താരം ലയണൽ മെസ്സിയും വണ്ടർകിഡിലെ ലെമിൻ യമാലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആദ്യമായി നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകതയും ഈ കലാശപ്പോരിനുണ്ട്. അടുത്തത് ക്രിക്കറ്റ് വാർത്തകളാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. യു കെയിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഓൾറൌണ്ടർ അക്സർ പട്ടേലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത്. അതേസമയം ലോർഡ്സിൽ നടന്ന ചരിത്ര ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 270 റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതാ ടീം കൂറ്റൻ വിജയം ആഘോഷിച്ചു. ടെസ്റ്റിലെ നാണം കെട്ട ഈ തോൽവിക്ക് പിന്നാലെ ഇംഗ്ലണ്ട് പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ബ്രണ്ടൻ മക്കല്ലം സ്ഥാനമൊഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-8852-664.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: അസ്ഥിസംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
10: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
12: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
11: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ രോഗവ്യാപനം എങ്ങനെ മനസ്സിലാക്കാം? ഇതിനെക്കുറിച്ച് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ സംസാരിക്കുന്നത് കേൾക്കൂ.
13: സാധാരണയായി ഈ രോഗത്തെ 4 ഘട്ടങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. 1-ഉം 2-ഉം ഘട്ടങ്ങളിൽ ക്യാൻസർ ഗർഭപാത്രത്തിൽ

മാത്രമാണുള്ളത്. മൂന്നാം ഘട്ടത്തിൽ ഇത് ഗർഭപാത്രത്തിന് പുറത്തു കടക്കുകയും അടുത്തുള്ള കയലുകളെ ബാധിക്കുകയും ചെയ്യുന്നു. നാലാം ഘട്ടത്തിൽ ദൂരവ്യാപനമുണ്ടാവുകയും കരൾ, ശ്വാസകോശങ്ങൾ, മറ്റു അവയവങ്ങൾ എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. രോഗം മൂലമുള്ള മരണം പ്രധാനമായും സ്റ്റേജിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജിലുള്ളവർ 95% അഞ്ചു വർഷത്തിലധികം ജീവിച്ചിരിക്കുമ്പോൾ നാലാമത്തെ സ്റ്റേജിൽ ഇത് 17% താഴെ മാത്രമാണ്. എന്താണ് എൻഡോമെട്രിയൽ ക്യാൻസറിനുള്ള ചികിത്സ? സർജറിയിലൂടെ ഗർഭപാത്രവും അണ്ടാശയവും നീക്കം ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ചികിത്സ. ഗർഭാശയത്തിന് പുറത്ത് കടക്കാത്ത ക്യാൻസറിന് ഇത് വളരെയധികം ഫലപ്രദമാണ്. ചിലപ്പോൾ ശസ്ത്രക്രിയക്ക് പുറമെ റേഡിയേഷൻ ചികിത്സയും ആവശ്യമായി വന്നേക്കാം. ഇത് ക്യാൻസറിൻ്റെ സ്റ്റേജിനെയും മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. പ്രാദേശിക വ്യാപനമോ ദൂരവ്യാപനമോ നടന്ന അവസ്ഥയിൽ കീമോതെറാപ്പി കൂടെ ആവശ്യമായി വരാറുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കു ശേഷം കൃത്യമായ ഇടവേളകളിൽ തുടർ പരിശോധന നടത്തുന്നത് ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത മനസ്സിലാക്കുന്നതിനും ചികിത്സയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനും വളരെ അത്യാവശ്യമാണ്. ആദ്യത്തെ 2 വർഷത്തിൽ 3 മാസത്തിലൊരിക്കലും, പിന്നെ 3 വർഷത്തിൽ 6 മാസത്തിലൊരിക്കലും, പിന്നെ എല്ലാ വർഷത്തിലൊരിക്കലും പരിശോധന ആവശ്യമാണ്. ദൂരവ്യാപനം നടന്ന അവസ്ഥയിൽ ചിലപ്പോൾ ഈസ്ട്രോജൻ ഹോർമോണിനെതിരെയുള്ള ചികിത്സയും ഉപയോഗിക്കാറുണ്ട്. നൂതനമായ 2 തരം ചികിത്സാരീതികളാണ് എൻഡോമെട്രിയൽ ക്യാൻസറിൽ ഇപ്പോൾ ഉള്ളത്: ടാർഗറ്റഡ് തെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും. ചില പ്രത്യേക തരം ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ള ക്യാൻസറുകളിൽ അതിനെതിരെ മാത്രം ഫലപ്രദമായ മരുന്നുകൾ ഉപയോഗിക്കുന്ന രീതിയാണ് ടാർഗറ്റഡ് തെറാപ്പി. നമ്മുടെ പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് ക്യാൻസറിനെ ചികിത്സിക്കുന്ന രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ 2 തരം ചികിത്സാരീതികളും ഇപ്പോൾ എൻഡോമെട്രിയൽ ക്യാൻസറിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്.

0: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ.
10: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
11: ഇപ്പോൾ ചില കാർഷിക അനുബന്ധ വാർത്തകൾ ശ്രദ്ധിക്കൂ.
12: കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ബാങ്ക് ലോൺ വഴി ലഭ്യമാക്കി വായ്പകൾക്ക് പലിശയിൽ ഇളവ് നൽകുന്ന പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF എന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ 6% പലിശ നിരക്കിൽ ലോൺ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് ഒരു സംരംഭത്തിന് പരമാവധി 2 കോടി രൂപ വരെ ലഭ്യമാകും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺകൃഷി, ഹൈഡ്രോപോണിക് ഫാമിംഗ്, കൃത്യത കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപാദനം, കാർഷിക ഡ്രോണുകൾ, ഇ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല, സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം തുടങ്ങിയവയ്ക്ക് അനുവദിക്കുന്ന ലോണുകൾക്കാണ് പലിശയിൽ ഇളവ് നൽകുന്നത്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇതിനു പുറമെ കൃഷി വ്യവസായ വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി സബ്സിഡിയും ലഭ്യമാവും. കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ PM KUSUM, വ്യവസായ വാണിജ്യ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് മൂലധന നിക്ഷേപത്തിനുള്ള സബ്സിഡി, നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന ടെക്നോളജി മിഷൻ ഓൺ കോക്കനട്ട് തുടങ്ങിയ പദ്ധതികൾ AIF പദ്ധതിയുമായി ബന്ധിപ്പിക്കുമ്പോൾ പരമാവധി സബ്സിഡിക്ക് പുറമെ 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നു. ഈ പദ്ധതി 2026 സെപ്റ്റംബർ വരെയുള്ള ലോണുകൾക്കാണ് ലഭ്യമാകുന്നത്. നിലവിൽ കാർഷിക മേഖലയിൽ എടുത്തിട്ടുള്ള ലോണുകളും ഈ പദ്ധതിയിലേക്ക് മാറ്റാം. കൂടുതൽ വിവരങ്ങൾക്കും സബ്സിഡി ആനുകൂല്യത്തിനും കൃഷിഭവനുമായോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായോ ജില്ലാ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടാം. 7907430240 അല്ലെങ്കിൽ 8137008197 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ വീണ്ടും പറയാം. 7907430240 8137008197. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് നടത്തുന്ന

മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് അതായത് തേനീച്ച വളർത്തൽ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SSLCയോ തത്തുല്യമോ ആണ് യോഗ്യത. 18-30 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 30,000 രൂപയാണ് കോഴ്സ് ഫീ. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ khadi.kerala.gov.in ൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഓർക്കുക, അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9747321760.

0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
7: ആരോഗ്യം ആയുർവേദത്തിൽ, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടക്കൽ ആയുർവേദശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ.
8: ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ത്രിദോഷങ്ങളായ വാത, പിത്ത, കഫങ്ങളാണ്. ഇവയുടെ സമാവസ്ഥയാണ് ആരോഗ്യം. ത്രിദോഷങ്ങളുടെ സമതുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അനാരോഗ്യത്തിന് കാരണമാകുന്നു. പഞ്ചഭൂത ത്രിദോഷ സിദ്ധാന്ത അധിഷ്ഠിതമാണ് ആയുർവേദം. രോഗ ചികിത്സയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരാളുടെ സ്വാസ്ഥ്യ സംരക്ഷണവും. ജനങ്ങളുടെ ആരോഗ്യവും സ്വാസ്ഥ്യവും വേണ്ട രീതിയിൽ ഉണ്ടാവാനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്ന വിഭാഗമാണ് ആയുർവേദത്തിലെ സ്വസ്ഥ വൃത്തം. ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ഒന്നാണിത്. ആരോഗ്യത്തിൻ്റെ ലക്ഷണമായി ഇനി പറയുന്ന കാര്യങ്ങൾ ആയുർവേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട സമയത്ത് ആഹാരം കഴിക്കണമെന്നുള്ള തോന്നൽ, ഭക്ഷിച്ച ആഹാരത്തിൻ്റെ ശരിയായ പാകം സംഭവിക്കുക, മലമൂത്ര വിസർജനം ശരിയായ രീതിയിൽ ഉണ്ടാവുക, ശരീര ലാഘവം ഉണ്ടാവുക, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയുടെ പ്രവൃത്തികൾ കൃത്യമായി നിർവഹിക്കുക, രാത്രിയിൽ സുഖമായ ഉറക്കം ഉണ്ടാവുക, രാവിലെ ക്ഷീണമില്ലാതെ ഉണരുകയും ചെയ്യുക, ശരീരബലം, നിറം, ആയുർദൈർഘ്യം എന്നിവ ഉണ്ടായിരിക്കുക, മനസ്സിന് സൗമ്യത ഉണ്ടാവുക, ശരിയായ വിശപ്പുണ്ടാവുക. ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ ആരോഗ്യവാനിൽ ഉണ്ടാവുന്നതാണ്. ഇവയ്ക്ക് വിപരീതമായി കാണുന്നവ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. സ്വസ്ഥവൃത്തത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ദിനചര്യയും ഋതുചര്യയും. രാവിലെ ഉറക്കം എണീറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ എന്തെല്ലാം ചെയ്യണം എന്നത് ദിനചര്യയും, ഓരോ കാലാവസ്ഥയിലും ശീലിക്കേണ്ട ആഹാരവിഹാരങ്ങളെ ഋതുചര്യ എന്നും പറയാം. ഒരു കാലാവസ്ഥ മാറി അടുത്ത കാലാവസ്ഥ വരുന്ന നേരത്താണ് രോഗങ്ങൾ ബാധിക്കാൻ ഏറെ സാധ്യത ഉള്ളത്. ഓരോ ഋതുവിനും അനുസരിച്ചുള്ള ജീവിത രീതി സ്വീകരിച്ചാൽ ഋതുഭേദം കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാം. ദക്ഷിണായന കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശരീരബലം നേടാനാണ് ആയുർവേദം ഉപദേശിക്കുന്നത്. വേനൽക്കാലത്ത് ശരീരബലം ക്ഷയിച്ചിരിക്കുന്നതായി കാണാം. വർഷകാലത്ത്

വാതദോഷം പിത്തകഫങ്ങളോടൊപ്പം ചേർന്ന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് കർക്കിടക മാസത്തിൽ മഴക്കാലത്ത് ശരീരബലം ഉണ്ടാവാൻ ആയുർവേദ ചികിത്സകൾ പ്രത്യേകം ചെയ്യണമെന്ന് പറയുന്നത്.

0: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: ഫോക്സ്വാഗൻ പർച്ചേസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
0: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
4: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
0: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: നമ്മുടെ ശരിയും തെറ്റും മനസ്സിലാക്കാൻ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ മതി. നാം ഇടപെടുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് നല്ല ബോധം വേണം. സജ്ജനങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കെ വിഷ്ണുനാരായണൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
6: ഗുണായന്തേ ദോഷാഹ സുജനവദനേ ദുർജനമുഖേ ഗുണാഹ ദോഷായന്തേ കിമിതി ജഗദം വിസ്മയപദം തഥാ ജീമൂദോയം ലവണജലതേർ വാരി മധുരം ഫണി പീത്വാ ക്ഷീരം വമതി ഗരളം ദുസ്സഹതരം. സുജനവദനേ ദോഷാഹ ഗുണായന്തേ, സുജനങ്ങളുടെ വദനത്തിൽ നിന്ന് വരുന്ന ദോഷാഹ ദോഷങ്ങൾ ഗുണായന്തേ ഗുണങ്ങളായി വരുന്നു. ദുർജനമുഖേ ദുർജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഗുണാഹ ഗുണങ്ങൾ ദോഷായന്തേ ദോഷങ്ങളായി ഭവിക്കുന്നു. ഇതി എന്നത് ജഗദാം ലോകത്തിൽ കിം വിസ്മയപദം വിസ്മയമല്ലേ. യഥാ അയം ജീമൂതഹ മേഘങ്ങൾ ജവണജലതേ വാരി ഉപ്പുവെള്ളം കലർന്ന സമുദ്രത്തിലെ ജലം കഴിച്ചിട്ട് നൽകുന്നത് ശുദ്ധജലമാകുന്നു. മധുരം പണി മധുരമുള്ള പാല് ക്ഷീരം പീത്വ കഴിക്കുന്ന സർപ്പം ദുസ്സഹതരം ഏറ്റവും ദുസ്സഹമായ ഗരളം വിഷം വമതി വമിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ശരിയും തെറ്റും തിരിച്ചറിയാൻ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അത് മനസ്സിലാക്കി നാം ജീവിതത്തിൽ മുന്നേറണം എന്ന് വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. സജ്ജനങ്ങളും ദുർജനങ്ങളും ചേർന്നതാണ് സമൂഹം. മനസ്സുകൊണ്ടും അതുവഴി വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ആരെയും ദ്രോഹിക്കാനും വിദ്വേഷിക്കാനും കഴിയാത്ത ശത്രുവിനു പോലും ആപത്തുണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്നവരാണ് സജ്ജനങ്ങൾ. എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം, ഇകഴ്ത്തിക്കാട്ടാം, മുറിപ്പെടുത്താം, പകരം ചോദിക്കാം എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥമതികളായ മനുഷ്യരെയാണ് നാം ദുർജനങ്ങൾ എന്ന് പറയുന്നത്. സജ്ജനങ്ങൾ പറയുന്ന കാര്യം പ്രത്യക്ഷത്തിൽ ദോഷമാണെങ്കിലും അത് പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ കേൾക്കുന്നയാൾക്ക് അത് ഗുണമായി രൂപാന്തരപ്പെടുന്നു. ഒരുപക്ഷെ ഉപദേശശുദ്ധി തന്നെയാകാം അതിനു കാരണം. എന്നാൽ ദുർജനങ്ങളുടെ കാര്യം ഇതിന് വിപരീതമാണ്. നല്ല കാര്യമാണ് പറഞ്ഞതെങ്കിലും അവ ദോഷമായി മാറുന്നതാണ് നാം കണ്ടുവരുന്നത്. ഒരുപക്ഷേ അത് അവസരത്തിനൊത്തുള്ള ഉപദേശമല്ലാത്തതാകാം കാരണം. സജ്ജനങ്ങളുടെ കാര്യത്തിൽ സ്ഥാനവും സന്ദർഭവും നോക്കി ഉപദേശിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നതാകാം കാരണം. പറഞ്ഞു വന്നത്, സജ്ജനങ്ങൾ ദോഷമാണ് ഉപദേശിക്കുന്നതെങ്കിലും അത് ഗുണമായി വരുന്നു. ഉദാഹരണത്തിനായി, സമുദ്രത്തിലെ ജലം ഉപ്പ് നിറഞ്ഞതാണല്ലോ. ഉപ്പുജലം സ്വീകരിക്കുന്ന മേഘം നമുക്ക് നൽകുന്നത് ഉപ്പുജലമല്ല, അവയെ ശുദ്ധീകരിച്ച് നല്ല ജലമാക്കിയിട്ടാണ് നൽകുന്നത്. അശുദ്ധമായ ജലം സ്വീകരിക്കുന്ന മേഘം നമുക്ക് നൽകുന്നത് ശുദ്ധജലമാണല്ലോ. ഇവിടെ മേഘത്തെ സജ്ജനങ്ങളോട് ഉപമിക്കുകയാണ് കവി. എന്നാൽ ദുർജനങ്ങൾ സർപ്പത്തെപ്പോലെയാണ്. അവരുടെ ഉപദേശം ദോഷമേ ചെയ്യൂ. ശുദ്ധമായ പാല് കുടിച്ചാലും പാമ്പിന് അതിൻ്റെ ഗുണം കാണുകയില്ല എന്ന് മാത്രമല്ല, അത് വിഷവർദ്ധനവിന് കാരണമായി തീരുകയും ചെയ്യും. അതുപോലെയാണ് ദുർജനങ്ങളുടെ കാര്യവും. നാം ഇടപെടുന്ന ആളുകളെക്കുറിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് സജ്ജനങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ്

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്

അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം അതൊട്ടേറെ ആപത്തുകൾ വരുത്തിവെക്കുമെന്നതിന് സംശയമില്ല. പാമ്പിനു പാൽ കൊടുത്തതുപോലെ എന്ന പഴമൊഴി ഓർക്കുന്നത് നന്ന്.

പ്രിയമുള്ളവരെ, നാല് മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനായിരുന്നു ഷാജി ജോസഫ്. വീണ്ടും കാണാൻ എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ബൈ ബൈ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
1: പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ആഭ്യന്തര വിമാന സർവീസുമായി ബന്ധപ്പെട്ട ഉഡാൻ പദ്ധതിയുടെ അടുത്തഘട്ടത്തിൽ 120 ഇടങ്ങളിലേക്ക് കൂടി സേവനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായതായി മന്ത്രി ടി സിദ്ദിഖ്. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വൻ വിജയമാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പദ്ധതിയിലൂടെ KSRTC ഒരു മാസം 60 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും മന്ത്രി. സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ടിക്കറ്റ് പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റ് വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് വില. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. വനസംരക്ഷണത്തിന്റെ ഭാഗമായി വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി ഷിബു ബേബി ജോൺ. കുടിവെള്ളം ചില്ലുകുപ്പികളിൽ നൽകാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട പെരുമ്പാവൂർ പരിയത്തുകാവിലെ 7 കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. നിലവിൽ 24,427 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോ

0: ഒട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നു. ISROയും ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും സംയുക്തമായാണ് പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16707 മംഗലൂർ തിരുനെൽവേലി എക്സ്പ്രസ് 5:19. ട്രെയിൻ നമ്പർ 22150 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 6:42 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: കോഴിക്കോട് സർക്കാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 സ്പെഷ്യാലിറ്റി ഒപികൾ കൂടി ആരംഭിച്ചു. വയോജനാരോഗ്യം, ലഹരി വിമുക്തി, മാനസികാരോഗ്യ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള സൈക്കാട്രി ഒപി എന്നിവയാണ് പുതുതായി ആരംഭിച്ചത്. വയോജനങ്ങളിലെ സന്ധിവേദന, നടുവേദന, ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, ദീർഘകാല ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് സമഗ്ര ചികിത്സയും തുടർ പരിചരണവും വയോജന ഒപിയിൽ ലഭിക്കും. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരുടെ വിലയിരുത്തൽ, വ്യക്തിഗത ചികിത്സാ പദ്ധതി, കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ സൈക്കാട്രി ഒപിയിൽ ലഭ്യമാകും. ലഹരി വിമുക്തി ഒപിയിൽ ചികിത്സയ്ക്കൊപ്പം കൌൺസിലിംഗ്, ജീവിതശൈലി മാറ്റത്തിനുള്ള പിന്തുണ, തുടർ ചികിത്സ എന്നിവയും ലഭിക്കും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഒപി സേവനങ്ങൾ ലഭിക്കുക. പാലക്കാട് ജില്ലയിലെ ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾക്കും മേഖലാ സമിതി കൺവീനർക്കുമായുള്ള സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് നിർവഹിച്ചു. സമാപിച്ചു.
2: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: അഭീത കാപ്സിന്റെ ഹേഥേ ഹിന്ദി പാട്ട്. അധ്യാപിക ഥേ അനുപം രശ്മി. ഛാത്രായേം ഥി തന്മയ പിള്ളൈ ഓർ മുസ്കാൻ ജിഷാർ. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പാട്ട് യഹി സമാപ്ത ഹോതാ ഹേ. നമസ്കാർ.
1: പിഎം കിസാൻ പദ്ധതിയിൽ എങ്ങനെ ചേരാം? വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ CSC വഴി അപേക്ഷിക്കാം. അല്ലെങ്കിൽ പിഎം കിസാൻ വെബ്സൈറ്റിലെ ഫാർമേഴ്സ് കോർണർ ഉപയോഗിച്ച് സ്വയം രജിസ്റ്റർ ചെയ്യാം. ഭൂമിയുടെ രേഖകൾ, ആധാർ കാർഡ്, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന രേഖകൾ.
2: ആകാശവാണി
3: തുടിതാളം പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് കടുത്തുരുത്തി OR ശ്രീകുമാറും സംഘവും.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി പി സുശീല പാടിയത് ചിത്രം അവൾ നിരപരാധി.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിദ്യാലയമുറ്റങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിത വഴി തെളിക്കുന്ന പ്രധാന ഇടം. സ്വഭാവ രൂപീകരണവും അറിവും ശീലങ്ങളും പെരുമാറ്റ രീതികളും തുടങ്ങി വ്യക്തിഗത ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് നേടുന്നതിൽ പലതും ഉന്നത വിജയത്തിന്റെ പഥങ്ങൾ വരെ എത്തുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ കൃഷി പഠനത്തോടൊപ്പം കൂട്ടിയപ്പോൾ ആ ശീലം വിദ്യാലയങ്ങൾ വിട്ട് വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോഴും മിക്ക വിദ്യാർത്ഥികളും ഒപ്പം കൂട്ടുകയും അത് ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്തു പോരുന്ന കാഴ്ചകൾ ഇന്ന് ഏറെ സന്തോഷം ജനിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച കാർഷിക വിജയത്തിന്റെ പിന്തുടർച്ചയിൽ ഇത് വിഷരഹിതമായ ഫലവർഗ്ഗങ്ങൾ കൂടി കൃഷി ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതിക്ക് സംസ്ഥാന കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫലപോഷക തോട്ടങ്ങൾ ആരംഭിക്കുന്ന കനിപ്പന്തൽ എന്ന പുതിയ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്.

കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി ആർ കെ വി വൈ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാലയങ്ങളിൽ കനിപ്പന്തൽ നടപ്പിലാക്കുന്നത്.

കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് നാളെ വയനാട്ടിൽ തുടക്കം കുറിക്കുകയാണ്. SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ TC സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും.

0: ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്ന് കേരളത്തിലുടനീളം രാഷ്ട്രീയ കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ട പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കനിപ്പന്തൽ എന്നാണ് ഇതിന് പേര്. 4500 വരുന്ന യൂണിറ്റുകളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കൃഷി വകുപ്പ്. സർക്കാരിന്റെ 100-ദിന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി 17-ാം തീയതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിടുതൽ പ്രഖ്യാപിക്കേണ്ട മേഖലകളോട് നോ കോംപ്രമൈസ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കാനുമുള്ള വലിയ ഒരു മൂവ്മെന്റാണ് കനിപ്പന്തൽ എന്ന ഈ മനോഹരമായിട്ടുള്ള പദ്ധതി. ഈ പദ്ധതി പൂർണ്ണ വിജയമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും PTAയും ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
0: സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലുള്ള അനാരോഗ്യ ശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
2: കാർഷിക കേരളത്തെ സംബന്ധിച്ച് വളരെ സമഗ്രതയുള്ള, ദൂര കാഴ്ചയുള്ള, ദിശാബോധമുള്ള ഒരു പുതിയ പദ്ധതിക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് രൂപകൽപ്പന ചെയ്തത് നാളെ പ്രവൃത്തിപഥത്തിൽ എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ഒരു നല്ല വാർത്തയാണ്.
0: പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.
2: അതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിദ്യാർത്ഥികൾ മണ്ണിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു അവസരം കൂടി ഇതിലേക്കുണ്ടാകുന്നു. മണ്ണിന്റെ നന്മയെ തൊട്ടറിയുവാൻ വിദ്യാർത്ഥികളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെയും ഒക്കെ കൂട്ടായ ഒരു പ്രയത്നം, ഒരു ഇടപെടൽ കൃഷിയുടെ മേഖലയിൽ ഇതിലൂടെ കൈവരുന്നു എന്നത് സുപ്രധാനമായ കാര്യമാണ്. കൃഷിയിൽ നിന്ന് അകന്നുപോകുന്ന ഒരു തലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതിന് ഏറ്റവും നന്മയുള്ള ഒരു പദ്ധതിയായി ഇത് മാറട്ടെ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ് ഈ പദ്ധതിക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു നൂതനമായ പദ്ധതി കനിപ്പന്തൽ എന്ന പേരിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പച്ചപ്പിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുറക്കുകയാണ്.

0: നാനാജാതി പച്ചക്കറി വിളകൾ നമ്മളുടെ വിദ്യാലയ മുറ്റത്ത് വിളയുന്നു. ഒപ്പം വളരെ സ്വാദിഷ്ടമായ പോഷകസമ്പുഷ്ടമായ നാനാജാതി ഫലവർഗ്ഗങ്ങളും വിദ്യാലയ വളപ്പുകളിൽ വിളയിച്ചെടുക്കുന്ന ഒരു കർമ്മ പദ്ധതി. വളരെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആരംഭിക്കുമ്പോൾ അത് ഏറെ ശുഭോദർക്കമായ ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച്. ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ കേരളത്തിൻ്റെ വയൽനാടായ വയനാട്ടിലെ കൽപ്പറ്റയിൽ നടക്കുകയാണ്. കൃഷിവകുപ്പിൻ്റെ ഈ വലിയൊരു പദ്ധതി ആരംഭിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് കാണേണ്ടത്. കുറേ ഫലങ്ങൾ വിളയിച്ചെടുക്കുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നു എന്നതിനപ്പുറം നമ്മളുടെ കുട്ടികൾ, പുതിയ തലമുറ നഗ്നപാദരായി മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ മണ്ണിലേക്ക് ഇറങ്ങുന്നു. മണ്ണ് അമ്മയാണെന്ന വലിയൊരു തിരിച്ചറിവ് കുട്ടികളുടെ മനസ്സിൽ, നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഏറ്റവും വലിയ അക്ഷയ ഖനിയായ മണ്ണിലേക്കാണ് കുട്ടികൾ ഇറങ്ങുന്നത്. തന്നെയുമല്ല, പുസ്തകത്തിനപ്പുറത്ത് അതിൻ്റെ പ്രയോഗ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ. മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ, മണ്ണിൽ വിളകൾ നട്ടു നനച്ച് വളർത്തുമ്പോൾ അവർ അറിയുന്നതും അറിയാതെ അവരിലേക്ക് സന്നിവേശിക്കുന്നതും. അധ്വാനത്തിൻ്റെയും കൃഷിയുടെയും മഹത്വമാണ് നാളെയുടെ പ്രതീക്ഷയായ ബാല്യത്തിന് അനുഭവവേദ്യമാകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അറിയാതെ ഇതിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയമേവ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം ഡി. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ജീവകം ഡി ഏറ്റവും അധികം വില കൊടുത്ത് വാങ്ങുന്നു നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. എന്തുകൊണ്ടാണ്? മുതിർന്നവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല, അവർ വെയിൽ എന്തെന്നറിയുന്നില്ല, പ്രകൃതിയെ മനസ്സിലാക്കുന്നില്ല, പ്രകൃതിയുടെ നന്മയെ തൊട്ടറിയുന്നില്ല. ഇവിടെ കുട്ടികൾ മണ്ണിലിറങ്ങി അധ്വാനിക്കുകയാണ്. അവർ നട്ടു നനച്ച് വളർത്തുന്ന ഈ പച്ചക്കറികൾക്ക് പന്തലിടുമ്പോൾ, അതിന് വളമിടുമ്പോൾ, അതിന് വെള്ളം നനയ്ക്കുമ്പോൾ, ഇങ്ങനെ അവരുടെ ഒരു ആത്മസ്പർശം ഈ കാർഷിക വിളകളുമായി മണ്ണുമായി ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അധ്വാനം എന്താണ്, അതിൻ്റെ വില എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയാതെ ഒരു ബോധ്യപ്പെടൽ കൂടി അവിടെ ഉണ്ടാകുന്നു. പ്രകൃതിയോട് സന്നിവേശിക്കുമ്പോൾ പ്രകൃതി സമ്മാനിക്കുന്ന ജീവകം ഡി അവർക്ക് സ്വാഭാവികതയോടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരവസരം ഉണ്ടാവുകയാണ്. പിന്നെ നാം കഴിക്കുന്ന, നമ്മുടെ തീന്മേശയിലെത്തുന്ന ഭക്ഷണം ഒരു വ്യാവസായിക ഉൽപ്പന്നമല്ല. നാം കഴിക്കുന്ന അരിയാകട്ടെ, പച്ചക്കറികളാകട്ടെ, പഴങ്ങളാകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ പേരറിയാത്ത ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ സത്ഫലമാണത് എന്നുകൂടി കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഇതിലൂടെ ഉണ്ടാകുന്നു. ഇതിലെല്ലാം ഉപരി ശരിക്കും പറഞ്ഞാൽ ഈ പച്ചപ്പിനിടയിൽ നമ്മളുടെ കുട്ടികൾ നിൽക്കുമ്പോൾ അവരിലെ നന്മയുണരുകയാണ്. ഇപ്പോൾ തൂഫാൻ പോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇതുപോലെയുള്ള അഥമ വാസനകളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണമെങ്കിൽ കർമ്മശുദ്ധിയുള്ള മറ്റു കർമ്മപദങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. കൃഷിയുമായി ചേർന്ന് നിൽക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, അവരുടെ മനസ്സിനെ ഹരിതാഭമാക്കുന്ന, അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവർക്ക് പുതിയ പ്രകൃതി അറിവുകൾ സമ്മാനിക്കുന്ന ഒന്നായി കൂടി ഈ കനിപ്പന്തൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നല്ല തുടക്കമാകട്ടെ. കാരണം കൃഷിയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുകവന്നീ പന്തങ്ങൾ എന്ന് കവി പറഞ്ഞതുപോലെ, ഇവിടെ ഈ നന്മയുടെ പന്തങ്ങൾ, ഉൽപ്പാദനക്ഷമതയുടെ പന്തങ്ങൾ, വലിയ പ്രത്യാശയേകുന്ന കൃഷിയുടെ നന്മയുടെ പന്തങ്ങൾ കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് കുട്ടികളിലൂടെ കൃഷിയിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ, അവരുടെ മനസ്സിൽ നന്മയുടെ വലിയ നാമ്പുകൾ മുളപൊട്ടുവാൻ ഇത് അവസരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വർത്തമാനകാല കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ദിശാബോധമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ പൊതുസമൂഹമാകെ ഇതിനോട് ചേർന്ന് നിൽക്കണം, ഇത് ഏറ്റെടുക്കണം. ഒരുപക്ഷെ കേരളം കാഴ്ചവെച്ച സാക്ഷരതാ യജ്ഞം പോലെ ഒരു വലിയ കൃഷിയുടെ യജ്ഞമായി, ഒരു യാഗമായി കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ കൃഷിയെ മാറ്റിയെടുക്കുവാൻ നമുക്കൊന്നു ചേരണം എന്നാണ് വളരെ വിനയപൂർവ്വം ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിന് അപ്പുറത്ത് ഇതൊരു നന്മ പാഠമാണ്, കേരളം മുന്നോട്ട് വയ്ക്കുന്ന നല്ല പാഠമാണ്.
1: കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സമീകൃതമായ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുന്നതിലൂടെ കുട്ടികളിൽ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി സഹായകമാകും.

ചടങ്ങിൽ MLA മാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, VFPCK പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കളിമുറ്റങ്ങളിൽ കനിപ്പന്തൽ. വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന ഫലപോഷക തോട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം

0: PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6:05 4:55. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി. ദി ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan has said that India has recorded a production of 376 million tons of food grains and 377 million tons of horticultural produce this year, despite challenges like climate change. Addressing a press conference in New Delhi, Mr. Chauhan said that the scientists are now going directly into the fields to work alongside the farmers. He highlighted that under Khet Bachao Abhiyan, 1,657 scientific teams reached out to 728 districts, specifically those likely to be affected by El Nino, and engaged with around 1 crore farmers. India has crossed the 1 billion mark in social protection coverage in a social media post. Union Labour and Employment Minister Dr. Mansukh Mandaviya said that India's social protection coverage has expanded from 19% in 2015 to 68.4% in 2026, bringing more than 100 crore citizens under the umbrella of social protection framework. He said this reflects the Narendra Modi government's commitment to Sabka Saath, Sabka Vikas. National Security Advisor Ajit Doval has underscored the need for closer regional cooperation to tackle evolving security challenges amid global geopolitical conflicts. He said BIMSTEC member states need to work together and take decisive actions for their mutual benefit. Mr. Doval was speaking at the 5th meeting of the BIMSTEC National Security Chiefs in New Delhi today.
4: BIMSTEC's long-standing goals of regional security, connectivity, capacity building and economic security should continue to drive our collective efforts. For India, BIMSTEC represents our vision of neighborhood first, our commitment to Act East policy and the Mahasagar vision, which stands for mutual and holistic advancement for security and growth across regions.
3: Prime Minister Narendra Modi will flag off India's first hydrogen train between Jind and Sonepat at Jind railway station tomorrow during his visit to Haryana. Designed, engineered and integrated in India, the train has been developed using indigenous technology, reflecting the country's growing capabilities in advanced railway.

0: engineering. The launch marks a significant milestone in the country's transition towards clean and sustainable mobility in the railway sector. The sacred city of Puri in Orissa is immersed in an ocean of devotion as the world-renowned Rath Yatra of Lord Jagannath is progressing with immense religious fervor. The ceremonial pulling of the three majestic chariots of Lord Jagannath, Lord Balbhadra and Devi Subhadra commenced this afternoon following the completion of the sacred Pahani Bije and Chera Pahana rituals. Lakhs of devotees are participating in the pulling of the colossal wooden chariots along the Borodonda towards the Sri Gundicha temple, revered as the maternal aunt's abode of the sibling deities. Meanwhile, one devotee lost his life and several others sustained injuries in a stampede during the Rath Yatra. The injured were immediately evacuated by emergency response teams and shifted to nearby hospitals. The district administration, police and fire services swiftly launched rescue and crowd management operations to restore normalcy. The enforcement director today conducted search operations at 13 premises in connection with a case relating to an alleged terror funding and illegal infiltration network. The premises include Kolkata, North and South Chobish Parganas and Murshidabad in West Bengal, Ballabgarh at Faridabad in Haryana, Devbandh in Saharanpur, Uttar Pradesh, Delhi and other places. The case originates from an FIR registered by the UP ATS against organized syndicate allegedly involved in facilitating illegal infiltration of Rohingya and Bangladeshi nationals into India, arranging forged Indian identity documents and aiding their rehabilitation in various parts of the country. In men's cricket, India were 44 for no loss in 7.3 overs against host England in the second one-day international of the three-match series in Cardiff when reports last came in. Earlier, England won the toss and opted to field. In badminton, two-time Olympic medalist PV Sindhu outclassed world number 5 Han Yui of China to storm into the quarterfinals of Japan Open in Tokyo today. She will next face Nozomi Okuhara of Japan tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ കാസർഗോഡ് പറഞ്ഞു. പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. കാസർഗോഡ് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ ആദ്യത്തെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൌഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കുന്നതിനും നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കും. സംസ്ഥാനത്ത് 100 ദിവസത്തിനകം 5,000 പട്ടയങ്ങൾ നൽകുമെന്നും ഭൂമിയുടെ ഫെയർ വാല്യൂവിന്റെ കാര്യത്തിൽ ഏകീകരണം ഉണ്ടാകുമെന്നും ഫെയർ വാല്യൂ വിഷയത്തിൽ അപാകതകൾ പരിഹരിക്കുന്ന പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. നിലവിൽ 7 ആരോഗ്യ കേന്ദ്രങ്ങൾ NQAS നിലവാരത്തിലുള്ളതാണ്. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി ഫണ്ട് ലഭിച്ചതിനെ തുടർന്ന് അതിനായുള്ള പ്രവർത്തനം നടന്നുവരികയാണ്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ നടപ്പു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ. പട്ടികവർഗ ഉന്നതിയിലും ക്യാമ്പുകൾ നടത്തണം. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പോഷകാഹാര വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കണം. ടിബി രോഗികളെ കണ്ടെത്തുന്നതിൽ 90% സക്സസ് റേറ്റ് ആണ് നിലവിലുള്ളത്. പ്രവർത്തനം കാര്യക്ഷമമാക്കി മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ടിബി മുക്തമാക്കാൻ സാധിക്കണമെന്നും കലക്ടർ പറഞ്ഞു. ഭാരത് സെൻസസ് 2027 ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വീട് സന്ദർശനം പുരോഗമിക്കുന്നു. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണവും പട്ടിക തയ്യാറാക്കലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. സെൻസസ് പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുന്നതിന്

0: ആയി ജില്ലയെ 2516 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകെ 2509 എന്യൂമറേറ്റർമാരും 366 സൂപ്പർവൈസർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സാങ്കേതിക സഹായത്തിന് 9 ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുമുണ്ട്. 40 ഫീൽഡ് ട്രെയിനേഴ്സും 7 സെൻസസ് ചാർജ് ഓഫീസർമാരും സെൻസസ് പ്രവർത്തനങ്ങൾക്കായി ജില്ലയിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ സൌജന്യ യാത്ര സർക്കാരിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ച് പരിഹരിക്കും. KSRTCയുടെ കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പോയിലും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച് ഉത്തരവായിട്ടുണ്ട്. കമ്മിറ്റിയുടെ ചുമതല MLAക്ക് നൽകും. മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളും ഇതിൽ അംഗമാകുമെന്നും ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും വരുമെന്നും മന്ത്രി പറഞ്ഞു. കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയും മന്ത്രി സന്ദർശിച്ചു. കാഞ്ഞങ്ങാട് സബ് ഡിപ്പോയിൽ നിന്ന് ദീർഘദൂര സർവീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഡിപ്പോ നേരിടുന്ന പരിമിതികളും മന്ത്രി ചോദിച്ചറിഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീർ കാലത്തിനതീതമായി ജീവിച്ച മാനുഷിക മൂല്യമുള്ള വ്യക്തിയായിരുന്നുവെന്നും ബഷീറിനെ പോലെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് അനുഭവ സമ്പത്ത് നേടിയ ഒരു എഴുത്തുകാരൻ വേറെയില്ലെന്നും പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ പറഞ്ഞു. ബഷീർ കഥകളിലെ അടിസ്ഥാന പ്രമേയം സ്നേഹവും സ്വാതന്ത്ര്യവുമാണ്. ബ്രിട്ടീഷുകാരുടെ നീച ഭരണവും ജാതി വ്യവസ്ഥയും നിലനിന്നിരുന്ന സമൂഹത്തിൽ ബദൽ മനുഷ്യസങ്കല്പം കൊണ്ടുവരാൻ ബഷീറിന് സാധിച്ചു. എഴുത്തുകാരൻ പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന ആളല്ലെന്നും ചുറ്റുപാടുമുള്ള ജീവിതം കൂടി നന്നായി വായിക്കുന്ന ആളാകണമെന്നും കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ചെറുകഥാ പുരസ്കാരം KV അർജുന് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര ദാനവും നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റും 48 സെക്കൻഡും.

ശ്രോതാക്കൾ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം, ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 8:15 ഇന്ന് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നടന്ന രഥയാത്രയുടെ റിപ്പോർട്ട്. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഹിന്ദി വ്യാകരണം, വർണ്ണ ശബ്ദ് അവതരിപ്പിക്കുന്നത് ജാസ്മിൻ എസ്. 9:30 നാടകം കേൾക്കാം. ശിശിരത്തിന് ശേഷം രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം TV അശ്വതി, തുടർന്ന് നാടകഗാനങ്ങൾ.

നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത, ആലാപനം അജയൻ പി ജയരാജ്. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം ഒന്നാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം എം എസ് സുബലക്ഷ്മി പാടിയത്. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 81-ാം ഭാഗം.

നാളെ രാവിലെ 9:15 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം, 10 റേഡിയോ ഹെൽത്ത്, 10:15 രാഗാമൃതം. കിളിമാനൂർ പി ആർ അജി പാടുന്ന കൃതികൾ, സരസ്വതി മൂർത്തി വയലിൻ, ജിഷ്ണു ആർ വർമ്മ മൃദംഗം. തുടർന്ന് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. 12 മാപ്പിളപ്പാട്ടുകൾ, സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, ഐവർകാല സുരേഷ് കുമാർ പാടിയത്.

രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 5 മണിക്ക് അധ്യാത്മ രാമായണ പാരായണം 1-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ താമരയും ആമ്പലും, സൌന്ദര്യത്തിൽ നിന്ന് സംരംഭത്തിലേക്ക് സിംല സജീറുമായി അഭിമുഖം. 7:35 യുവവാണി റേഡിയോ ഗൈഡ് ഭൂമിയുടെ ഘടനകൾ, അധ്യാപകനായ ജിതിൻ സംസാരിക്കുന്നു. 8 മണിക്ക് സാഹിത്യവേദിയിൽ പി ശിവപ്രസാദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ഭൗമവേദാന്തം, പൊന്നാനിപ്പുഴയോരം. രമണിയമ്മ എഴുതി അവതരിപ്പിക്കുന്ന കഥ പകിട. തുടർന്ന് വിൽസൺ നെയ്യാർഡാം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊന്നുവടികൾ എന്നിവ കേൾക്കാം. 9:15 വിദ്യാഭ്യാസ രംഗം, പ്ലസ് വണ്ണിലേക്ക് പരമ്പര 3-ാം ഭാഗം, ഫിസിക്സ് അവതരിപ്പിക്കുന്നത് കൃഷ്ണ കിഷോർ. 9:30 ഇംഗ്ലീഷ് പരിപാടി ഗെറ്റ് യുവർ കരിയർ ബ്ലൂ പ്രിന്റ്, ഡോക്ടർ കല്യാണി വലത്ത് സംസാരിക്കുന്നു. 10 മണിക്ക് ലയവിന്യാസം, ആലപ്പുഴ എസ് വിജയകുമാർ തവലിൽ വായിച്ചത്. തുടർന്ന് മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിൽ അവതരിപ്പിച്ച കൃതികൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. വൈശ്വിക ഭൂരാജനൈതിക സംഘർഷാവധൌ സുരക്ഷാ ആർത്ഥിക സങ്കടം സമ്മുഖീകരണായ ബിംസ്റ്റെക് സദസ്യ രാഷ്ട്രേഷു ദൃഢ ക്ഷേത്രീയ സഹയോഗസ്യ ഭാരതേന മഹതി അനിവാര്യത പ്രഖ്യാപിത. യത്ര സീമാഹ ന കേവലം സുരക്ഷിതാഹ അപിതു സുസമ്പർക്കയുതാഹ സ്യുഹു തത്ര വികാസഹ രാഷ്ട്രീയ സുരക്ഷാ ച ഏകേന ഏവ മാർഗേണ പ്രവർദ്ധതെ ഇതി രക്ഷാമന്ത്രീ രാജ്നാഥ് സിംഹഃ സപ്രശ്രയം അവോചത്. നവമ കക്ഷായാം തൃതീയ ഭാഷാ നിയമസ്യ പ്രവർദ്ധനേന ഛാത്രേഷു മാനസോദ്വേഗം വിലോക്യ പഞ്ചമ ഷഷ്ഠ കക്ഷയോഃ ഏവ തസ്യ സമാവേശായ സർവോച്ച ന്യായാലയസ്യ ശ്ലാഘനീയോ പരാമർശഃ. പുണ്യഭൂമൌ പുര്യാം സുദൃഢ സുരക്ഷാ വലയെ വൈദിക മന്ത്രോദ്ഘോഷൈഃ സഹ ശ്രീ ജഗന്നാഥ രഥയാത്രായാഃ മംഗളമയഃ ശുഭാരംഭഃ. അപി ച ഭാരത ഇംഗ്ലണ്ട് ദേശയോർമധ്യേ ദ്വിതീയ ഏകദിവസീയ സ്പർധ അദ്യ സാമ്പ്രതം കാർഡിഫ് നഗരെ ജായമാന വർത്തതെ. അഥ വാർത്താഹ വിസ്തരേണ. ഭാരതസ്യ രാഷ്ട്രീയ സുരക്ഷാ പരാമർശകഃ അജിത് ഡോഭാലഃ വൈശ്വിക ഭൂരാജനൈതിക സംഘർഷാവധൌ സുരക്ഷാ സമഹ്വാനാനാം സമ്മുഖീകരണായ ദൃഢ ക്ഷേത്രീയ സഹയോഗസ്യ അനിവാര്യതാം പ്രത്യപാദയത്. തേന സബലം പ്രോദീരിതം യത് ബിംസ്റ്റെക് സദസ്യ രാഷ്ട്രൈഃ പരസ്പര കല്യാണായ ഏകീഭൂയ സങ്കല്പാഃ കരണീയാഃ. സഹ അദ്യ നവദെഹല്യാം സമുപസ്ഥിതാനാം ബിംസ്റ്റെക് ദേശാനാം രാഷ്ട്രീയ സുരക്ഷാ പ്രമുഖാണാം പഞ്ചമം സമ്മേളനം സംബോധയനാസീത്. ശ്രീ ഡോഭാലേന സ്പഷ്ടീകൃതം യത് സമ്പ്രതി സമഗ്രം ജഗത് വിവിധ സംഘർഷൈഃ ഭൂരാജനൈതിക അനിശ്ചിതതാഭിഃ ച ഗ്രസിതം വർത്തതെ. തേന വൈശ്വിക ആപൂർത്തി ശൃംഖലാസു വിഘ്ന നിവാരണായ ആർത്ഥിക ആഹ്വാനാനാം നിരാകരണാർത്ഥം ച ബിംസ്റ്റെക്

0: വാസിഭ്യഃ ഹാർദാൻ ശുഭാശയാൻ പ്രകടിതവന്തഃ. ദെഹലി ഉച്ചന്യായാലയഃ അദ്യ മാനവ ജീവനം അത്യന്തം അമൂല്യം വർത്തതേ ഇതി തഥ്യം സവിശേഷം പ്രതിപാദ്യ സാമാജിക കാര്യകർത്തുഃ സോനം വാങ്ചുകസ്യ സ്വാസ്ഥ്യസ്യ പ്രതിദിനം സൂക്ഷ്മ നിരീക്ഷണം വിധാതും സംബദ്ധ അധികാരിണഃ സമാദിശത്. ശ്രീ വാങ്ചുക സമ്പ്രതി നവദെഹല്യാഹ ജന്തർമന്തർ പ്രാങ്കണേ അനിശ്ചിത കാലം യാവത് അനശനേ നിരതോ വർത്തതേ. മുഖ്യ ന്യായാധീശസ്യ ഡി കെ ഉപാധ്യായസ്യ അഥ ന്യായാധീശസ്യ തേജസ് കാര്യ ഇത്യസ്യ ഖണ്ഡപീഠാഭ്യാം ദൃഢം വ്യാഹൃതം യത് പ്രശാസനീയ ചികിത്സകൈഃ ശ്രീ വാങ്ചുകസ്യ സ്വാസ്ഥ്യ സ്ഥിതേഃ നിയമിതരൂപേണ പരീക്ഷണം കരണീയം. കേന്ദ്ര പ്രശാസനസ്യ ദെഹലി പ്രശാസനസ്യ ച പക്ഷതഃ ഉപസ്ഥാപിതഃ മഹാധിവക്താ തുഷാര മെഹ്താ ന്യായപീഠസ്യ പുറതഃ ന്യവേദയത് യത് പ്രത്യേകസ്യ നാഗരികസ്യ ജീവനം ദേശായ ബഹുമൂല്യം വർത്തതേ. അതഃ വാങ്ചുകസ്യ നിയമിത ചികിത്സകീയ പരീക്ഷണേ പ്രശാസനസ്യ കാപി വിപ്രതിപത്തിഃ നാസ്തി അപിതു പൂർണ സഹമതിഃ അസ്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ഹരിയാണ ചണ്ഡീഗഡ് പഞ്ചാബ് സ്ഥലാനാം പ്രവാസായ നിർഗമിഷ്യതി. അത്രാവസരെ പ്രധാനമന്ത്രി ഹരിയാണയാഹ ജിന്ദ് റെയിൽസ്ഥാനകെ ജിന്ദ് സോനിപത് ക്ഷേത്രയോഃ ഭാരതസ്യ പ്രഥമായ ഹൈഡ്രോജൻ സഞ്ചാലിത റെയിൽയാനായ ഹരിത പതാകാം പ്രദർശയിത. അനേനൈവ സഹ ശ്രീമോദി ജിന്ദ് നഗരസ്ഥ ഏകലവ്യ ക്രീഡാംഗണേ സപ്തശതാധിക ചതുർദശ സഹസ്രകോടി രൂപ്യകാണാം വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ആധാരശിലാം സ്ഥാപയിഷ്യതി. ദ്വിവാരം ഒളിമ്പിക് പതക വിജേത്രീ ഭാരതസ്യ കീർത്തിമയീ ക്രീഡിക പി വി സിന്ധുഃ അദ്യ സ്വകീയം ഏകം സർവോത്കൃഷ്ടം പ്രദർശനം വിഹിതവതി. ചീനദേശീയാം ക്രീഡികാം ഹാൻ യുഎ ഇത്യതാം പരാജിത്യ ജാപാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ പ്രതിയോഗിതായാഹ പ്രാഗുപാന്ത്യചരണെ സസംഭ്രമം പ്രവിഷ്ട. ഭാരത് ഇംഗ്ലണ്ട് ദേശയോർമധ്യ ദ്വിതീയൈകദിവസീയ സ്പർദ്ധ അദ്യ സാമ്പ്രതം കാർഡിഫ് നഗരെ ജായമാന വർത്തതേ. ഇതി വാർത്താഃ.
1: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 22,36,00,000 രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, 1 എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമേറെയുള്ള തലശ്ശേരിയുടെ വികസനത്തിന് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം മുതൽക്കൂട്ടാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പയ്യന്നൂർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്.
2: രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന പ്രായം ചെന്നവരും ഗുരുതര രോഗബാധിതരുമായ തടവുകാരെ നേരത്തെ മോചിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീംകോടതി നിർദ്ദേശം. വിഷയത്തിൽ ഏകീകൃത സംവിധാനം ഉറപ്പാക്കുന്നതിന് 3 മാസത്തിനകം നയം രൂപീകരിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശം.

0: നിർദ്ദേശിച്ചു. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു.
1: All the technology that is there, which has been developed by me, myself, am I servant or master of that technology? That has to be decided ultimately. And that technology is to be used always for the people. What is the use of my technology in the four walls of laboratory if it doesn't come out of four walls and goes to the people who is standing there in the queue?
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഭക്ഷ്യസംരംഭകർക്കുള്ള പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ യുവജനങ്ങളുടെയും ഭക്ഷ്യസംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ മൂന്ന് പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്തർക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9 ക്ലാസ് പാഠ്യപദ്ധതിയിൽ മൂന്നാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. മൂന്നാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9 ക്ലാസിന് പകരം 5 ക്ലാസിലോ 6 ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം മൂന്നിലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്ര പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക്

0: പഞ്ഞ കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50 പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതുപോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അഴിമതിയുടെ കേന്ദ്രമായി PSC മാറിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കഴിഞ്ഞ 10 നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1 പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം അച്ചുവേട്ടന്റെ വീട്.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം.
1: വയനും വേടും.
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില സാഹചര്യങ്ങൾക്ക് മൗനത്തിനോളം പോകുന്ന ഒരു ചികിത്സയില്ല. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികരണവും. അത് നമ്മെ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാക്കുകളിൽ നിന്നും രക്ഷിക്കുന്നു. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. കാരണം മൗനം പല നഷ്ടങ്ങളും ഒഴിവാക്കുകയും മനസ്സിന് സമാധാനവും ജീവിതത്തിന് പക്വതയും നൽകുകയും ചെയ്യുന്ന ഏറ്റവും നല്ല വഴികളിലൊന്നാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കന്നുകാലികളുടെ പ്രജനന രംഗത്ത് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവിക പ്രസവവും സ്വാഭാവിക ഇണചേരലും മാത്രമായിരുന്ന കാലത്തുനിന്ന് ഇന്ന് കൃത്രിമ ബീജാധാനം, ഗർഭപരിശോധന, മികച്ച ജനിതക ഗുണമുള്ള കാളകളുടെ ബീജ ഉപയോഗം തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളിലേക്ക് കന്നുകാലി വളർത്തൽ വളർന്നുകഴിഞ്ഞു. മുമ്പ് പശുക്കളെ സ്വാഭാവികമായി ഇണചേർക്കുകയായിരുന്നു പതിവ്. ഇന്ന് കൃത്രിമ ബീജാധാനത്തിലൂടെ പാലുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ കിടാങ്ങളെ ഉൽപാദിപ്പിക്കാൻ കഴിയുന്നു. ഇന്നലെ വയലും വീടും പരിപാടിയിൽ കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം കേട്ടുകാണുമല്ലോ. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് ഡോക്ടർ കെ തോമസ് മറുപടി പറയുന്നതിന്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ഷിബു ജോർജ് ആണ് ഡോക്ടർ കെ തോമസുമായി സംസാരിക്കുന്നത്.
3: ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നന്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്ക്

0: അത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റ് ആയി പോവല്ലോ. ഇതിനെ കുറിച്ച് സാർ എന്തുവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
1: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ചന പരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസം കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ 4 മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ചോദിച്ചു പരിശോധിച്ചോന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല. എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ 4 മാസം അല്ലെ 3 മാസം പുള്ളിക്ക് നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ 60 to 90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം ആകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ വെച്ചിട്ട് ഒരു ഹീൽ ലെവൽ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് ഒഴിച്ച് ആ ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്റർ ഫ്ലോ കിറ്റുണ്ട്. ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതെ, കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും, കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്. അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ ധനനഷ്ടത്തിനും പ്രശ്നത്തിലും അവസാനിക്കും.
0: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ഇപ്പം 1 മാസം കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള
1: കിറ്റുണ്ട്,
0: സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
1: തീർച്ചയായിട്ടും ഒരു 1 മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20, 22, 18 to 22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം, എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട് അതിന് ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിന് 1 മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രിതം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച് ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു വെറ്ററിനറി ഡോക്ടറെ കണ്ടിട്ട് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
0: സാർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ, മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം, കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ധാതുലവണ മിശ്രണം പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷെ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റി ഉള്ള, എനിക്ക് തോന്നുന്നു 10 to 100 രൂപയും കൂടെ വ്യത്യാസം വരത്തിലുള്ള ക്വാളിറ്റി ഉള്ള സാധാരണ ലോക്കലിനെക്കാട്ടി അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
0: സർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
2: വിമല കുടിക്കോട്ടുന്ന്. പിന്നെ എനിക്കൊരു ക്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ സീറ്റ് ഇടുന്നുണ്ട്, അങ്ങനെ സീറ്റ് മാറ്റിയപ്പോഴേ ആ പശുക്കുട്ടിക്ക് മടി വരുവാ. പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഹീറ്റായി തുടങ്ങി.
1: ഇത് സാധാരണഗതിയിൽ ഹോർമോണിന്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മതി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മതിയിൽ അതിനെ കുത്തിവെക്കുക.
2: അത് തന്നെ ഇപ്പം 15 മാസം കഴിഞ്ഞു, ഇനി അടുത്ത് ഹീറ്റിന് കുത്തിവെപ്പിക്കാൻ പറ്റുമോ?
1: ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ശരീരഭാരം, അതായത് ഒരു മുക്കാ പശുവെങ്കിലും ആവണം, അതാണ് നാടൻ ഭാഷ പറഞ്ഞ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം. അത്രയും ഉണ്ടോ വലിപ്പമുണ്ടോ?
2: വലിപ്പമുണ്ട്.
1: ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തിവെക്കണം. ഓരോ 20 ദിവസം വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4 or 5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു, 2 or 3 ദിവസം ഉള്ളെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3rd ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4th ദിവസമായിരിക്കും, ചിലപ്പോൾ 5th ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഹീറ്റ് തുടങ്ങി രണ്ടാമത്തെ ദിവസം കുത്തിവെക്കുക,

0: അതിൻ്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡൊന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ. മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിന്റെ ബീജം കുത്തിവെക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളില്ല. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടി ഇതുപോലെ സങ്കരഹനമായൊരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല സങ്കരഹനം അല്ലാത്തൊരു കുട്ടിയായിരിക്കും. കുത്തിവെച്ച് ചനപിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല, കുത്തിവെച്ച് ചനപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിന്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. സർ, ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: കർഷകർ ചിന്തിക്കുന്നത് പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. 3-ൽ 2 ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഏജ്,
0: മിനിമം ഏജ് എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഒരു 14-15 മാസം ആകുമ്പോൾ ഇതിൻ്റെ ഒരു ശരീരഭാരം ആർജിക്കും. ആ സമയത്ത് 1-ഓ 2-ഓ 3-ഓ ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ
1: 2-ഓ 3-ഓ
0: ആദ്യത്തിൽ ചെയ്യുന്നുണ്ട് പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. കാരണമെന്ന് പറയുന്നത് ആദ്യം 1-ഓ 2-ഓ ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ്
0: ചെയ്യാൻ പറ്റും. ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ എത്രാമത്തെ ദിവസമാണ്. ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് 4-ാമത്തെ ദിവസം ചോര പോകുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ 3-ാമത്തെ ദിവസമായിരിക്കണം. ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ. നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ട് അത് 1-ാമത്തെ ദിവസം ഒന്ന് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ചിലപ്പോൾ തലേന്ന് ഹീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 ദിവസം 20 ദിവസം ഇടവിട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി, അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വെട്ടുവാണെങ്കിൽ 2-ഓ 3-ഓ
0: ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ 180-200 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി, നമ്മൾ കറവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തിവെക്കേണ്ടത്? അവിടെ ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു കന്നുകുട്ടി ഉണ്ടാകണം. അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തിവെച്ചിരിക്കണം. നോർമലി ഒരു 45-60 ദിവസത്തിനും ഇടയ്ക്ക് ഈ പശു ഹീറ്റാവാനുള്ള സാധ്യതയുണ്ട്. 60-70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടറൊക്കെ കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാവാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ കർഷകർ ഇപ്പോഴും നമ്മളവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4-ഓ 5-ഓ 6-ഓ മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച ചനപിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവില്ല, നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8-ഓ 9-ഓ മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2-ഓ 3-ഓ മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കാര്യം അതൊന്നും ഇംഗമില്ല.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. സർ, ഹലോ.
2: സാർ, എന്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പിള്ളാണ് എന്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു ജി.
2: നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് 2-ാം ചെനയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു 2-ാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10-ഉം 15-ഉം കുത്തി 20 വരെ കുത്തിയിട്ട് പോയ പശുക്കളുണ്ട്.
0: ഫാം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്. അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്, വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചന പിടിക്കൂ, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2-ഓ 3-ഓ കുത്തിവെപ്പ് കഴിഞ്ഞ് ചന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും ഇത് ചന പിടിക്കാതിരിക്കുന്നത്. ഒരു പശു പ്രസവിച്ചതിന് ശേഷം 75 ദിവസമാകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2-ഓ 3-ഓ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ്

0: വരും. ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പൊ 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെഡി മാത്രമേ കിട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുവല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശു നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ അന്നും ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിലേ ചന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
1: സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്തൊക്കെ എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട്. ചിലതൊക്കെ 2-3 ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മൾ എത്തണ്ടെന്ന് ആ ബ്ലഡ് പോകുന്ന കൃത്യമായിട്ട് തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിന്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
0: പുയ്യപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുണ്ട്, സബ് സെന്ററും ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
1: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് അത് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ.
0: ഇപ്പൊ രാവിലെ ഹീറ്റ് കാണുവാണെങ്കിൽ വൈകുന്നേരം ചെയ്യാം, വൈകുന്നേരം ഹീറ്റ് കാണെങ്കിൽ രാവിലെ ചെയ്യാം. ഇതാണ് അതിന്റെ നിയമവശം. പക്ഷേ എല്ലാ പശുക്കളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
1: ചില പശുക്കൾക്ക് ഹീറ്റ് 2-3 നിൽക്കുന്ന പശുക്കളുണ്ട് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ഹീറ്റിന്റെ അവസ്ഥ നോക്കിയിട്ട് ഹീറ്റിലാണെങ്കിൽ ഹീറ്റ് തന്നെ കൊടുക്കും. ഹീറ്റ് ഇങ്ങനെ റെഗുലർ ആയിട്ട് നിൽക്കുന്ന 4 അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുന്നുണ്ട്, 32 കുത്തിയപ്പോളോ ചെയ്ത് 2-3 ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ 2-3 കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിന്റെ ഈറ്റത്തിൽ കൂടെ അതിന് കളർ വ്യത്യാസം വന്നാൽ അതിന്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യും.
0: താങ്കൾ ഒരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും 2 കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ചന പിടിച്ചിട്ടില്ലെങ്കിൽ, 2 കുത്തിവെപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള 2 കുത്തിവെപ്പല്ലോ, രണ്ട് ഹീറ്റിൽ കുത്തിവെപ്പ് അല്ലെങ്കിൽ 2-3 ഹീറ്റിൽ കുത്തിവെപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ കഴിഞ്ഞാൽ വെറും വയറ് കഴുകുക മാത്രം, വയറ് കഴുകുക എന്നാൽ ആന്റിബയോട്ടിക് കൊണ്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം പിടിക്കത്തുള്ളൂ, ചന പിടിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം ഇവിടെ
2: ചെയ്യാൻ. വിനുജി, വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു പശു ഇൻഫെർട്ടൈൽ ആണ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്?
0: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം വയറ് കഴുകി ഒരു ഇത് മാത്രമല്ല, സയൻറ്റിഫിക്കായിട്ടൊരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, പിന്നെ റെഗുലറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസിലുട്ടി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെങ്കിലും 100% എല്ലാ പശുക്കളും ചന പിടിക്കണമെന്നും നമുക്ക് പറയത്തില്ല. എന്നാലും ഒരു സയന്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻഫെർട്ടൈൽ ആണോ അല്ലെ ഫെർട്ടൈൽ ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ടല്ലോ,
0: രോഗങ്ങൾ ഉണ്ട്, ചിലപ്പം ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചന പിടിക്കത്തില്ല. യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും, അതിലും ഉപരി നമ്മൾ ചെയ്യുന്ന സെമന്റെ ക്വാളിറ്റി അതും പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സമയമായിരിക്കണം.
2: ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ ഇവരൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിന്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
0: ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ഡിവോം ചെയ്യണമെന്നുള്ളതാണ്, പിന്നെ നമുക്ക് കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം.
2: ഡോക്ടർ കെ കെ തോമസ്, തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.

കന്നുകാലികളിലെ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്. ഷിബു ജോർജാണ് ഡോക്ടർ കെ തോമസുമായി സംസാരിച്ചത്. ഡോക്ടർ കെ തോമസിന്റെ ഫോൺ നമ്പർ പറയാം. 9847 1 3 6 3 8 7

പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്.

0: പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ് സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൌകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റുനിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, താറാവുകൾക്ക് താറാവ് വസന്ത എന്ന വൈറസ് രോഗത്തിനെതിരായ ആദ്യത്തെ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്? ഉത്തരം, 6 ആഴ്ച പ്രായമാകുമ്പോഴാണ് താറാവുകൾക്ക് താറാവ് വസന്തയ്ക്കെതിരെയുള്ള ആദ്യത്തെ കുത്തിവയ്പ് നൽകേണ്ടത്.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്.

നിർവഹണ സഹായം എം നിസാമുദ്ദീൻ. ഡാ

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനുമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ RKVY റഫ്തർ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10 വയനാട്ടിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുൽത്താൻ ബത്തേരി MLA JC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ വെച്ച് നാളെ രാവിലെ 9 മുതൽ തെരുവുനായ നിയന്ത്രണവും പേവിഷബാധ പ്രതിരോധവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. ഈ ശില്പശാലയിൽ സംസ്ഥാന തൊഴിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ മൃഗശാല മ്യൂസിയം വകുപ്പ് മന്ത്രി OJ ജനീഷ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് കൃഷിഭവൻ പരിധിയിലെ കേരള സർക്കാർ കർഷക പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ഇതുവരെ ആധാർ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാത്തതുമായ ഗുണഭോക്താക്കൾ ഈ മാസം 17 ആധാർ കാർഡുമായി ചങ്ങരോത്ത് കൃഷിഭവനിൽ നേരിട്ടെത്തി ആധാർ ഓതന്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. നിശ്ചിത തീയതിക്കകം ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാത്ത പക്ഷം ജൂലൈ മാസത്തെ കർഷക പെൻഷൻ ലഭിക്കുന്നതല്ലെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. കോഫി ബോർഡിന്റെ കീഴിൽ കർണാടകയിലെ ചിക്കമംഗ്ലൂരിലുള്ള സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 ഡിപ്ലോമ ഇൻ കോഫി എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രവേശനത്തിന് 31 വരെ തപാലിൽ അപേക്ഷ സ്വീകരിക്കും. ആകെ 10 സീറ്റാണുള്ളത്. വിലാസം: ദ ഡയറക്ടർ ഓഫ് റിസർച്ച്, സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഫി റിസർച്ച് സ്റ്റേഷൻ, ചിക്കമംഗ്ലൂരു, കർണാടക 577117. വിലാസം ഒരിക്കൽ കൂടി: ദ ഡയറക്ടർ ഓഫ് റിസർച്ച്, സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഫി റിസർച്ച് സ്റ്റേഷൻ, ചിക്കമംഗ്ലൂരു, കർണാടക 577117. കോഫി ബോട്ട് GOV.in എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800 രൂപ, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,800, പാലാ 24,700, എറണാകുളം 23,200, കൊച്ചി റെഡി 23,000, ആലുവ 23,900, വടക്കൻ പറവൂർ 24,500. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,200 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരശി 21,850, എറണാകുളം 15,200, വടക്കൻ പറവൂർ 13,600. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,300 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ

പറവൂർ 3,800, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര, അടൂർ എന്നിവിടങ്ങളിൽ 20,000 രൂപ, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, കോട്ടയം 25,500, എറണാകുളം 27,500, തൊടുപുഴ 1,000, 24,500. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,000, കട്ടപ്പന 2,800. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, അടൂർ 69,800, പാല 67,000, കൊച്ചി ഗാർബിൾഡ് 71,800, കൊച്ചി അൺഗാർബിൾഡ് 69,800, ആലുവ 68,000, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ജോ ജറൂറത്ത് കിസാൻ കി ഉസ് പർ റിസർച്ച് കി

0: पेपर लिखने के लिए रिसर्च नहीं, वो केवल टाइम वेस्ट करना है। जो जरूरत है अपने देश की, धरती की, माटी की, किसान की, रिसर्च उस पर होगा। इसलिए आप डिमांड ड्रिवन रिसर्च पर और जोर दीजिए, और जो 52 टीम्स बनी है वो जल्दी और कैसे अपना परिणाम दे फोकस करके, क्योंकि हमारा फोकस वो किसान होना चाहिए।
1: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവ്വീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
1: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 5.6 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മൾ സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: CBSE പാഠ്യപദ്ധതിയിൽ 9-ാം ക്ലാസ് മുതൽ 3-ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3-ാം ഭാഷ 5-ാം ക്ലാസിലോ 6-ാം ക്ലാസിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണമായെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാസേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 12 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യ

0: കക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി യു എസ് ആക്രമണങ്ങളിൽ ഇറാനിൽ 35-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം പി വി സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 18-00-11-78-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ പി വി സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: എന്റെ പേര് കൃഷ്ണദേവ്. ഗാനങ്ങളെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പ്രണയഗാനങ്ങളാണെങ്കിലും അല്ലാതെയുള്ള ഗാനങ്ങളാണെങ്കിലും വളരെയധികം സോഷ്യലി പറയാൻ പറ്റുന്ന കുറെ ഗാനങ്ങളുണ്ട്, നമ്മുടെ അവസ്ഥകളെ പറ്റിയും അല്ലാതെ തന്നെയുള്ളത്. ഇതിനിടയ്ക്ക് തന്നെ ഞാനൊരു സിനിമ കാണുകയുണ്ടായി, ഇശാൻ ഖത്തർ എന്ന് പറയുന്ന ഹിന്ദി നായകന്റെ ഹോം ബൗണ്ട് എന്ന് പറയുന്ന സിനിമ. അത് എന്റെ അഭിപ്രായത്തിൽ ഒരു ഓസ്കാർ ലെവൽ സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിലുള്ള സംഭാഷണമായാലും എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര ആ അഭിനേതാവ് ആ ക്യാരക്ടർ പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷമുള്ള അവസ്ഥ, കോവിഡ് എന്ന് പറയുമ്പോൾ ആ മഹാമാരി നമ്മളെ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്കൊരു വൃത്തി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്കൊരു മനുഷ്യൻ എന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് സഹായം ചെയ്യാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്തൊക്കെ നമുക്ക് പുതിയതായി കൊണ്ടുവരാമെന്നുള്ളതും കൂടിയാണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. സുഹൃത് ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും ഇപ്പൊ തന്നെയുള്ള യുവാക്കളുടെ ഇടയിലുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ആ ഒരു വേഗത, അതും നമുക്ക് ആ സിനിമയിൽ വളരെയധികം കാണാൻ കഴിയുന്നുണ്ട്. 18 വയസ്സ് തൊട്ട് ഒരു 24 വയസ്സ് വരെയുള്ള യുവാക്കളുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടോ ഓടുന്നത് പോലെ, ചിലപ്പോൾ നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാവാം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഓടുന്നതിലും കൂടുതൽ നമ്മൾ എന്തോ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓടുന്നത് പോലെയാണത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
4: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ മഴനീർത്തുള്ളികൾ എന്ന് പറയുന്ന പാട്ടുണ്ട്. എനിക്ക് ഉണ്ണി മേനോൻ സാറിനെ ഭയങ്കരധികം ഇഷ്ടമുള്ളൊരു ഗായകനാണ്. ഉണ്ണിന്റെ മഴനീർത്തുള്ളികൾ എന്ന് പറയുന്ന പാട്ടാണ്. ഒരു മനുഷ്യന്റെ ആ ഒരു പ്രണയമെന്ന വികാരത്തിനെ പറ്റി വളരെ വ്യക്തമായി പറയുന്നൊരു ഗാനമായതുകൊണ്ട് എനിക്ക് അതിനോട് ഒരു ഇഷ്ടമുണ്ട്. അതിന്റെ സംഗീതമായാലും പാട്ടിന്റെ ആ ഒരു രീതി ആണ് അതിന്റെ പ്രത്യേകത.

എന്റെ പേര് അഞ്ജന മോഹൻ. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്റെ കോളേജിനെ പറ്റി തന്നെയാണ്. നാഗരികതയുടെ ഒച്ചപ്പാട് ഇല്ലാത്ത, ഗ്രാമത്തിന്റെ ശാന്തത നിറഞ്ഞ, സാധാരണക്കാർ പഠിക്കുന്ന ഒരു കോളേജാണ് ഞങ്ങളുടെ ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ. ഞാൻ ഡിഗ്രി പഠിച്ചതും ഇപ്പോ പി ജി പഠിക്കുന്നതും അവിടെ തന്നെയാണ്. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന അധ്യാപകരും കൂട്ടുകാരും തന്നെയാണ് എനിക്ക് അവിടെ വീണ്ടും പഠിക്കാനുള്ള പ്രചോദനം. ഇന്ന് ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവിടെ ഉള്ള എന്റെ ടീച്ചർ തന്നെയാണ്. അഞ്ജന, പോകൂ, ഇതൊക്കെ ഒരു എക്സ്പോഷർ അല്ലേ എന്ന് പറഞ്ഞ് എന്നെ മുന്തി തള്ളിവിട്ടത് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ എനിക്ക് ആ കോളേജിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പ്ലസ് ടു വരെ പഠിച്ചത് കോഴിക്കോടാണ്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോ സിറ്റി കോളേജിൽ പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്റെ വീടിനടുത്തുള്ള കോളേജ് തന്നെയാണ്. അപ്പം ആ കോളേജിനെ പറ്റി നല്ലൊരു അഭിപ്രായം. ഞാൻ പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. ആ സബ്ജക്റ്റിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ കോളേജിലോട്ട് വന്നത്. പക്ഷെ എനിക്ക് തെറ്റിയിട്ടില്ല, അത്രയും നല്ല കോളേജ് തന്നെയാണ്. നല്ല ഫാക്കൽറ്റിയാണ്, നമുക്ക് എന്ത് കാര്യവും പറയാനും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. പിന്നെ എന്റെ സബ്ജക്റ്റിനെ പറ്റി ആയാലും ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അത്യാവശ്യം പഠിക്കുന്ന ഒരാളുണ്ട് തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞത് പോയി ഹ്യൂമാനിറ്റീസ് ഒന്നും എടുക്കരുത്, ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് നല്ല പിന്തിരിപ്പിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്കത് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എക്കണോമിക്സ് എടുത്തപ്പം കുറെ പേര് വേണ്ടാന്ന് പറഞ്ഞവരെല്ലാം തന്നെ ഇപ്പൊ നല്ലൊരു തീരുമാനമാണെന്ന് പറയാറുണ്ട്. സോ ആ സബ്ജക്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ കുറെ പേരെയും വിചാരം ഞങ്ങള് എങ്ങനെ സമ്പത്തിനെ കൈകാര്യം ചെയ്യാം അങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിലല്ല, ഞങ്ങൾ പഠിക്കുന്നത് കൂടുതലും പണ്ടത്തെ എക്കോണമിസ്റ്റുകൾ പറഞ്ഞ ഓരോ തിയറീസ് ആണ്. അത് കറണ്ട് ആയിട്ടും ബന്ധമുണ്ട്, പക്ഷെ

പാസ്റ്റ് ആണ് ഞങ്ങൾ പഠിക്കുന്നത്. ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പോളിസി എടുക്കുമ്പോൾ അതിനെ പറ്റി കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ബജറ്റ് എടുക്കുമ്പോഴായാലും ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഞങ്ങൾക്ക് കുറേ കൂടെ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ, ഇത് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നതുമായിട്ട് വെച്ച് ആ ഒരു എക്സ്പോഷർ ഉണ്ട്. കുറെ പേരൊരു ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് സയൻസും അതൊക്കെയാണ് നല്ലത്, പക്ഷെ അങ്ങനെയല്ല. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ

എന്റെ പേര് അഭിന. ഞാന് ഇംഗ്ലീഷ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സ്കൂൾ ടൈമിലെ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. മറ്റ് സബ്ജക്റ്റിൽ നിന്നും ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇംഗ്ലീഷിനായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു അധ്യാപിക ആവാനാണ് കൂടുതൽ താല്പര്യം. ഞാൻ പ്ലസ് ടു എടുത്തിരുന്നത് തന്നെ ബയോമാത്സ് ആയിരുന്നു. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, ബയോമാത്സ് എടുത്തിട്ട് എന്താ മെഡിക്കൽ ഫീൽഡിലോട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, എനിക്കിത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ബയോമാത്സ് പഠിച്ചുകൂടാ എന്ന് പറഞ്ഞെടുത്ത് പഠിച്ചതായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചു, നീ ബയോമാത്സ് എടുത്തിട്ട് എന്തിനാണ് ഇംഗ്ലീഷിൽ പോയത്? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് എടുക്കുകയും അവിടെ പഠിച്ചു, അവിടെ നിന്ന് പാസ് ഔട്ടായി. പിന്നെ ഇപ്പതാ ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങലിൽ എം എക്ക് പഠിക്കുന്നുണ്ട്, അതും ഇംഗ്ലീഷ് തന്നെയാണ്. എം എക്ക് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, എന്തിനാ ഇംഗ്ലീഷ് എടുത്തതെന്ന്, വേറെ എന്തൊക്കെ സബ്ജക്ട് ഉണ്ട്, അതൊക്കെ പോയിക്കൂടെ, ഇംഗ്ലീഷ് ഒക്കെ എന്തിനാ പഠിച്ചിട്ട്, അത് പഠിച്ചിട്ട് ജോലി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്കെന്തോ അതിനോടാണ് താല്പര്യം, അപ്പൊ അത് തന്നെ എടുക്കാനാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള എടുത്താലേ എനിക്ക് പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ സ്റ്റിൽ ഇതാ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ PhD എടുക്കണമെന്നുമുണ്ട്. പിന്നെ ഒരു അധ്യാപിക ജോലി ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം.

ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവച്ച പ്രത്യേക പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജ്യോതിഷ് ടി കാശിയുടെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതം. ഹരിശങ്കറും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ക്വീൻ.

0: ആകാശവാണി, സമയം 8:30. ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്ത ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിലെത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിലുൾപ്പെടുന്നു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദീഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതികവിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടിവരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനി ടാൽ റോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 20 റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് എറണാകുളം ജോയിന്റ് ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സെമി കണ്ടക്ടർ ഉൽപാദനത്തിനാവശ്യമായ പ്രകൃതി വിഭവങ്ങൾ, വൈദഗ്ധ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയ അനുകൂല ഘടകങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ് പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി 15 ഓഗസ്റ്റ് വരെയെങ്കിലും നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി തീർന്നവരുടെ പാസ്പോർട്ട് പുതുക്കുന്നതിനുവേണ്ടി സംസ്ഥാനം നേരത്തെ കേന്ദ്രമന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാജിമാർക്കായി പ്രത്യേക സംവിധാനം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാസ്പോർട്ട് ഓഫീസർമാർക്ക് ഈ അടുത്ത് മാത്രമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് അപേക്ഷാ തീയതി നീട്ടിവയ്ക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചത്. കർക്കിടകമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കർക്കിടകം ഒന്നായ നാളെ രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കിടകം 1. വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഇതിന്റെ ഭാഗമായി നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി K. മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും.

0: സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു മൈലോപ്പള്ളി ശ്രീധര മേനോൻ എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്. മൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച മൈലോപ്പള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമനയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അരുൺ ജേക്കബ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മാഡ് ഡാഡ് എന്ന ചിത്രത്തിനുവേണ്ടി രാകേഷ് ബ്രഹ്മാനന്ദൻ, ശ്വേത എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് അലക്സ് പോൾട്ട്.

പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് വർണ്ണ ശബ്ദ എന്ന ഹിന്ദി വ്യാകരണ ഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് പേട്ട ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജാസ്മിൻ എസ്.
2: പ്യാരേ ബച്ചോ, ഹിന്ദി വ്യാകരൺ കക്ഷാ മേ ആപ് സബ്കാ സ്വാഗത്. ഭാഷ കി ട്രാഫിക് വ്യവസ്ഥാ ഹൈ വ്യാകരൺ. ജൈസെ ഹി ട്രാഫിക് റൂൾസ് കേ ബിന ഗാഡി ഭിട് ജാതി ഹൈ, വൈസെ ഹി വ്യാകരൺ കെ ബിന വാക്യ ഗൽത്ത് ഹോ ജാതാ ഹൈ. ഹമേ വ്യാകരൺ പഠനേ കെ പെഹലെ വർണ്ണ ശബ്ദ ഓർ വാക്യ കി പെഹചാൻ ലേനാ ഹൈ. മനുഷ്യ ഏക് സാമാജിക് പ്രാണി ഹൈ. അപ്നെ വിചാരോ ഓർ വികാരോ കാ ആപസി ഹൈ. മൌഖിക് ഓർ ലിഖിത്. പ്രത്യേക ഭാഷ കെ അപ്നെ നിയമ ഹോത്തെ ഹൈ, ജിൻകാ ഗ്യാൻ ഹോനെ പർ ഭീ ഹം ഭാഷ കോ ഠീക് ഠീക് ലിഖന ഓർ ബോൾന സീഖത്തെ ഹൈ. വ്യാകരണ വോ ശാസ്ത്ര ഹൈ ജോ ഭാഷ കെ ശുദ്ധ രൂപ കാ ഗ്യാൻ കരാതാ ഹൈ ഓർ ഭാഷ കോ സ്ഥായി ഏവം മാനക രൂപ പ്രദാൻ കർത്താ ഹൈ. ഭാഷ കി സബ്സെ ഛോട്ടി ഇക്കായി ഹൈ വർണ്ണ. വർണ്ണോ കെ മേൽ സെ ശബ്ദ ബന്ദേ ഹൈ ഓർ ശബ്ദോ സെ വാക്യ. ഇസ് പ്രകാർ വ്യാകരണ കെ തീൻ അംഗ ഹൈ, വർണ്ണ വിചാർ, ശബ്ദ വിചാർ ഓർ വാക്യ വിചാർ. വർണ്ണ വിചാർ, ഭാഷ കി സബ്സെ ഛോട്ടി ഇക്കായി ഹൈ ധ്വനി യാ വർണ്ണ. യെ ദോ പ്രകാർ കെ ഹൈ, സ്വരവർണ്ണ ഓർ വ്യഞ്ജനവർണ്ണ. ഹിന്ദി വർണ്ണമാല മേ ഗ്യാര സ്വരവർണ്ണ ഹൈ. അ ആ ഇ ഉ ഉ ഋ എ ഐ ഓ ഔ. അനുസ്വാര അം ഓർ വിസർഗ ആ. ഇൻ സ്വരോങ്കി സഹായത സെ ബോലെ ജാനേ വാലെ തൈന്തീസ് വ്യഞ്ജൻ വർണ്ണ ഭീ ഹൈ. ഇസ്കെ അതിരിക്ത അനുനാസിക് ഭീ ഹൈ. ആ ഉദാഹരൺ ആങ്ക് മുഹ് ഹൻസ് ജൈസെ. അനുനാസിക് അനുസ്വാർ ഓർ വിസർഗ കോ ആയോഗവാ കേത്തെ ഹൈ. മകാൻ ബനാത്തെ സമയ ഉസ്കെ ബേസ്മെന്റ് ഇത്തന ബൽവത്ത ഹോത്താ ഹൈ, ഉസി പ്രകാർ ഭാഷ പഠനെ കെ ലിയെ ഉസ്കെ ബേസ്മെന്റ് രൂപി വർണ്ണോ കോ ഠീക് തര സെ സമച്ചന ചാഹിയെ. വർണ്ണോ കെ സാർത്ഥക് സമൂഹ കോ ശബ്ദ കേത്തെ ഹൈ. ശബ്ദോ കെ ഭീ കുച്ച് പ്രകാർ ഹൈ. ലട്ക, പുസ്തക്, ഘർ ജിസെ കിസി അർത്ഥ കാ ബോധ കരാനേ വാലെ ശബ്ദോ കോ സാർത്ഥക് ശബ്ദ കേത്തെ ഹൈ. തോ കിസി ഭി അർത്ഥ ന ഹോനെ വാലെ ശബ്ദോ കോ നിരർത്ഥക. ഉദാഹരൺ റക് റക്, ചക് ചക് ജൈസെ. ഉത്പത്തി കെ ആധാർ പർ ശബ്ദോ കെ ചാർ ഭേദ ഹൈ. അഗ്നി, സൂര്യ ജൈസെ ശബ്ദ ഹിന്ദി മേ പ്രചലിത് ഹൈ, ലേക്കൻ ഉത്പത്തി സംസ്കൃത മേ ഹൈ. ഇസെ തത്സം ശബ്ദ കേത്തെ ഹൈ. ആഗ്, സൂരജ് ജൈസെ ശബ്ദ ഹിന്ദി മേ പ്രചലിത് ഹൈ, എ സംസ്കൃത കാ പരിവർത്തിത രൂപ ഹൈ. ഇസ് പ്രകാർ കെ ശബ്ദോ കോ തദ്ഭവ് ശബ്ദ കേത്തെ ഹൈ. ചിടിയ, ലോട്ട ജൈസെ ശബ്ദ അപ്നെ ഹി ദേശ് മേ ബോൾ ചാൽ സെ ബനെ ഹൈ, ഐസെ ശബ്ദോ കോ ദേശജ് കേത്തെ ഹൈ. ലേക്കൻ കുച്ച് ശബ്ദ തുർക്കി, അംഗ്രേസി, അറബി, ഫാർസി ജൈസെ വിദേശി ഭാഷാവോ സെ ആയെ ഹൈ, ജൈസെ അഖബാർ, ഇഞ്ചൻ ആദി. ഇസെ വിദേശി കേത്തെ ഹൈ. രൂപാന്തർ കെ ആധാർ പർ ശബ്ദ കെ ദോ ഭേദ ഹൈ, വികാരി ഓർ അവികാരി. ജിൻ ശബ്ദോ കാ പരിവർത്തൻ ലിംഗ്, വചൻ ഓർ കാരക് സെ ഹോത്തെ ഹൈ, ഉനെ വികാരി ശബ്ദ കേത്തെ ഹൈ. സപ്ന, സർവനാം, വിശേഷൻ ഓർ ക്രിയ വികാരി ഹൈ. ധീരെ ധീരെ പർ ആജ് ജൈസെ ശബ്ദോ മേ പരിവർത്തൻ കഭി ന ആയെങ്കെ, ഇൻഹെ അവികാരി ശബ്ദ കേത്തെ ഹൈ. പ്രയോഗ കെ ആധാർ പർ ശബ്ദോ കെ ആഠ് ഭേദ ഹൈ, ജൈസെ സപ്ന, സർവനാം, വിശേഷൻ, ക്രിയ, ക്രിയാവിശേഷൻ, സംബന്ധ സൂചക്, സമുച്ചയ.

വിദ്യാഭ്യാസ രംഗം ഇനി നാളെ രാത്രി 9:15 കേൾക്കാം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര മൂന്നാം ഭാഗം ഫിസിക്സ് അവതരിപ്പിക്കുന്നത് കൃഷ്ണ കിഷോർ. നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം ഒന്നാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു.

ആകാശവാണി ശിശിരത്തിനു ശേഷം നാടകം. രചന അനിൽകുമാർ തിരുവോത്ത്. ശബ്ദം നൽകിയവർ ബാബുജി കുന്നമംഗലം, ജോബി മാത്യു, ശോഭീഷ് പേരാമ്പ്ര, പുരുഷൂറ്റി കക്കോടി, വിനോദ് കീഴേടത്ത്, രത്നമ്മ മാധവൻ, എ എൻ ജഷിതകുമാരി, വത്സല ശിവദാസ്, ഐശ്വര്യ രാജ് എ ആർ, ടി വി അശ്വതി, മേരി പി ഇഗ്നേഷ്യസ്. സംവിധാനം ടി വി അശ്വതി.

0: Liebe. ദീപെ ദീപെ, മോൻ കരയുന്ന
1: കേൾക്കുന്നില്ലേ? മോൻ
0: ആരുടെ മോനോ? നമ്മുടെ മോൻ.
1: അയ്യോ രമേശേട്ടാ, ഞാൻ മറന്നുപോയി.
0: എന്തു മറന്നു? മോനെയോ?
1: അല്ല അല്ല രമേശേട്ടാ, സംടൈംസ് ഐ ഫോർഗെറ്റ് എവറിത്തിങ്. ചിലപ്പോ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. ഫുഡ് ഉണ്ടാക്കാൻ മറന്നു പോവുക, വാഷ് ചെയ്യേണ്ട തുണി അയൺ ചെയ്തു പോവുക. പക്ഷേ ഞാൻ എല്ലാം വേഗം തിരിച്ചറിയും. ദെൻ എവരിത്തിങ് വിൽ ബി ഓക്കേ.
0: നിനക്ക് എന്താ പറ്റിയേ?
1: രമേശേട്ടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചിലപ്പോ ചിലതങ്ങ് മറന്നു പോവുക. സംതിങ് മിസ്സിംഗ് ഇൻ മൈൻഡ്.
2: അമ്മയുടെ ശക്കര കുട്ടാ, കരയല്ലേടാ. അമ്മയുടെ പൊന്നുമുത്തല്ലേ, വാവ് ഉറങ്ങിക്കേ. വാവാവോ വാവാവോ വാവാവോ വാവാവോ. ഓ ഓ, കരയല്ലേടാ പൊന്നെ. പോട്ടെ പോട്ടെ പോട്ടെ, അമ്മ എടുക്കാലോ. ഉറങ്ങിക്കോട്ടോ.
0: പോട്ടെ, നെവർ മൈൻഡ്. ദീപ, മോൻ വിശന്നിട്ടായിരിക്കും കരയുന്നത്. നമുക്ക് രാവിലെ സംസാരിക്കാം. മോന് പാല് കൊടുക്ക്.
1: അത് വല്ലാത്ത വേദന പോലെ. മോൻ അമ്മിഞ്ഞ് കുടിക്കുമ്പോ അവൻ കടിക്കുന്നൊന്നുമില്ല. എന്നാലും വേദന.
0: നോക്കാം, നമുക്കൊരു ഡോക്ടറെ കാണാം.

0: ദീപ, ദീപ ഷർട്ട് അയൺ ചെയ്തതല്ലേ?
1: ആ രമേശ് ചേട്ടാ, ടേബിളിൽ തന്നെ ഉണ്ട്.
0: ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? തിരക്കണ്ട, ആയില്ലേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം.
1: അയ്യോ വേണ്ട, ദേ ചട്നിക്ക് വറവിട്ടാ മാത്രം മതി.
0: ദീപ ഇതാണോ ഷർട്ട്?
1: ആ എന്തേ, പാൻസിന് മാച്ച് അല്ലേ, മാറ്റണോ?
0: അതല്ല, ഇത് ഇന്നലെ ഇട്ടതല്ലേ, വാഷ് ചെയ്യാനുള്ളതല്ലേ.
1: അയ്യോ രമേശ് ഏട്ടാ, ഞാൻ വീണ്ടും പൊട്ടത്തിനും കാണിച്ചുല്ലേ. സോറി കേട്ടോ, ഞാൻ വേറെ ഇട്ട് തരാം.
0: വേണ്ട, ഞാൻ ഇട്ടോളാം. നീ വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക്, സമയം പോകുന്നു.
1: രമേശ് ഏട്ടാ, മോൻ ഉണർന്നു എന്ന് തോന്നുന്നു, ഒന്ന് നോക്കുവോ?
0: അതെങ്ങനെ ദീപ, ഞാനിവിടെ അയൺ ചെയ്യല്ലേ.
1: അയൺ ചെയ്യേ, ഞാൻ ചെയ്തതാണല്ലോ.
0: ദൈവമേ, ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തല്ലേ ഉള്ളൂ, നീ അതും മറന്നോ? ഇന്നലെ ഇട്ട ഷർട്ടല്ലേ നീ വീണ്ടും തേച്ചു വെച്ചത്?
1: ഓ രമേശ് ഏട്ടാ, ഞാൻ മറന്നു. ഫുൾ സ്ലീവ് ഷർട്ടാണെങ്കിൽ കൈ തെറുത്ത് വെച്ച അടയാളെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ ഇട്ടോണ്ട് പോയ അതേപോലെയാ തിരിച്ചു വെക്കുന്നേ. വേർപ്പിന്റെ മണം പോലും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയാ?
0: അതൊക്കെ വേറെ വേറെ വാർഡ്രോബിലല്ലേ ദീപ വെക്കുന്നത്, അതും തിരിച്ചറിയാതായോ?
1: അയ്യോ മോനു, അമ്മത് വന്നിടാ, വീടല്ലേ. മോനു വാ, വാ കിട്ടാ, കിങ്ക് കുടിച്ചെന്റെ അമ്മയുടെ കുട്ടിക്ക് വാ. രമേശ് ഏട്ടാ ഇരുന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ.
0: ദീപ
1: എന്താ രമേശ് ഏട്ടാ?
0: നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
1: അയ്യോ ഞാൻ മോന് പാലെടുക്കട്ടെ, രമേശ് ഏട്ടൻ കഴിച്ചോളൂ.
0: മോനിപ്പോ ഉണർന്നതല്ലേ ഉള്ളൂ, ഉടനെ കുപ്പിപ്പാലോ? അവന് നിന്റെ പാലല്ലേ വേണ്ടത്?
1: അത് രമേശേട്ടാ, എനിക്ക് ഭയങ്കര വേദനയാ.
0: എന്ത് ഫൂളിഷ്നെസ് ആണ് ദീപ നീ പറയുന്നത്? സ്വന്തം കുഞ്ഞ് മുല കുടിക്കുമ്പോ അമ്മയ്ക്ക് വേദനയാണ്, ഇതാദ്യം കേൾക്കുക. അനുഭൂതിയാണെന്നാ കേട്ടിട്ടുള്ളത്.
1: ഓ അതെനിക്കറിയില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ അമ്മയാകുന്നത്. എനിക്ക് ഭയങ്കര വേദനയാ.
0: ഇറ്റ്സ് ആൻ എക്സ്ക്യൂസ്, ബ്യൂട്ടി കൺസേൺ ആണ്, അതാ.
1: നോ രമേശേട്ടാ, വേദനിച്ചിട്ടാ എന്റെ മോനോട് ഞാൻ അങ്ങനെ ചെയ്യോ?
0: ആ ദീപ നീ ഇരിക്ക, എനിക്കൊന്ന് സംസാരിക്കണം, ഇതിങ്ങനെ തുടർന്നാ പറ്റില്ല.
1: സംസാരിക്കാനോ? വേഗം പോണെന്ന് പറഞ്ഞിട്ട്.
0: നോ പ്രോബ്ലം, ഐ വിൽ മാനേജ് ഇറ്റ്. ദീപ ഇരിക്ക, നമുക്ക് ഒന്നിച്ച് കഴിക്കാം.
1: എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടാ, ഞാൻ വൈകിയേ കഴിക്കാറുള്ളൂ.
0: എന്റെ കൂടെ ഇരിക്ക ദീപ.
1: ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടോ?
0: ഉപ്പില്ല.
1: അയ്യോ മറന്നു, ഞാൻ ഉപ്പെടുക്കാം.
0: വേണ്ട, സാമ്പാറുണ്ടല്ലോ, നീ ഒന്ന് അവിടെ ഇരി.
1: എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ.
0: ദീപ നമുക്കിത് വെച്ചോണ്ടിരിക്കണ്ട.
1: എന്താ രമേശേട്ടാ?
0: നിന്റെ ഈ മൈൻഡ് ആബ്സെൻസും മറവിയും നമുക്കൊരു ഡോക്ടറെ കാണാം.
1: അയ്യോ അതിന് മാത്രമൊന്നും ഇല്ല, ഇനി അതിന് മരുന്ന് കഴിക്കാനൊന്നും എനിക്ക് വയ്യ.
0: ഏ മരുന്ന് എഴുതുന്ന ഡോക്ടറെ ഒന്നും കാണിക്കണ്ട, ഒരു കൗൺസിലിംഗ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
1: രമേശേടൻ എന്തായി പറയുന്നേ, കൗൺസിലിംഗോ? ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഞാൻ അത്രയ്ക്ക്.
0: അതൊന്നുമല്ല, എന്താ കാരണം എന്നൊന്നും അറിയണ്ടേ, മോനുള്ളതല്ലേ. നിന്റെ മൂഡ് എപ്പോഴാ ചേഞ്ച് ആവുന്നെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ.
1: രമേശേട്ടാ അങ്ങനെ വല്ലാതെ എന്തേലും ഫീൽ ചെയ്തോ?
0: ദീപ കഴിഞ്ഞ ഒരു വർഷമായി തനിക്ക് നല്ല മാറ്റമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് എന്റെ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ?
1: ആ അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ?
0: ഓ അപ്പൊ ലോങ് പാസ്റ്റ് ഒക്കെ ഓർമ്മയുണ്ട്.
1: അതത്ര ലോങ് പാസ്റ്റ് ആണോ? ഒരു വർഷമല്ലേ ആയുള്ളൂ, മോന്റെ ഒന്നാം പിറന്നാളിന് 3 ദിവസം ബാക്കി നിൽക്കിയല്ലേ. അല്ലെങ്കിലും ചിലതൊക്കെ മുഴുഭ്രാന്തായാലും ഓർമ്മയിൽ നിന്നും ആയില്ല.

0: മമ്മി ഞാനെത്തി.
1: ഓ എന്റെ മോർണിംഗ് എത്തിയോ? ഞാൻ കരുതിയത് നിന്റെ അനിയത്തിയാവും ആദ്യം എത്തുക എന്നാ.
0: ഓ നിഷ വന്നില്ലേ?
1: ഇല്ലടാ. ആ എവിടെ എന്റെ പഞ്ചാരക്കുട്ടൻ? അച്ചമ്മ കാത്തിരിക്കല്ലേ എന്റെ പൊന്നോനെ?
2: മോൻ ചെല്ല, അച്ചമ്മയ.
1: ഓ അവൻ അച്ചമ്മയെ വലിയ പരിചയം കാണില്ല. അതിനെങ്ങനെയാ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണ്ടേ? എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല, നിങ്ങൾ ഇങ്ങോട്ടും വരില്ല.
2: അമ്മക്ക് എന്താ അങ്ങോട്ട് വന്നാല്? ഇവിടെ എന്തോ ഇത്ര വലിയ തിരക്ക്.
1: എന്റെ മോളെ അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. നീ അങ്ങ് തടിച്ചു പോയല്ലോ ദീപേ.
2: കൊറച്ചൊന്ന് തടിച്ചല്ലേ ഉള്ളൂ.
1: എന്നാരാ പറഞ്ഞത്? അതിനെങ്ങനെയാ പ്രസവരക്ഷ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ നിന്റെ അമ്മ നിന്നെ കൊണ്ട് തീറ്റിച്ചത്? പിന്നെ വെറുതെ ഇരിപ്പു.
2: അത് നേരാ, വെറുതെ ഇരിപ്പ. രമേശേടന്റെ ഒരു ഷർട്ട് മിസ്തിരിയിട്ട് മോനെ നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്നാ മതി.
0: നിങ്ങൾ അകത്തോട്ട് കയറി, എന്നിട്ടാവാൻ ബാക്കി.
1: ഓ കരയല്ലടാ പൊന്നെ. അച്ഛമ്മ എന്തൊക്കെയാ എന്റെ മക്കൾക്ക് വാങ്ങി വെച്ചിരിക്കുന്നു നോക്കിക്കേ ചക്കരക്കുട്ട.
2: രമേശേടാ ഈ ബാഗ് ഒന്നെടുത്തേ.
0: ആ ഇങ്ങതാ.
1: ദീപയുടെ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? അച്ഛനിപ്പൊ റിട്ടയർഡ് ആയി അല്ലേ?
2: ആയി അമ്മേ.
1: അമ്മക്കിനി എത്ര കൊല്ലം ഉണ്ട്?
2: 2 വർഷം. ഇപ്പൊ ഹെഡ്മിസ്ട്രസാ, വലിയ തിരക്ക.
1: ആഹാ നിഷമോള് വന്നു തോന്നുന്നു.
3: അമ്മേ ഞങ്ങള് വന്നു.
1: ആഹാ ഓ എന്റെ പൊന്നുമോള് കാണട്ടെ. അയ്യോ നീ കൊറച്ച് ക്ഷീണിച്ചല്ലോടി.
3: അതൊക്കെ അമ്മക്ക് തോന്നിയത് അമ്മേ, അവള് ഒരു പണിയുമില്ല, വെറുതെ ഇരിപ്പമ്മേ.
1: പിന്നെന്താ വെമ്മക്കളെ കെട്ടിച്ചു വിടുന്നത് ഭർത്താവിന്റെ വീട്ടില് മേയ്ക്കാട്ട് പണിക്കാ? ആ രാമേന്ദ്ര മോൻ ഇരിക്ക്.
3: ദീപേച്ചി ചേട്ടൻ എവിടെ?
2: ഡ്രസ് മാറി അനീഷ.
3: അമ്മേ മോൻ ഇങ്ങതാ.
1: അതിന് നമ്മളെ ഒന്നും പരിചയമില്ല.
3: അത് ശരിയാ, അത് പിന്നെ അങ്ങനല്ലേ.
1: ആ ഞാൻ ചായ എടുക്കട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കെ.
3: അമ്മേ അച്ഛനെവിടെ?
1: അച്ഛൻ പുറത്തു പോയതാ മോളെ, ഇപ്പൊ അങ്ങ് എത്തു.
0: ആ അളിയ എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
4: ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേട്ടാ, എപ്പോഴാ തെറിക്കാന്നൊരു രൂപം ഇല്ലെന്ന് മാത്രം.
0: അത് പിന്നെ എല്ലാരെയും സ്ഥിതി അത് തന്നെയല്ലേ.
2: എടീ നിഷേ നിനക്ക് വിശേഷമൊന്നും ആയില്ലേ?
3: അതെ ചേച്ചി, ഞങ്ങള് നീട്ടി വെച്ചേക്കുവാ. കാര്യങ്ങളൊന്നും അത്ര സ്റ്റേബിൾ അല്ലാന്നാ ചേട്ടൻ പറയുന്നേ. അതിനിടയില് കുഞ്ഞുങ്ങളെ കൊണ്ടായ വലിയ ബാധ്യതയാ ചേച്ചി.

0: അച്ഛൻ വന്നല്ലോ.
1: ആ എത്തിയോ? എന്റെ മക്കളും മരുമക്കളും കൊച്ചുമോനും. മോനെ എടാ ഇങ്ങു വാടാ, മുത്തച്ഛൻ കാണട്ടെ.
2: അച്ഛന്റെ മീശ കണ്ട അവൻ പേടിക്കും.
1: നിന്റെ കെട്ടിയോനെ എന്റെ മീശ പിടിച്ച് തൂങ്ങിയാ വളർന്നത്, അത് മറക്കണ്ട.
3: ആ ഇതാ ചായ റെഡി, എല്ലാരും ഇരിക്കെ. ദീപേ,
2: ഓ
3: അടുക്കളയിൽ പലഹാരങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് എടുത്തോ.
2: ശരി അമ്മേ.
1: രാമേന്ദ്രൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്?
4: ഓ അതല്ലേലും വാതറപ്പ് കുറവാ.
0: അതിനും കൂടി നീ പറയല്ലോ.
3: അത് നേരാ. ദീപേ എന്താടി നിനക്കതൊന്നും പൊങ്ങുന്നില്ലേ?
4: അമ്മേ ഞാനും സഹായിക്കാം.
3: വേണ്ട വേണ്ട, നീ ഇവിടെ ഇരി, അത് അവള് ചെയ്തോളൂ.
2: എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നിഷ ബുദ്ധിമുട്ടണ്ട, ഒന്നും ശീലമില്ലാത്തതല്ലേ.
3: നീ ആ ഉണ്ണിയപ്പം കൂടി ഇങ്ങ എടുത്തോ ദീപേ.
1: അല്ലട രമേശാ, ദീപയ ജോലി അങ്ങ് വിട്ടോ?
0: നിവൃത്തിയില്ലല്ലോ അച്ഛ, മോനൊന്ന് റെഡിയാവുന്നത് വരെ അവളെ അടുത്തു വേണ്ടേ? ഒരു ഡേ കെയറിൽ കൊണ്ടാക്കാവുന്ന പ്രായം വരെ.
1: അതും ശരിയാ, ഇക്കാലത്ത് രണ്ടുപേർക്കും ജോലി വേണം.

0: ദീപേച്ചി പി എച്ച് ഡി ചെയ്യുന്നുണ്ടായിരുന്നില്ലേ?
1: ദാമേ ഉണ്ണിയപ്പം, പി എച്ച് ഡി ഒക്കെ കെട്ടിപ്പൂട്ടി രാമചന്ദ്ര, ആന്ത്രപ്പോളജിയില് ഇനി എന്ത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാനാ? നിർത്തി.
2: അപ്പൊ കുടുംബത്തിനൊരു ഡോക്ടർ നഷ്ടായി.
1: അതിനെന്താ, ഒരു ഹൗസ് വൈഫിനെ കിട്ടിയില്ലേ? അതാ ഇപ്പൊ എന്റെ മേൽവിലാസം.
2: എനിക്ക് ആ വാക്കിനോടേ ദേഷ്യം.
1: അതുകൊണ്ടെന്താ ആ വാക്ക്?

0: പരീക്ഷിടാം.
1: ഏ, ചിരി മറന്നുപോവേ.
0: പണ്ട് അച്ഛൻ എന്റെ അനിയൻ സുദീപിന് വാങ്ങിക്കൊടുത്തൊരു കഥാബുക്കിൽ ചിരി നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. അവൾ അത് കണ്ടുപിടിക്കാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചു. ഞാൻ സ്വന്തം തന്നെ കണ്ടുപിടിച്ചു.
2: പണ്ട് ചേട്ടത്തിങ്ങനെ നിർത്താതെ സംസാരിക്കില്ലായിരുന്നല്ലോ, ഇപ്പൊ ആകെ മാറി.
3: അതെ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ജോലി ഒന്നും തീരില്ല. രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലേ ഓണങ്ങായി, ഒരുപാട് ജോലിയൊക്കെ തീർക്കാനുണ്ട്.

0: അമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് സഹായത്തിന് വിളിച്ചൂടെ?
1: ആരെ കിട്ടാനാ? അതല്ലേ ഞാൻ നിന്നോട് നിർബന്ധം പിടിച്ചത്. ദീപ എന്തായാലും കൊണ്ടുവരണമെന്ന്.
0: അമ്മേ, അത്.
2: ഓഹോ, അപ്പോ വേലക്കാരിക്ക് പകരായിട്ടാ എന്നെ ഓണമുണ്ണം വിളിച്ചതല്ലേ. അമ്മേ, അടിച്ചു തളിക്കാരിക്ക് കഞ്ഞി കൊടുത്തിരുന്ന വടക്കേപ്പുറത്തെ അരഭിത്തി അവിടെ തന്നെ ഇല്ലേ? ഇല്ലേ, ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ.
0: ദീപേ,
1: അതെന്താ ദീപേ നീ അങ്ങനെ പറഞ്ഞത്? നീ വീട്ടിലെ മരുമകളല്ലേ?
2: ഞാനും ഒരു വീട്ടിലെ സ്വന്തം മോളാണ് അമ്മേ.
1: ഞങ്ങളും അങ്ങനൊക്കെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ കുടുംബവും കുട്ടികളും ഒക്കെ ആയി ഒതുങ്ങി. ജോലിയും കൂലി ഒന്നും നോക്കിയില്ല.
2: ഓ, അമ്മയ്ക്ക് എന്ത് ജോലി കിട്ടുമായിരുന്നു?
1: ഓ, ഞാൻ പഠിപ്പില്ലാത്തവളാണെന്ന്. നിന്റെ അമ്മയെ പോലെ ഹെഡ്മിസ്ട്രസ് അല്ലാന്ന്.
2: ദേ, വെറുതെ ആ പാവത്തിന് പഴിക്കണ്ട.
0: ദീപേ, ഇത് ഇവിടെ നിർത്തിക്കോ.
3: വേണ്ട വേണ്ട, അമ്മായിയമ്മ പോരൊന്നും ഈ വീട്ടിലെടുക്കണ്ട.
4: അതെ അച്ഛാ, ദീപേച്ചി ഒരു എഡ്യൂക്കേറ്റഡ് ആയ ലേഡിയല്ലേ, അതൊക്കെ വെറുതെ ആയതിലുള്ള സങ്കടം
1: കൊണ്ടാവും. അതെന്താ, നാട്ടില് വേറെ ആർക്കും പഠിപ്പില്ലേ?
2: അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നെ പെണ്ണ് കാണാൻ വന്നത്? അന്ന് എന്റെ ഡിഗ്രികളും റിസർച്ചും അംബീഷനും ഒക്കെയാ നിങ്ങളെല്ലാരും രമേശേട്ടനും പാടി പുകഴ്ത്തിയത്. എന്നിട്ടിപ്പോ വേലക്കാരിയായി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു.
5: ഞങ്ങള് വന്നത് ചേട്ടത്തിക്ക് ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം.
1: നിങ്ങളവിടെ പോകാൻ?
2: അതെ അതെ നിഷ, നിങ്ങളല്ല, ഞാനാ പോകേണ്ടത്. രമേശേട്ടാ, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്കിനിവിടെ നിൽക്കണ്ട, എനിക്ക് ഒരു ആഘോഷവും വേണ്ട, എനിക്ക് എനിക്കൊന്ന് തനിച്ചിരുന്നാ മതി.

0: ആ, നിന്റെ നിർബന്ധം കൊണ്ട് അന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നീട് നമ്മൾ അവിടെ പോയിട്ടില്ല, അവരിങ്ങോട്ടും. ഡോണ്ട് കെയർ. ഇപ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നു, അതെൻ്റെ ദീപയായിരുന്നില്ല, മറ്റാരോ.
1: രമേശിപ്പോ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്?
0: എന്റെ ഓഫീസിലെ രജത്തിനെ നിനക്കറിയില്ലേ? രജത്തിന്റെ സിസ്റ്റർക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യ പ്രസവം കഴിഞ്ഞപ്പോ ചില അസാധാരണ പെരുമാറ്റം, എപ്പോഴും ഉറക്ക്, മറവി, ഉത്സാഹക്കുറവ്, ദേഷ്യം, അങ്ങനെ ചിലത്. അവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത്, 10-ൽ 1 സ്ത്രീക്ക് ഉണ്ടാവുന്ന പോസ്റ്റ് നാറ്റൽ ഡിപ്രഷൻ, പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, സിവിയറായാൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാ ഒരു കൺസൾട്ടിംഗ്, ഒരു കൗൺസിലിംഗ് ചിലപ്പോ അത്രയും മതിയാകും.
1: രമേശ് ചേട്ടാ, എന്തായി പറയുന്നേ? എനിക്ക് ചെറിയൊരു മറവി, അതുണ്ട്, ഓക്കെ. പക്ഷെ ഞാനതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ശരിയാ, ചെറിയൊരു ഡിപ്രഷൻ, എന്റെ ജോലി, മുടങ്ങിപ്പോയി എന്റെ റിസർച്ച്, എനിക്കതിലൊക്കെ നിരാശയുണ്ട്. ഞാനും കൂടി ഒന്ന് സെറ്റിലായിട്ട് മതി കുഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളത് മനസ്സിലാക്കിയില്ല. അത്രേ ഉള്ളൂ രമേശേട്ടാ. പക്ഷേ രമേശേട്ടൻ പറഞ്ഞു വരുമ്പോ

0: മോന് വിശക്കുന്നുണ്ട്.
1: ഞാൻ ദീപി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ഈ ഫ്ലാറ്റിൽ കഴിഞ്ഞ മാസം നടന്നതാ, ദീപ ഓർക്കുന്നുണ്ടോ?
0: അങ്ങനെ കഴിഞ്ഞ മാസം പ്രത്യേകിച്ച്, മൃദുലേച്ചയും കുട്ടികളും വന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നോക്കി, ശരിയാവാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു.
1: അതൊന്നുമല്ല.
0: പിന്നെ എന്താ?
1: അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ദീപ, ദീപ,
0: ഇതാ വരുന്നു.
1: ദീപ, വാട്ട്സ് ദിസ്? എന്താ ഇത്?
0: ഞാൻ ഉറങ്ങിപ്പോയി രമേശേട്ടാ, ഇപ്പൊ ഭയങ്കര ഉറക്കാ.
1: അതല്ല ദീപ, നീ എന്തായി കാണിക്കുന്നത്? ദൈവമേ, യു വെയർ അണ്ടർ ഗാർമെന്റ്സ് ഓൺലി.
0: അയ്യോ രമേശേട്ടാ, അയ്യോ, കുളിച്ചു വന്നപ്പോ സാരി ഉടുക്കാൻ ഞാൻ മറന്നുപോയി രമേശേട്ടാ.

0: അങ്ങനെയുണ്ടായോ? അയ്യോ, കുഞ്ഞു നാളിൽ പോലും ഞാനങ്ങനെ.
1: മൈ മിസ്റ്റേക്ക്. അപ്പോ പോലും ഞാൻ അതത്ര കാര്യമാക്കിയില്ല, പാടില്ലായിരുന്നു.
0: പണ്ടേ അങ്ങനെയാ, എന്റെ കാര്യങ്ങളും ഞാൻ പറയുന്നതും ആരും അത്ര കാര്യമാക്കാറില്ല. അമ്മ അമ്മ മാത്രം ഒരുപാട് തിരക്കിനിടയിലും എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. അച്ഛന് സുദീപ് കഴിഞ്ഞേ ഉള്ളു എല്ലാം. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങള് പാതി കേട്ടും പാതി കേൾക്കാതെയും. I'm lost.
1: ദീപ,
0: എനിക്കിപ്പോ ബോധ്യായി. രമേശേട്ടാ, ഡോക്ടറെ കാണണം ഉടനെ.
1: അല്ല,
0: രമേശേട്ടാ, ഈ ഇരിക്കുന്നവരൊക്കെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ ആളുകളാ?
1: ദീപ, ഇവിടെ ഇരിക്കുന്നവരൊന്നും ഭ്രാന്തന്മാരല്ല. നമ്മളെ പോലെ തന്നെ ചെറിയ ചെറിയ ഉപദേശങ്ങൾക്കും സംശയ നിവാരണത്തിനൊക്കെ വന്നവരാണ്. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട.
0: എന്തിടാ, മോനൂസിന് ഇവിടെ വന്ന് ഇഷ്ടായില്ലേ? രമേശേട്ടാ, ഇവനെയൊന്ന് പുറത്തേക്ക് എടുത്തേ. ഇങ്ങനെ ഇരുന്നിട്ടാ അവന് പ്രശ്നം.
1: നമ്മൾ വിളിച്ചാലോ?
0: ഞാൻ അകത്ത് കയറിയ പോരെ.
1: അതെങ്ങനെ ദീപ, ഞാനും വേണം. ഹലോ, ആ മൃദലേച്ചി, ആ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ആ ഞങ്ങളിപ്പോ വെയിറ്റിംഗിലാ.
2: ഞാൻ കാര്യങ്ങൾ ഡോക്ടറോട് സൂചിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. നീ വിശദമായി സംസാരിക്കണം. ദീപയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിച്ചേക്കരുത്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്.
3: ആരാ? ദീപ രമേശ്. ദീപ രമേശ് ഇല്ലേ? ദീപ രമേശ്.
0: യെസ്, ഞാനാ. ഞാനാ ദീപ.
3: നിങ്ങൾക്കെത്തെ ചെവി കേട്ടൂടെ, ഡോക്ടർ വിളിക്കുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടോ?
0: ആ ഉണ്ട്, ഞാൻ തനിച്ചല്ല, ഹസ്ബൻഡ് ഉണ്ട്. ദാ ഇപ്പൊ വരും.
3: രണ്ടുപേരും അകത്തേക്ക് വാ.
0: രമേശേട്ടാ, രമേശേട്ടാ, ദേ നമ്മൾ വിളിച്ചു.
1: ദാ വന്നു. ഗുഡ് ഈവനിങ് ഡോക്ടർ.
4: യെസ്, ഗുഡ് ഈവനിങ്. ഇരിക്കൂ.
1: ഡോക്ടർ മൃദുല പറഞ്ഞ.
4: ഓ ഓക്കെ ഓക്കെ, അവരുടെ കസിൻ രമേശ് എന്നല്ലേ പേര്?
1: ആ അതെ സർ.
4: എനിവേ, എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞത്?
1: സർ, ഇതെന്റെ ഭാര്യയാണ് ദീപ. അവൾക്ക് ഈയിടെയായി ഇത്തിരി മറവി.
4: അത് നമുക്കൊക്കെ ഉള്ളതല്ലേ, മഹാജീനിയസ്.

0: ഫിസിക്സുകൾക്ക് വരെയുണ്ട്. ഐൻസ്റ്റീൻ കുളിമുറിയിൽ കയറിയാൽ തിരിച്ചിറങ്ങാൻ ഒരാഴ്ചയൊക്കെ എടുക്കുമായിരുന്നു അത്രേ. അദ്ദേഹത്തോട് മറന്നുപോകും എവിടെയാണ് എന്തിനാണ് എന്നൊക്കെ.
1: സർ, ഇത് മൈൻഡ് ആബ്സെൻസ്. ഈയിടെ അത് വല്ലാതെയായി.
0: എന്നിട്ട്
1: ടോട്ടലി ഒരു താളപ്പിഴ
0: കുടുംബത്തിന്.
1: യെസ് സർ.
0: സ്ത്രീക്കൊരൽപ്പം മറവി വന്നാൽ താളം പിഴച്ചു പോകുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ. ദീപയ്ക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ രമേശ് അല്പനേരം പുറത്തേക്ക് നിൽക്കും, കുഞ്ഞിനെ എടുത്തോളും. ആ, അവൻ ഉറങ്ങി, ഉണരാതെ നോക്കാൻ അറിയാലോ അല്ലേ. പ്ലീസ്.
1: ഓക്കെ.
0: ആ ദീപ, ഹൗ ആർ യു?
2: ഫൈൻ സർ.
0: എവരിതിങ്?
2: ഐ തിങ്ക് സോ.
0: ദീപ എത്ര വരെ പഠിച്ചു?
2: ഒരു PhD പാതിയിൽ നിർത്തി.
0: വൈ?
2: വിവാഹം, പിന്നെ പ്രസവം.
0: അതെന്താ ദീപ, വിവാഹം കഴിഞ്ഞ് അമ്മയായ സ്ത്രീക്ക് PhD പാടില്ലേ? യു ഗോ ആൻഡ് കണ്ടിന്യൂ.
2: ബട്ട് മൈ കണ്ടീഷൻ.
0: ഓ, കണ്ടീഷൻ. ജോബ് വല്ലതും ഉണ്ടായിരുന്നോ?
2: അതും ഉപേക്ഷിച്ചു.
0: ലോകം ചുരുങ്ങി എന്നർത്ഥം. പറയൂ, ഹൗ ഡു യു ഫീൽ ദിസ് കണ്ടീഷൻ?
2: മറവി, പിന്നെ ഉറക്ക്. ഒന്നിലും ഒരു ശ്രദ്ധ ഉറക്കാത്ത പോലെ. പഴയ താല്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു സർ. വായന, മൂവി, എല്ലാം. ഡോക്ടർ, ഐ ആം ടോട്ടലി ലോസ്റ്റ്.
0: ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം.
3: സർ,
0: സിസ്റ്റർ, ഇവരുടെ ഹസ്ബൻഡ് പുറത്തുണ്ട്, ഒന്ന് വരാൻ പറയൂ.
3: ഓക്കെ സർ.
1: സർ,
0: എനിക്ക് രമേശുമായി ഒന്ന് സംസാരിക്കണം. ദീപ അല്പസമയം പുറത്തിരിക്കൂ.
2: ഓക്കെ, താങ്ക് യു സർ. മോനെ എങ്ങനെ രമേശ് ഏട്ടാ?
0: രമേശ്, എത്ര കാലമായി ഇത് കണ്ടു തുടങ്ങിയിട്ട്?
1: ഒരു വർഷം മുമ്പാണ് ശ്രദ്ധയിൽപ്പെടും വിധം ചില അസാധാരണ സ്വഭാവങ്ങളുണ്ടായത്. കഴിഞ്ഞ മാസം എന്നെ വല്ലാതെ ഷോക്ക് ചെയ്ത ഒരു കാര്യമുണ്ടായി.
0: ദീപ പറഞ്ഞു, ആ ഹാഫ് നേക്കഡ്.
1: അതെ ഡോക്ടർ.
0: പക്ഷേ ഇന്ന് നിങ്ങളത് വീണ്ടും സൂചിപ്പിച്ചപ്പോഴാണ് ദീപ അത് ഓർത്തത്. ഓർത്തതല്ല, അവരറിഞ്ഞത്.
1: യെസ്.
0: അതങ്ങനെയാണ്, തന്നോട് മറ്റുള്ളവർ ചെയ്തതേ ഓർമ്മയിലുണ്ടാവൂ, താൻ സ്വയം ചെയ്തതൊന്നും ഓർമ്മിക്കില്ല.
1: അതെ, വളരെ മുമ്പുണ്ടായതൊക്കെ ചിലപ്പോൾ ഓർക്കും, ഇന്നലത്തെ കാര്യം ഓർമ്മയില്ല.
0: രമേശ്, നിങ്ങളുടെ ഭാര്യയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വളരെ ചെറുപ്പം മുതലേ ഒരുപാട് അരുതുകൾ തട്ടിമാറ്റിയാണ് അവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയത്. എ സെൽഫ് മെയ്ഡ് പേഴ്സൺ. ഒടുവിൽ വിവാഹവും പ്രസവവും എല്ലാം ചേർന്ന് അവരുടെ ആഗ്രഹങ്ങളും അംബിഷൻസും എല്ലാം അവസാനിപ്പിച്ച പോലെയായി. ദീപയെപ്പോലൊരു പെൺകുട്ടിയുടെ അഭിമാനബോധം അപ്പാടെ ഹേർട്ട് ചെയ്യപ്പെട്ടു. ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്ന് ഒരുപാട് അവഗണിക്കപ്പെട്ടു, വിവാഹശേഷം നിങ്ങളിൽ നിന്നും. ഷീസ് എ ജേം ഓഫ് പേഴ്സൺ. നിങ്ങളത് അറിഞ്ഞില്ല.
1: സർ, ഞാൻ അവളെ.
0: പ്ലീസ് രമേശ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻഡ്. ഒരു അമ്മയാവാൻ ദീപ തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. നിങ്ങളത് കേട്ടില്ല. PhD പൂർത്തിയാക്കി മെച്ചപ്പെട്ടൊരു ജോലിയൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ തീർന്നു എന്നൊരു ബോധം അവരിൽ ഡീപ്പ് റൂട്ടഡാണ്. അത് പറിച്ചു കളയണം.
1: സർ, അതെങ്ങനെ?
0: ദീപ തിരിച്ചു വരണം അവരുടെ ജീവിതത്തിലേക്ക്. പഠനം, ജോലി, എല്ലാം തിരികെ കൊടുക്കണം.
1: പക്ഷേ ഡോക്ടർ, ഞങ്ങളുടെ മോൻ
0: വിദേശങ്ങളിലൊക്കെ ബേബി സിറ്റർ എന്നൊരു ഏർപ്പാടുണ്ട്. നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടാ. എന്തായാലും ആലോചിച്ച് ഒരു വഴി കണ്ടെത്തു.
1: സർ, മെഡിസിൻ എന്തെങ്കിലും?
0: ആർക്ക്?
1: ദീപയ്ക്ക്.
0: അതിന് അവർ രോഗിയാണെന്ന് ആരാ പറഞ്ഞത്? അവരുടെ സാഹചര്യം മാറുക, പ്ലസന്റ് ആവുക. ഞാൻ രമേശിന് കുറച്ച് മെഡിസിൻ തരട്ടെ?
1: എനിക്കോ?
0: അതെ, ഇത്തരം സാഹചര്യങ്ങളിൽ രോഗിയായി ചൂണ്ടിക്കാണിക്കുന്ന ആളെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അവരുടെ ചുറ്റുപാടുമുള്ളവരെയാണ്.

0: 你这样的。
1: 我也大，我就不想再被他们。
2: ഹലോ മോളെ.
3: ആ അമ്മ, സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ?
2: ഇല്ല മോളെ, ഞാൻ ബസ് വെയിറ്റ് ചെയ്യാ.
3: എന്താ ഇത്, സമയം 6 കഴിഞ്ഞല്ലോ, ഇനി എപ്പോഴാ വീട്ടിലെത്തുന്നേ?
2: മോളെ എന്താ വിളിച്ചേ?
3: അമ്മ, എനിക്ക് നിങ്ങളെ ആരെങ്കിലും ഒന്ന് കാണണം.
2: എന്ത് പറ്റി ദീപാ നിനക്ക്? മോൻ എന്തെങ്കിലും?
3: നോ അമ്മ, എനിക്ക് നിങ്ങളെ എല്ലാരെയും കാണാൻ കൊതിയാവുന്നു.
2: മോളെ, അമ്മക്ക് ഇനി ശനിയാഴ്ച അല്ലേ ലീവ് കിട്ടുള്ളൂ, അച്ഛനും സ്ഥലത്തില്ല. ഞാൻ ഇന്ന് തന്നെ സുദീപിനോട് വരാൻ പറയാം, അവൻ ടൗണിൽ തന്നെയുണ്ട്. മോളെ, ദീപാ
3: മതി അമ്മേ, ഞാൻ വെക്കുക,
4: പിന്നെ വിളിക്കാം.

0: ഹലോ,
1: ആഹാ, സുദീപ് ആയിരുന്നോ? ഞാൻ കരുതി രമേശേട്ടനാണ്. വാ.
0: അപ്പൊ അളിയൻ വന്നില്ലേ?
1: ഇല്ല, കുറച്ചുകൂടെ കഴിയും. പിന്നെ ഞാൻ അരമണിക്കൂർ മുമ്പേ അമ്മയെ വിളിച്ചിരുന്നു.
0: ആ, അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു നീ പെട്ടെന്ന് ദീപയുടെ അടുത്ത് പോണോന്ന്.
1: ഓ, വെറുതെ. നമ്മുടെ വീട്ടിലെ ആരെങ്കിലും കാണണം തോന്നി.
0: ഓ, നോസ്റ്റാൾജിയ അങ്ങനൊക്കെ ഉണ്ടോ നിനക്ക്?
1: പോടാ, നൊസ്റ്റാൾജിയക്ക് എന്തിരിക്കുന്നു അവിടെ.
0: പിന്നെ
1: ആ, നിന്റെ കയ്യിലെന്ത്?
0: നിന്നെ കാണാൻ വരുമ്പോ വല്ലതും കൊണ്ടുവരണ്ടേ? ചേച്ചിയായിപ്പോയില്ലേ. നിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കെങ്ങനെ അറിയാം. അമ്മയെ വിളിച്ചപ്പോ കിട്ടിയില്ല, ഉടനെ ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു ബർഗർ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് വാങ്ങിച്ചു.
1: ബെസ്റ്റ്, അച്ഛൻ എന്റെ എന്ത് ഇഷ്ടം അറിയാ. ബർഗർ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. നിന്റെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ അച്ഛനറിയൂ പണ്ടേ.
0: അയ്യോ, അപ്പൊ അത് വേസ്റ്റ് ആയല്ലോ.
1: ഏ, രമേശേട്ടൻ കഴിച്ചോളൂ, പുള്ളിക്കിഷ്ടാ.
0: എന്നിട്ട് എവിടെ എന്റെ മരുമകൻ?
1: അവനെ ഞാൻ ഉറക്കി.
0: ഛേ, കുഞ്ഞുങ്ങൾ അങ്ങനെ ഉറക്കരുത് ചേച്ചി, അവരായി തന്നെ ഉറങ്ങട്ടെ.
1: എന്നാ നീ ഇവിടെ വന്ന് അവനെ കളിപ്പിച്ചിരുന്നു എങ്കി ഞാൻ ഫ്രീ ആവും.
0: മിക്കവാറും വേണ്ടി വരും.
1: എന്ത് പറ്റി?
0: ഐടി അല്ലേ ഫീൽഡ്, ഇലകൊഴിയും ശിശിരമാണല്ലോ.
1: എടാ, നീ ഒരു വിശേഷം അറിഞ്ഞോ?
0: ഇല്ലല്ലോ, എന്താ?
1: എനിക്ക് പ്രാന്താടാ.
0: അത് നിനക്ക് പണ്ടേ ഉള്ളതല്ലേ.
1: ഇത് അങ്ങനെയൊന്നും അല്ല, സീരിയസാ.
0: പോടി.
1: ഞങ്ങൾ ഇന്നൊരു ഡോക്ടറെ കണ്ടു.
0: ഏത് ഡോക്ടറെ?
1: സൈക്കോളജിസ്റ്റിനെ.
0: ദീപജി.
1: സത്യടാ,
0: നീ എന്താ പറയുന്നത്?
1: എനിക്ക് കുറച്ചായി ചില പ്രോബ്ലംസ്. എനിക്കിപ്പോ ഒറ്റക്കിരിക്കാനൊക്കെ പേടിയാ. എന്റെ കയ്യിൽ നിന്ന് വല്ല അപകടവും വരുമെന്ന് ഒരു പേടി.
0: എന്താ?
1: രമേശേട്ടൻ വന്നു. നീ ചോദിക്ക്, രമേശേട്ടൻ പറയും. എനിക്ക് നിന്നോടത് പറയാനാവില്ല.
2: സുദീപ്, എപ്പോ എത്തി?
0: ആ രമേശേട്ടാ, അരമണിക്കൂറായി. വൈകുന്നേരം കുറച്ച് ഫ്രീ ആയി, അപ്പൊ ഒന്ന് വരാൻ തോന്നി.
2: ആ, അത് നന്നായി. ഞാനൊന്ന് കാണണം എന്ന് കരുതിയതാ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. മോൻ ഉറങ്ങിയോ ദീപേ?
1: ആ, അവൻ നേരത്തെ ഉറങ്ങി.
0: ദീപച്ചി, നീ അമ്മയോട് പറഞ്ഞിരുന്നോ?
1: ഇല്ല, നീ സാവധാനം പറഞ്ഞാ മതി.
2: അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടിട്ടുണ്ടേ ദീപേ. സുദീപ് ചായ കുടിച്ചോ?
0: ആ, ബെസ്റ്റ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല.
1: അയ്യോ, ഞാനത് വിട്ടുപോയി. ഇപ്പൊ എടുക്കാടാ. രമേശേട്ടന് വന്നാ ഒരു ചായ പതിവാ.
0: ആ രമേശേട്ടാ, എന്താ പ്രശ്നം? ദീപച്ചി പറഞ്ഞു ഡോക്ടറെ കണ്ടു.
2: ദീപയ്ക്ക് ചിലപ്പോ ഒക്കെ ഒരു മൂഡ് വേരിയേഷൻ.

0: ദീപേ, ദീപേ,
1: ദാ ഇവിടെ ഉണ്ട്.
0: നീ എന്ത് ചെയ്യാ? ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ.
1: ഡോക്ടർ ഇന്നലെ ചില എക്സസൈസും ബ്രീത്തിങ് ടിപ്സും ഒക്കെ പറഞ്ഞു തന്നിരുന്നു കോൺസെൻട്രേഷൻ കൂടാനേ. ഞാനതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയതാ.
0: എന്നിട്ട് കഴിഞ്ഞോ?
1: ഇനി വൈകിട്ട്.
0: ദീപ, നമുക്കൊരു ബേബി സിറ്റർ നോക്കിയാലോ?
1: എന്തിന്?
0: നിനക്കൊന്ന് ഫ്രീ ആവാം.
1: ഓ,
0: പറ്റിയ പഠിപ്പ് തുടരാം, ഒരു ജോലി നോക്കാം. ഡോക്ടറും സൂചിപ്പിച്ചിരുന്നു.
1: എന്നിട്ട് ഞാൻ എന്റെ മോനെ ഏതോ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു പോകാനോ? എന്താ രമേശേട്ടാ ഇത്?
0: അതിനെന്താ കുഴപ്പം? സാധാരണയല്ലേ? ഒരു സർക്കാർ ജോലി ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണില്ലേ?
1: എനിക്കൊരു സർക്കാർ ജോലി ഇല്ലല്ലോ, ഇനി ഒട്ടും കിട്ടാനും പോകുന്നില്ല. ഉണ്ടായിരുന്നത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ, ഇനി ഇങ്ങനെയൊക്കെ മതി. വാ, ഞാൻ ചായ എടുക്കാം.
0: പറയുന്നതൊന്ന് മനസ്സിലാക്കിക്കൂടെ?
1: ഓ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കാറുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിട്ടുകളെ രമേശേട്ടാ, ബേബി സിറ്റർ ഒന്നും വർക്കൗട്ട് ആവില്ല.
0: ഓക്കെ, നിനക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് ആലോചിക്കില്ല. പക്ഷെ മറ്റൊരു ചോയ്സ് ഉണ്ട്.
1: എന്താ?
0: ഞാൻ അമ്മയോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചാലോ?
1: രമേശേട്ടന്റെ അമ്മയോ?
0: പിന്നെ ആരുടെ?
1: എന്റെ ഭ്രാന്ത് മാറ്റാനാണെങ്കിൽ ബെറ്റർ ചോയ്സ് എ മെന്റൽ ഹോസ്പിറ്റൽ.
0: ദീപേ, ദീപേ, ഇറ്റ്സ് ടു മച്ച്. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്റെ അമ്മ, വേറെ ചോയ്സ് ഒന്നുമില്ല.
1: ഗ്ലാസ് പൊട്ടി നാശായല്ലോ, ഇനി പോയിട്ട് തൂക്കണം.

മോനൂട്ടാ, അവിടെ ചക്കരേ. ദേ അങ്ങോട്ട് നോക്കി, ഒരേട്ടൻ ഓടി വരുന്നത് കണ്ട. അമ്മയുടെ മോൻ എപ്പോഴാ ഇങ്ങനെ ഓടി വരുവാ? മോനൂട്ടൻ മോനൂട്ടൻ വലുതായ അമ്മയും കൊണ്ട് ഒരുപാട് എടുത്തൊക്കെ പോകണേ. വിമാനം കേറി, കപ്പല് കേറി, അങ്ങനെ അങ്ങനെ. അമ്മ അവിടെ പൊന്നു മോനല്ലേ.

0: ദീപയല്ലേ?
1: നിവേദ, നിനക്കെന്നെ മറന്നുപോയില്ലേ?
0: അതെന്തിനാ ഞാൻ നിന്നെ മറക്കുന്നേ? എത്ര നേരമായി ഞാൻ അവിടെ ഇരുന്ന് നോക്കുന്നെന്നറിയോ? അവസാനം സംശയം തീർക്കാൻ ഇങ്ങു പോന്നു.
1: ഇനി നീ ചോദിക്കാൻ പോകുന്ന ക്ലീഷേ ഡയലോഗുകളൊക്കെ എനിക്കറിയാം. എത്ര നാളായി കണ്ടിട്ട് നീ ആളാകെ മാറിപ്പോയി, എന്താ വിളിക്കാത്തെ, ഇതൊക്കെയല്ലേ?
0: അതിൽ എന്താ വിളിക്കാത്തെ, അത് മാത്രം ഞാനിങ്ങെടുത്തു.

0: അതെ, എന്താ വിളിക്കാത്തെ?
1: ഞാൻ ഒരു വർഷമായി മൊബൈൽ ഉപേക്ഷിച്ചിട്ട്. ആരെയും കാണാനും വിളിക്കാനും ഒന്നും തോന്നിയില്ല.
0: നീ നിന്റെ ഗവേഷണവും ജോലിയും എല്ലാം കെട്ടിപ്പൂട്ടിയില്ലേ?
1: പണ്ടത്തെ പോലെ എനിക്ക് ഇഷ്ടമില്ലാത്തത് തന്നെ ചോദിച്ചോണം.
0: ഓഹോ, എന്നാ നിനക്ക് ഇഷ്ടമുള്ളതൊന്ന് ചോദിച്ചോട്ടെ. നമുക്കൊരു കോഫി ആയാലോ?
1: കാപ്പുച്ചിനോ?
0: വൈ നോട്ട്? എന്നാ വാ, മോനെ ഞാൻ എടുക്കാം. നിന്റെ മോനെ ഞാൻ സൽക്കരിക്കണ്ടേ?
1: നീ ഒറ്റയ്ക്കാ?
0: ആ, എന്റെ കൂടെയുള്ളൊരു നാണ്ടേ അങ്ങ് ദൂരെ ഇരിക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ വന്ന ഗസ്റ്റാ. അവര് പോകാറാവുമ്പോ എന്നെ വിളിച്ചോളും. നീ വാ. ആ, ശ്രദ്ധിച്ചു നടന്നേ. പഴയ പോലെ സ്വപ്നം കണ്ടോണ്ട് അങ്ങനെ ഒഴുകണ്ട. രണ്ട് കാപ്പുച്ചിനോ? ആ, മോനും കൂടി കഴിക്കാൻ പറ്റിയ കേക്ക് എന്താ ഉള്ളത്?
2: ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു പീസ് എടുക്കട്ടെ?
0: ഓക്കെ ഓക്കെ.
1: അവൻ കഴിക്കില്ല.
0: അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ആട്ടെ, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ. നീ ഇങ്ങനെ ഗ്ലൂമി ആയതെന്താ? ഭയങ്കര ബോറാട്ടോ.
1: എനിക്ക് പോസ്റ്റ് നാറ്റൽ ഡിപ്രഷനാന്നാ എല്ലാരും പറയണേ. അത് പ്രാന്താടി
0: മണ്ണാങ്കട്ട. സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച ഒരു പെണ്ണിന് ഡിപ്രഷൻ അടുപ്പിക്കാൻ പേരും കീറും ഒന്നും വേണ്ട. അവള് ജീവിക്കേണ്ട ജീവിതം തന്നെ ധാരാളം.

0: ദീപേ, ദീപേ, ഡോർ ലോക്ക് ചെയ്യാതെ ഇവളിത് എവിടെ പോയി? ദീപേ, ദീപേ,
1: ദീപ, വിട്ടുകൊടുക്കാവുന്ന ഒന്നല്ല ഇത്. നമുക്ക് നമ്മളെയുള്ളൂ. ലോകത്തിന് നമ്മളെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലോകമാണ് വേണ്ടത്. അത് കൈവിട്ട് കളയരുത്. വാ, നമുക്കിറങ്ങാം.
2: ആന്റിയുടെ ചക്കരക്കുട്ടന് ഒരു ഉമ്മ.
3: അയ്യോ, ടൂ ലേറ്റ്. രമേശേട്ടൻ വന്ന് കാത്തിരിക്കാവൂ.
2: അതിനെന്താ, കാത്തിരിക്കട്ടെ. നമ്മളെയും ചിലപ്പോ കാത്തിരിക്കണ്ടേ? ആ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചു പോണേ.
3: ശരിയടേ, ഇനി ഞാൻ എന്തായാലും വിളിക്കും. ബൈ
2: ബൈ ഡിയർ.

0: രമേശ, മോള് വരുന്നു.
1: ആഹാ, അമ്മേ സുദീപും എപ്പോ വന്നു?
0: രമേശ് വിളിച്ചിട്ട് ഞങ്ങൾ വന്നേ. നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു.
1: കാണാനില്ലേ എന്നെയോ? ആ, ഒരു കണക്കിന് അതും നേരാ. എന്നെ കാണാനില്ലായിരുന്നു. ഞാൻ മോനെ ഒന്ന് പുറത്തു കൊണ്ടുപോയതാ. ഒരുപാടൊക്കെ സഞ്ചരിക്കേണ്ട കുട്ടിയല്ലേ, എന്നെപ്പോലെ അടച്ചിരുന്നാൽ എങ്ങനാ? എന്റെ ഫ്രണ്ട് നിവേദയെ കണ്ടതുകൊണ്ട് ഇത്തിരി വൈകി.
0: മോളെ, ദീപേ,
1: അമ്മ എന്തിനെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയണേ?
0: എന്റെ മോള് കരയാത്തോണ്ടല്ലേ അമ്മ കരയണേ.
2: ദീപേച്ചി, നീ എന്ത് പണിയാ കാണിച്ചേ? ഒരു കുറിപ്പെങ്കിലും എഴുതി വെക്കണ്ടേ?
1: അതിന് ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ലടാ, ജീവിക്കാൻ തന്നെയാ.
3: ഒരു വല്ലാത്ത തീയാ ദീപ നീ തീറ്റിച്ചത്.
1: തീക്കൊക്കെ നല്ല രുചിയാ രമേശേട്ടാ, തണുപ്പാ സഹിക്കാൻ പറ്റാത്തത്. ശിശിരത്തിൽ ജീവിക്കാൻ പറ്റില്ല.

0: അകത്തോട്ട് കയറു മോളെ. രമേശ, ഇതിങ്ങനെ പറ്റില്ല, ഉടനെ ഒരു തീരുമാനമുണ്ടാക്കണം. എന്റെ മോളിങ്ങനെ
1: പറയുന്നതൊന്നും അവൾ അംഗീകരിക്കുന്നില്ലമ്മേ. ഓരോരോ മുൻധാരണകൾ, ഞാൻ എന്താ ചെയ്യണ്ടേ?
2: രമേശേട്ടൻ ഒന്നും ചെയ്യണ്ട, ആരും ഒന്നും ചെയ്യണ്ട. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അച്ഛനോട് ഞാനൊരു സമരം ചെയ്തത്? ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ട വിഷയം പഠിക്കാൻ, അതും 17 വയസ്സില്. ഞാൻ 2 ദിവസം ജലപാനമില്ലാതെ, എന്നിട്ട് നേടിയില്ലേ? എപ്പോഴങ്ങനെയായിരുന്നോ?

എന്റെ സ്പേസ് ഞാൻ തന്നെ വിസ്താരാക്കിയത്. അമ്മ കൂടെ നിന്നെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. എനിക്ക് എന്റെ ലോകം വേണമായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ. നിവേദ ഒരു വല്ലാത്ത വെളിച്ചായിരുന്നു. പണ്ടും അവൾ അങ്ങനെയാ. എന്റെ ഒരു പുഞ്ചിരി കളഞ്ഞു പോയാ ഞാൻ തന്നെ അത് കണ്ടെടുക്കണമെന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. ഇന്നും അത് തന്നെ സംഭവിച്ചു. ഞാൻ തന്നെ കണ്ടെത്തി എന്റെ ജീവിതം. ഒന്നേന്ന് തുടങ്ങുക. അതിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കൊന്നും സ്പേസേ ഇല്ല. കാരണം ഇറ്റ് ഈസ് മൈ ലൈഫ്. ഇത് എന്റെ ജീവിതം. ഇറ്റ്സ് മൈ ലൈഫ്.

ശിശിരത്തിനു ശേഷം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം ടി വി അശ്വതി, സംവിധാന സഹായം പി നിഷ, കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദീപ എ എൻ ജഷിതകുമാരി, രമേശ് ജോബി മാത്യു, ഡോക്ടർ ബാബുജി കുന്നമംഗലം, രമേശിന്റെ അമ്മ രത്നമ്മ മാധവൻ, നഴ്സ് വത്സല ശിവദാസ്, സുദീപ് ശോഭീഷ് പേരാമ്പ്ര, നിഷ ഐശ്വര്യ രാജ്, നിവേദ ടി വി അശ്വതി, അച്ഛൻ പുരുഷു ടി കക്കോടി, ദീപയുടെ അമ്മ മേരി പി ഇഗ്നേഷ്യസ്, രാമചന്ദ്രൻ വിനോദ് കീഴേടത്ത്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ഏഴാച്ചേരി രാമചന്ദ്രൻ രചിച്ച് കുമരകം രാജപ്പന്റെ സംഗീതത്തിൽ ബിജു നാരായണൻ, തെന്നൽ എന്നിവർ പാടിയത് ആഗമനം എന്ന നാടകത്തിലെ ഗാനം കേൾക്കാം.

നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ഡി രാജേന്ദ്രൻ രചിച്ച് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ആദ്യം ചിത്രം പ്രജ.

രചന വയലർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ. നീലത്താമര എന്ന ചിത്രത്തിനുവേണ്ടി വി ശ്രീകുമാർ, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയ ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി. ചെമ്മീൻ എന്ന ചിത്രത്തിലേത് രചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൌധരി, പാടിയത് മന്നാടേ.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്.
1: നാളെ കർക്കിടകമാസം തുടങ്ങുകയാണ്. പരമ്പരയാ നമ്മളിത് രാമായണ മാസമായിട്ട് ആചരിച്ചു വരുന്നു. പുതുവത്സരം തുടങ്ങുന്നതിന് മുമ്പ് നാം വീടും പരിസരവും മാലിന്യം കളഞ്ഞ് വൃത്തിയാക്കുന്ന രീതിയിൽ മനോമാലിന്യങ്ങളെ കഴുകിക്കളയുവാൻ നമ്മൾ രാമായണം വായിക്കുന്നു. രാമൻ്റെ കഥയോളം പരിപാവനമായിട്ട് എന്തുണ്ട്? അതിൽ രാമൻ്റെ വനവാസമാണ് ഏറ്റവും കാതലായ ഭാഗം. വനയാത്രയ്ക്ക് രാമൻ പുറപ്പെട്ടത് എങ്ങനെ എന്ന് നോക്കാം. വനത്തിലേക്ക് നിഷ്കാസിതനായ രാമൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്ന് വാൽമീകി രാമായണത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വനയാത്രയ്ക്കായി മാതാവിൻ്റെ അനുവാദവും വാങ്ങി സീതാദേവിക്കും ലക്ഷ്മണനും തന്നെ അനുഗമിക്കുവാൻ സമ്മതവും നൽകിയ ശേഷം രാമൻ തൻ്റെ സ്വത്തുക്കളെ ബ്രാഹ്മണർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ക്ലേശം അനുഭവിക്കുന്നവർക്കും അശരണർക്കുമായി ദാനം ചെയ്യുവാൻ നിശ്ചയിക്കുകയുണ്ടായി. ഇതിനായി പെട്ടെന്ന് പോയി വസിഷ്ഠപുത്രനായ സുയജ്ഞനെയും മറ്റു ബഹുമാന്യരായ ബ്രാഹ്മണരെയും വരുത്തുക എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു.

0: അവരെ ആദരിച്ചുകൊണ്ട് വനത്തിലേക്ക് പുറപ്പെടാം എന്ന് അഭിപ്രായം. സുയജ്ഞനെ രാമൻ സീതാദേവിയോടൊപ്പം തൊഴുകൈകളോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വളരെയധികം ആഭരണങ്ങളും സ്വർണവും രത്നങ്ങളും സമ്മാനമായി നൽകുകയും ചെയ്തു. സീതാദേവിയാകട്ടെ സുയജ്ഞന്റെ പത്നിക്കായി ആഭരണങ്ങളും മറ്റും നൽകുകയുണ്ടായി. കൂടാതെ രത്നങ്ങൾ പതിച്ചതും പ്രസിദ്ധമായതുമായ ഒരു ശയ്യ ഉത്തമമായ വിരികളോടെ കൊടുത്തയക്കുകയും ചെയ്തു. ഇതും കൂടാതെ 1000 സുവർണ നാണയങ്ങളും തൻ്റെ അമ്മാവൻ സമ്മാനമായി നൽകിയ ശത്രുഞ്ജയൻ എന്ന ആനയെയും സുയജ്ഞന് നൽകി. സമ്മാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സുയജ്ഞൻ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും അനുഗ്രഹിക്കുകയുണ്ടായി. അഗസ്ത്യപുത്രനും വിശ്വാമിത്രപുത്രനും സമ്മാനങ്ങൾ നൽകുവാൻ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അവർക്ക് 1000 പശുക്കളെയും സ്വർണവും വെള്ളിയും വിലപിടിച്ച രത്നങ്ങളും വസ്ത്രങ്ങളും നൽകുകയുണ്ടായി. കൗസല്യാദേവിയുടെ സേവകനായി നിൽക്കുന്ന ബ്രാഹ്മണന് അദ്ദേഹമാകട്ടെ കൃഷ്ണയജുർവേദത്തിന്റെ തൈത്തിരീയ ശാഖയിലെ ഗുരുവുമാണ്. സമ്പത്തും പട്ടും വേലക്കാരികളെയും കൂടാതെ അദ്ദേഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം നൽകി. ദീർഘകാലമായി മന്ത്രിയും സാരഥിയുമായിരുന്ന ചിത്രരഥന് വസ്ത്രങ്ങളും രത്നങ്ങളും പെണ്ണാടുകളെയും എരുമകളെയും 1000 പശുക്കളെയും നൽകി. വേദങ്ങളുടെ സംശോധിത പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രഹ്മചാരികൾക്ക് രത്നങ്ങളുടെ ചുമടുകളുമായി 80 ഒട്ടകങ്ങളെയും ചുമടെടുക്കുന്ന 1000 കാളകളെയും കൃഷികാര്യങ്ങളിൽ സഹായിക്കുന്ന 200 കാളകളെയുമാണ് നൽകിയത്. ഇങ്ങനെ മാതാവിന് സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുകയുണ്ടായി. നിറഞ്ഞ കണ്ണുകളുമായി നിന്ന ആശ്രിതരോടായി രാമൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരുന്നതുവരെ ലക്ഷ്മണന്റെ ഭവനവും എന്റെ ഭവനവും നിങ്ങൾ ഓരോരുത്തരും മാറി മാറി സംരക്ഷിക്കേണ്ടതാണ്. അക്കാലത്ത് അയോധ്യാനഗരത്തിന് പുറത്തുള്ള വനത്തിൽ ഗർഗവംശത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ ദാരിദ്ര്യം കൊണ്ട് വിളറി ത്രിജടൻ എന്ന പേരോടുകൂടി ജീവിച്ചിരുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ കൈവശം ഒരു കോടാലിയും മൺവെട്ടിയും കലപ്പയുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പത്നി കുട്ടികളോടൊപ്പം സമീപിച്ച് രാമനെ ഒന്ന് പോയി കാണൂ, അദ്ദേഹം എന്തെങ്കിലും തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന ഒരു കീറത്തുണി ഉടുത്തുകൊണ്ട് അദ്ദേഹം രാമന്റെ അടുത്തേക്ക് പോവുകയുണ്ടായി. 5-ാമത്തെ പ്രവേശന കവാടം വരെ അദ്ദേഹം എത്തി. അവിടെ നിന്നും രാമന്റെ അടുത്തേക്ക് എത്തുവാൻ വലിയ തിരക്കായിരുന്നു. എങ്കിലും ത്രിജടൻ രാമനെ സമീപിച്ച് തന്റെ ദയനീയ അവസ്ഥ അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി. അഗതിയായ തനിക്ക് അനേകം മക്കളുണ്ടെന്നും യാതൊരു ജീവിതമാർഗവുമില്ല എന്നും അതിനാൽ സ്ഥിരമായി വനത്തിലാണ് ജീവിക്കുന്നതെന്നും പറയുകയുണ്ടായി. തന്നെയൊന്ന് കടാക്ഷിക്കണമേ എന്ന് ത്രിജടൻ അപേക്ഷിച്ചു. താങ്കളുടെ കൈവശമുള്ള ദണ്ട് നീട്ടിയെറിയൂ, അത് വീഴുന്നിടം വരെയുള്ള പശുക്കളെ അങ്ങേക്ക് തരാം എന്ന് രാമൻ പറഞ്ഞു. ത്രിജടൻ ശക്തിയായി ചുഴറ്റിയെറിഞ്ഞ ദണ്ട് സരയൂ നദിയുടെ മറുകരയിൽ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കളുടെ ഇടയിൽ നിന്നിരുന്ന ഒരു കാളയുടെ അടുത്താണ് പതിച്ചത്. അവിടം വരെ നിന്നിരുന്ന 1000 പശുക്കളെ ത്രിജടന് രാമൻ നൽകുകയുണ്ടായി. ഇപ്രകാരം ദണ്ട് എറിയാൻ പറഞ്ഞത് ഒരു തമാശയായി കണ്ടാൽ മതി എന്നും അതിനെ മറ്റു രീതിയിൽ കാണേണ്ടതില്ല എന്നും രാമൻ വ്യക്തമാക്കി. ത്രിജടനും പത്നിയും രാമനെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുകയുണ്ടായി. അയോധ്യയിൽ ഒരാൾക്കുപോലും ബ്രാഹ്മണനോ ഭിക്ഷാംദേഹിയോ ആരുമാകട്ടെ ആദരവും ദാനവും അവർ അർഹിക്കുന്ന തരത്തിൽ ലഭിക്കാതിരുന്നിട്ടില്ല. ഇതായിരുന്നു രാമന്റെ സാന്നിധ്യത്താൽ ഉണ്ടായിരുന്ന മഹത്തായ സംസ്കാരം.
1: സമയം 11 കഴിഞ്ഞ 4:57. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ രേണുക. India has crossed the 1 billion mark in social protection coverage. In a social media post, Union Labour and Employment Minister Dr. Mansukh Mandaviya said, India's social protection coverage has expanded from 19% in 2015 to 68.4% in 2026, bringing more than 100 crore citizens under the umbrella of social protection framework. He said this reflects the Narendra Modi government's commitment to Sabka Saath, Sabka Vikas. India's social protection system has expanded significantly through various welfare programs aimed at providing financial security, healthcare, and food assistance to millions. These initiatives have played a crucial role in improving livelihoods and reducing poverty across the country. Prime Minister Narendra Modi will flag off India's first hydrogen train between Jind and Sonipat at Jind Railway Station tomorrow during his visit to Haryana.